പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 18-ന്റെ തട്ടകത്തിലാണ്. 1918 ജൂലൈ 18, നെൽസൺ മണ്ടേല ഭൂജാതനായിരിക്കുന്നു. 1925 ജൂലൈ 18, അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മകഥ മെയിൻ കാഫ് പ്രസിദ്ധീകൃതമായിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സൃഷ്ടിപരമായ വിമർശനങ്ങളും അനുയോജ്യമായ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാവരുടെയും എല്ലാ വിധത്തിലുമുള്ള അഭിപ്രായങ്ങൾക്കും വില കൽപ്പിച്ച് തദനുസരണം നീങ്ങാനൊരുമ്പെടുന്നത് മൗഢ്യമായിരിക്കും. ആര് എന്തഭിപ്രായം പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവതാളത്തിലാകുമെന്നതിന് പല അനുഭവ കഥകളുമുണ്ട്. നല്ലൊരു വീട് നിർമ്മിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിച്ചൊരാൾ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അതിനുള്ള പണമുണ്ടാക്കി. സാമാന്യം ഭേദപ്പെട്ടൊരു പ്ലാൻ സ്നേഹിതനിൽ നിന്ന് ലഭിച്ചു. പണി തുടങ്ങി. ഭിത്തികൾ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാളുടെ മറ്റൊരു സുഹൃത്തിന്റെ ഉപദേശം, മുറികൾക്ക് വിസ്താരം കുറവാണെന്ന്. പണി തീർത്ത ഭിത്തികൾ പൊളിക്കുവാനും അടിത്തറയ്ക്ക് വിസ്താരം കൂട്ടി സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പുതുക്കി പണിയാനും അയാൾ തെല്ലും വൈകിയില്ല. അതിനിടയ്ക്ക് മറ്റൊരാൾ വേറൊരഭിപ്രായം പറഞ്ഞു, ജനാലകളും കതകുകളും വേണ്ടത്ര വലിപ്പമുള്ളവയല്ലെന്ന്. വീണ്ടും പൊളിച്ചു, പണിഞ്ഞു. കട്ടിള നിരപ്പിലെത്തിയപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നു. പാവം അധോഗതിയിലുമായി. പഴയ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ച് പണികൾ നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഈ ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ലെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ശാലീനയായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലുണ്ടായ അനുഭവം പറയാം. അവളുടെ സ്നേഹിത ഒരിക്കൽ പറഞ്ഞു, ഏതൊക്കെ പറഞ്ഞാലും നിനക്കൊരു സെക്സ് അപ്പീലില്ല. ഒരു പുരുഷനും നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹിതയുടെ മുന്നിൽ വച്ച് പുഞ്ചിരിച്ച് കാണിച്ചെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് നീറുവാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മാനസികവും ശാരീരികവുമായി തകർന്നതുപോലെയായി. ആയിടയ്ക്കാണ് അവളുടെ കാമുകൻ അവധിക്ക് നാട്ടിലെത്തിയത്. കാമിനിയുടെ ഭാവപ്പകർച്ച അയാളെ ഖിന്നനാക്കി. കാരണം അന്വേഷിച്ചപ്പോഴാണ് സ്നേഹിതയുടെ അഭിപ്രായം അവൾ പറഞ്ഞത്. നിനക്ക് സെക്സ് അപ്പീലില്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നു മണ്ടി. ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിന് കുളിർമയേകി. തന്റെ സ്നേഹിതയുടെ അസൂയയിൽ നിന്ന് ഉടലെടുത്ത അഭിപ്രായ പ്രകടനമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും പുഞ്ചിരി വിടർന്നു. എന്തിനെക്കുറിച്ചും എന്തഭിപ്രായം വേണമെങ്കിലും ആർക്കും പറയാം. അഭിപ്രായം ഇരുമ്പുലക്കയല്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. പണ്ടൊരു വൃദ്ധനും മകനും കഴുതയുടെ കൂടെ നടന്ന കഥ കേട്ടിരിക്കുമല്ലോ. അച്ഛനും മകനും കഴുതയുടെ കൂടെ നടക്കുകയാണ്. അമ്മാവാ, ഈ പൊരിയുന്ന വെയിലത്ത് നിങ്ങൾ നടന്ന് വിഷമിക്കുന്നത് എന്തിനാണ്? ഈ കഴുതയുള്ളപ്പോൾ അതിന്റെ പുറത്ത് കയറിപ്പോകരുതോ? അച്ഛനും മകനും കൂടി കഴുത പുറത്ത് യാത്രയായി. അല്പദൂരം നടന്നപ്പോൾ വഴിയിൽ കണ്ട രണ്ടുപേർ പരസ്പരം സംസാരിക്കുകയാണ്. ഇയാൾ എന്തൊരു ദുഷ്ടനാണ്, ആ പാവപ്പെട്ട കഴുതയുടെ പുറത്ത് മകനെയും കൊണ്ട് നടക്കുന്നു. ആ പയ്യനെ മാത്രം കയറ്റിയിട്ട് ആൾക്ക് നടന്നാ പോരെ. വൃദ്ധൻ താഴെ ഇറങ്ങി. കഴുതപ്പുറത്ത് മകനെയും വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് മറ്റൊരാളുടെ വിമർശനം, ആ ചെറുപ്പക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ, ആ കിളവനെ പൊരിയുന്ന വെയിലത്ത് നടത്തിക്കൊണ്ട് അവൻ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു. മൂപ്പിലാൻ പയ്യനെ താഴെ ഇറക്കിയിട്ട് കഴുതപ്പുറത്ത് കയറി കുറച്ചു ദൂരം പോയി. അപ്പോഴാണ് അയാളുടെ ഒരു പരിചയക്കാരനെ കണ്ടത്. താൻ എന്തൊരു മനുഷ്യനാടോ, ആ കൊച്ചിനെ ഇങ്ങനെ നടത്തുകയും താൻ സുഖമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്നല്ലോ. വൃദ്ധൻ താഴെ ഇറങ്ങി. അച്ഛനും മകനും കൂടി അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു. രണ്ടുപേരും കൂടി കഴുതയെ ചുമലിലേറ്റി നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ചിലർ ഇവരെ ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ തുടങ്ങി. വൃദ്ധനും മകനും ത്രിശങ്ക സ്വർഗത്തിലായി. ആരെന്തഭിപ്രായം ഉന്നയിച്ചാലും ആലോചന കൂടാതെ അത് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുന്നവർക്ക് ഈ കഥ ഒരു വഴികാട്ടിയാണ്. എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അഭിപ്രായങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരുമ്പോൾ അവ പ്രാവർത്തികമാക്കുന്നതിന് മുൻപായി രണ്ടു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവർ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് തിട്ടപ്പെടുത്തണം. രണ്ടാമതായി, അവരുടെ ഉപദേശങ്ങൾ സദുദ്ദേശത്തോടുകൂടിയവയും ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുത്തവയും ആണോ എന്നുകൂടി ആലോചിക്കണം. അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾ ആ വിഷയങ്ങളിൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ നിഗമനം സ്വീകാര്യമായിരിക്കുകയില്ല. തങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുകൂടി വിമർശനങ്ങളും അഭിപ്രായങ്ങളും തട്ടിവിടുന്നവരുമുണ്ട്. തങ്ങൾ സർവജ്ഞാനികളാണെന്ന് അന്യരെ അറിയിക്കുവാനോ നമ്മിൽ നിന്നെന്തെങ്കിലും പ്രതിഫലം നേടുവാനോ ഉള്ള ഉദ്ദേശമായിരിക്കും അതിനു പിന്നിലുള്ളത്. യാതൊരു യോഗ്യതയുമില്ലാത്തവരുടെ ഉപദേശങ്ങൾ പോലും ചിലപ്പോൾ അനുയോജ്യമായവയായിരിക്കും, പക്ഷേ അത് വളരെ ചുരുക്കമായിരിക്കും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിത്യജീവിതത്തിൽ കാണാം.
ഒരു പുതിയ വസ്ത്രം ധരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ അഭിപ്രായപ്പെട്ടെന്നിരിക്കും, നിങ്ങൾക്ക് ഈ കളർ പറ്റുകയില്ല, കുറച്ചുകൂടി ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് ചേർച്ച, നമുക്കിഷ്ടപ്പെട്ട തുണിയായിരിക്കുമല്ലോ നാം തിരഞ്ഞെടുത്തത്, മറ്റേയാൾക്കിഷ്ടം അതായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതിരിക്കുകയാണ് ഭംഗി. ഓരോരുത്തരുടെയും അഭിപ്രായമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയാൽ അതിനു മാത്രമേ സമയം കാണുകയുള്ളൂ. മാത്രമല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വന്തം വ്യക്തിത്വം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ താളത്തിനൊപ്പിച്ച് അവയ്ക്ക് കൂടെ കൂടെ വ്യതിയാനം വരുത്താൻ തുടങ്ങിയാൽ സ്വന്തം വ്യക്തിത്വത്തിന് കോട്ടം തട്ടും. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന പലരെയും അപഗ്രഥനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, അവർക്കെല്ലാം സ്വന്തമായ ആദർശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ആലോചന കൂടാതെ അവർ വഴങ്ങുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്കും ശത്രുക്കളുണ്ടായേക്കാം, പക്ഷേ അവർ നിത്യശത്രുക്കളായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വില കൽപ്പിക്കരുതെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാം ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുമ്പോൾ സ്വയം ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ മാത്രം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഇത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല, കാര്യങ്ങൾ തടസ്സം കൂടാതെ നീങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറിഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസ്സുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ശ്രീകല മേനോൻ രചിച്ച ടാർഗറ്റ് എന്ന കഥ കേൾക്കാം. നഗരവും മനുഷ്യരെ പോലെ ക്ഷീണിച്ചു തുടങ്ങിയ ഒരു രാത്രിയിൽ 7:30 ട്രെയിൻ കിട്ടാൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഓടുന്നതിനിടയിലാണ് ഞാൻ ജുവലിനെ ആദ്യമായി കണ്ടത്. പകുതി ഷട്ടറിട്ട ഒരു ബേക്കറിയിൽ നിന്നും കയ്യിലൊരു പൊതിയുമായി അവൾ എന്നോടൊപ്പം കൂടി. മെട്രോയിലേക്കാണോ? അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. അതെ, എങ്ങോട്ടാ? മട്ടാഞ്ചേരി. മഹാരാജാസിൽ ഇറങ്ങി ബസ്സിൽ പോകണം. ചേച്ചി എങ്ങോട്ടാ? വൈറ്റില. ആ, ഈ മെട്രോ വന്നത് ഒരു സൗകര്യമായല്ലേ, അവളുടെ ആത്മഗതം പോലെ പറഞ്ഞു. ട്രെയിൻ വന്ന് നിന്നപ്പോൾ ഇറങ്ങുന്നവരുടെയും കയറുന്നവരുടെയും ഉന്തിനും തിരക്കിനും ഇടയിൽ അവൾ അതിവിദഗ്ധമായി നുഴഞ്ഞു കയറുന്നത് അതിലൊട്ടും വിദഗ്ധയല്ലാത്ത ഞാൻ നിരാശയോടെയും അല്പം അസൂയയോടെയും നോക്കി നിന്നു. ഒരു വിധേന ഉള്ളിലേക്ക് കയറിപ്പറ്റി കമ്പിയിൽ പിടിച്ചു നിന്നപ്പോഴാണ് അവളുടെ ശബ്ദം കേട്ടത്. ചേച്ചി ഇങ്ങോട്ട് വാ, ഇവിടെ സീറ്റുണ്ട്. അവൾ തന്റെ ബാഗ് സൈഡിൽ വെച്ച് എനിക്ക് വേണ്ടി സീറ്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആശ്വാസത്തോടെ അവളോട് നന്ദി പറഞ്ഞ് സീറ്റിൽ അമർന്നതും അവൾ ചിരിച്ചു. എന്റെ പേര് ജുവൽ. എന്താ ചേച്ചിയുടെ പേര്? ജുവൽ. പേര് പോലെ തന്നെ സുന്ദരിയായിരുന്നു അവൾ. അവളുടെ വെളുത്ത നിറവും തോളറ്റം വരെ വെട്ടിയിട്ട അല്പം ചെമ്പിച്ച മുടിയും കണ്ടപ്പോൾ മട്ടാഞ്ചേരിയിലെ ഏതെങ്കിലും പുരാതന ജൂത കുടുംബത്തിലെ അംഗമായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. നഗരത്തിലെ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിലാണ് ജുവലിന് ജോലി. പപ്പ 4 വർഷമായി നട്ടലിൽ പരിക്ക് പറ്റി കിടപ്പിലാണ്. ചേച്ചി ബസ് ഡ്രൈവറായിരുന്നു. മമ്മി ലേക്ക് ഷോറിൽ നഴ്സായിരുന്നു. ഇപ്പോൾ ശ്വാസംമുട്ടൽ കാരണം പണിക്ക് പോകാറില്ല. എന്റെ താഴെ ഒരനിയനുണ്ട്, ജോയൽ. ഒന്ന് നിർത്തി അവൾ തുടർന്നു. ഇന്നവന്റെ പിറന്നാളാണ്. കേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവൻ പിണങ്ങും. ആ ബേക്കറിക്കാരന്റെ തെറി മുഴുവൻ കേട്ടിട്ടാണ് കട തുറപ്പിച്ചത് വാങ്ങിയത്. അവൾ കയ്യിലെ പൊതി തൊട്ട് കാണിച്ചു. ജുവലിനെ ഞാൻ ഇതുവരെ ഈ സമയത്ത് കണ്ടിട്ടില്ലല്ലോ. അവൾ തന്റെ ചെമ്പൻ മുടി ചെവിയുടെ പിന്നിലേ കൊതുക്കി. മാർച്ച് മാസമല്ലേ ചേച്ചി, എക്സ്ട്രാ ടൈം ജോലി ചെയ്യണം. എന്നാലേ ടാർഗറ്റ് എത്തിക്കാൻ പറ്റൂ. ഇപ്പോൾ തന്നെ ഞാൻ പുറകിലാണ്. മാർച്ച് 30 ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ പണി പോവും, അവൾ അല്പം നിരാശയോടെ പറഞ്ഞു. കുറെ ശ്രമിച്ചിട്ട് കിട്ടിയ പണിയാണ്. കഴിഞ്ഞ 2 വർഷം ഒരുവിധം പിടിച്ചു നിന്നു. ഈ ജോലിയും ഇല്ലാതായാൽ ഒന്നും പറയാതെ ഞാൻ എല്ലാം കേട്ടിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ പലരും ഇതുപോലെ ടാർഗറ്റ് തികയ്ക്കാൻ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. HR സെക്ഷനിലായതുകൊണ്ട് അത്തരം സമ്മർദ്ദങ്ങൾ എന്നെ ബാധിക്കാറില്ല. മഹാരാജാസ് എത്തിയപ്പോൾ അവൾ എണീറ്റ് യാത്ര പറഞ്ഞു. ശരി ചേച്ചി, ഇറങ്ങട്ടെ, നാളെ കാണാം. ട്രെയിനിന്റെ വീതിയേറിയ വാതിലിൽ കൂടി അവൾ ഇറങ്ങിപ്പോകുന്നത് നോക്കിയിരുന്നു. വീടെത്തിയപ്പോഴേക്കും 8 മണിയായി. സിറ്റൌട്ടിൽ വിളക്ക് കണ്ടില്ല. ഇരുട്ടത്ത് നിഴലനങ്ങി. ദിവസം തോറും വൈകിയിട്ടാണല്ലോ യജമാനത്തിയുടെ വരവ്. ഇവിടെ മനുഷ്യൻ വിശന്ന് ചാവാറായി. ഒരു വഴക്കിനുള്ള സമയമോ ശേഷിയോ ഇല്ലാത്തതുകൊണ്ട് ഒന്നുമിണ്ടാതെ ഉള്ളിലേക്ക് ചെന്നു. ജുവലിനെ തൽക്കാലം മനസ്സിൽ നിന്നിറക്കിവിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച പാത്രങ്ങളെല്ലാം അതേപടി സിങ്കിൽ കിടക്കുന്നു. ഫ്രിഡ്ജിൽ നിന്ന് ചോറും കറികളും എടുത്ത് കുക്കറിൽ ചൂടാക്കാൻ വെച്ചു. മേല് കഴുകി വന്ന് ചോറും കറിയുമായി അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അച്ഛന്റെ മൂത്രസഞ്ചി മാറ്റി മേലൊക്കെ തുടച്ച് വൃത്തിയാകുമ്പോൾ അച്ഛന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മോൾ ഹോംവർക്ക് ബുക്കുമായി വന്നു. എല്ലാം കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കുമ്പോഴാണ് ഓർത്തത് ഗ്യാസ് കഴിയാറായി, പുതിയത് ബുക്ക് ചെയ്തിട്ടില്ല. മോളുടെ ഫീസ് അടയ്ക്കണം. അച്ഛന്റെ മരുന്ന് തീരാറായി. അപ്പോൾ എനിക്ക് ജുവലിനെ വീണ്ടും ഓർമ്മ വന്നു. എനിക്കുമുണ്ടല്ലോ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ടാർഗറ്റുകൾ. പിന്നീടുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഞാൻ ജുവലിനെ കണ്ടു. കാണുമ്പോഴൊക്കെ അവൾ വാതോരാതെ സംസാരിച്ചു. ഉള്ളിലെ വിഷമങ്ങളൊക്കെ അവൾ ആരോടൊക്കെയോ സംസാരിച്ച് തീർക്കുകയാണെന്ന് തോന്നും. ഞാൻ ഒരിക്കലും എന്റെ പ്രാരാബ്ദങ്ങൾ അവളോട് പറഞ്ഞില്ല. അവൾ ചോദിച്ചതുമില്ല. എന്റെ ഫോൺ നമ്പർ വാങ്ങി സ്നേഹചിഹ്നത്തോടുകൂടി അവൾ എന്നും രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചു. മാർച്ചിലെ അവസാന ദിവസങ്ങളിലൊരിക്കൽ ഞാൻ അവളെ വീണ്ടും കണ്ടു. അന്നവൾ അധികം സംസാരിച്ചില്ല. അവളുടെ നീണ്ട നിശബ്ദത എന്നെ അസ്വസ്ഥയാക്കാൻ തുടങ്ങിയിരുന്നു. ചേച്ചി, പെട്ടെന്ന് അവൾ എന്റെ കൈപിടിച്ചു. ചേച്ചിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ ചോദ്യഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു ഡെപ്പോസിറ്റ് എടുക്കാമോ? ടാർഗറ്റ് തികയ്ക്കാൻ 20,000 വേണം, അല്ലെങ്കിൽ അവർ പറഞ്ഞുവിടും. എന്ത് പറയണമെന്നറിയാതെ ഞാൻ അവളുടെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി. എന്റെ മുഖത്തെ ഭാവം കണ്ടിട്ടാവും അവൾ കൈ പതിയെ പിൻവലിച്ചു. സാരമില്ല ചേച്ചി, ചേച്ചിക്കുമുണ്ടല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഞാൻ ഇതുവരെ ചോദിച്ചില്ലെന്ന് മാത്രം. ചേച്ചിയുടെ പരിചയക്കാരിൽ ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു ഡെപ്പോസിറ്റിന്റെ കുറവേ ഉള്ളൂ. ഞാൻ ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ? അവളുടെ കയ്യിൽ തട്ടി ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അന്നാണ് ജുവലിനെ ഞാൻ അവസാനമായി കണ്ടത്. അവളുടെ മെസ്സേജുകളും നിലച്ചു. മാർച്ച് 31 ഓഫീസിൽ ടാർഗറ്റ് തികച്ചവരുടെ പാർട്ടി ഉണ്ടായിരുന്നു. ആരോ നീട്ടിയ ബോക്സിൽ നിന്നും ഒരു ജിലേബി എടുക്കുമ്പോൾ എനിക്ക് ജുവലിന്റെ മുഖം വീണ്ടും ഓർമ്മ വന്നു. മെട്രോയിലെ തിരക്കിനിടയിൽ പലപ്പോഴും ഞാൻ അവളുടെ മുഖം തിരിഞ്ഞു. ചേച്ചി ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഇറങ്ങാറായി. ഞാൻ നെഞ്ചിടിപ്പോടെ തിരിഞ്ഞു നോക്കി. ചിരിച്ച മുഖവുമായി മറ്റൊരു പെൺകുട്ടി, ജുവലിനെ പോലെ. പുറകോട്ടോടി മറയുന്ന കറുത്ത നിഴലുകളെ നോക്കി മെട്രോയിലിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഒരു നീറ്റിലായി ഉള്ളിൽ അവശേഷിക്കാൻ മാത്രം ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്തിനാണ്?
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും. ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും. മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ും വല്ലായ്മയാർന്ന നിൽപ്പും ആ മൗനവും തുള്ളികളായി ഞടർന്ന നിൻ ദുഃഖവും എന്റെ ഇക്കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലും ഈ രാഖിയും എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണിവൾ. വല്ലായ്മയാർന്ന നിൻ നിൽപ്പും ആ മൗനവും

എന്റെ കൂടെ പിറപ്പോ നീ, ഒരേ രക്തം എങ്കിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എന്റേതുമാണെന്ന നീരൻ ചുടർവട്ടം എന്റെ ബോധത്തിലേക്ക് എറ്റിത്തെറിപ്പിച്ചു മിണ്ടാതെ പയ്യ പടികൾ ഇറങ്ങുന്ന നിൻ മൗനമെൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു നിൻ പെങ്ങളാണിവൾ. എന്റെ കൂടെ പിറപ്പോ നീ, ഒരേ രക്തം എങ്കിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എന്റേതുമാണെന്ന നേരിൻ ചുടർവട്ടം എന്റെ ബോധത്തിലേക്ക് എറ്റിത്തെറിപ്പിച്ചു മിണ്ടാതെ പയ്യെ പടികൾ ഇറങ്ങുന്ന നിൻ മൗനം എൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു.

ും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്ന് എന്റെ ഹൃത്തിലലയ്ക്കുന്നു നിൻ പെങ്ങളാണിവൾ. ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്ന് എന്റെ

0: എരിഞ്ഞു വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ, പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പു തീതുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞു വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ, യാത്രയ്ക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രമാരോ മെലഞ്ഞ മൺപാത്രമാകുന്നവൾ, ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രം ആരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ, മറ്റൊരു വീട്ടിനകത്തളത്തിൽ ജന്മമൽപാൽപമായി നീറ്റുമേതോ ചിതയിൽ ഒരായുസ് കൊണ്ടേ സതിയനുഷ്ഠിക്കുമ്പോൾ താഴെപ്പിറന്ന കിടാങ്ങൾക്കൊരമ്മയായി വാഴ്വിന്റെ അറ്റം വരെ ചുമടേറ്റുമ്പോൾ കൈവരും നേട്ടത്തിനായി മേലാളന്നു കൈക്കൂലിയായിട്ടെറിയപ്പെടുന്നവൾ, മെയ്യഴകിൻ്റെ ദുരന്തം വരിപ്പവൾ, നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്കു വേണ്ടി മടച്ചു വീഴുന്നവൾ, സ്വപ്നങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളെ ബലിദർഭകളായി അശ്രുനീരോടെ വീഴ്ത്തുമ്പോൾ പാവികളാൽ കല്ലെറിയപ്പെടുന്നവൾ, ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ, പൂവായി വിരിഞ്ഞു പുഴുതിന്നു തീർപ്പവൾ, പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ, പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ, തന്മക്കൾ തങ്ങളിൽ കൊന്നു കളിപ്പതിൽ തൻ മനം നീറി പുകഞ്ഞു കത്തുന്നവൾ, ചന്ദനം പോലെ അരഞ്ഞ് അഖിൽ പോൽ പുകഞ്ഞ് എന്നു മന്യർക്കായി സുഖഗന്ധമാകുമ്പോൾ, ചന്ദനം പോലെ അരഞ്ഞ് അഖിൽ പോൽ പുകഞ്ഞ് എന്നു മന്യർക്കായി സുഖഗന്ധമാകുമ്പോൾ, വന്യമാം നീതി വരേണ്യമാം നീതി രാജന്യമാം നീതിയും അമ്പെയ്തു വീഴ്ത്തുവോൾ, രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്നും ഇക്ഷിതിഗർഭത്തിൽ രക്ഷ തേടുന്നവൾ, രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്നും ഇക്ഷിതിഗർഭത്തിൽ രക്ഷ നേടുന്നവൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. വേവലാതികളും ആശങ്കകളും ഇല്ലാത്തവരായി ആരുമുണ്ടാവില്ല കേട്ടോ. ആന്തരിക സമ്മർദ്ദമുള്ളവരാണ് നമ്മളിൽ അധികം പേരും. എന്നാൽ 24 മണിക്കൂറും അതേക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം ജീവിതം വഴിമുട്ടും. ആന്തരിക സംഘർഷം ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ബാധിക്കും. അത് വിജയത്തിന്റെ പാതയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിന് എത്ര ഭാരമുണ്ടാകും? 150 ഗ്രാം എന്ന് വയ്ക്കാം. പക്ഷെ നമ്മളത് എടുത്തു കുടിക്കുമ്പോൾ ഈ 150 ഗ്രാം നമുക്കത് അനുഭവപ്പെടില്ല. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുറെ നേരം കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് കരുതൂ, കൈ കഴിച്ചു തുടങ്ങും. ഗ്ലാസും വെള്ളവും അസ്വസ്ഥതയുണ്ടാക്കും. ഒരു പകൽ മുഴുവൻ ഒരു ഗ്ലാസും കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാലോ, കൈ മരവിച്ചു പോകും, പ്രവർത്തനരഹിതമാകും. പക്ഷെ അപ്പോഴും ഗ്ലാസിന്റെ ഭാരം 180 ഗ്രാമേ ഉള്ളൂ എന്ന് മറന്നു പോകരുത്. ചെറിയ ഭാരമാണെങ്കിൽ പോലും കൂടുതൽ നേരം അത് വഹിച്ചുകൊണ്ട് നിന്നപ്പോൾ ഭാരക്കൂടുതൽ അനുഭവപ്പെട്ടു, അസ്വസ്ഥതയുണ്ടാക്കി. ഇതുപോലെയാണ് നമ്മുടെ ആവലാതികളുടെയും അന്തസംഘർഷങ്ങളുടെയും കാര്യം. 24 മണിക്കൂറും ഒരേ കാര്യത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരുന്നാൽ മറ്റൊന്നും ചെയ്യാനാവില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും സാധിക്കില്ല. അതായത്, പ്രശ്നത്തെ എത്ര നേരം പരിഹരിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം ഭാരം കൂടിക്കൂടി വരും എന്നർത്ഥം. എന്തൊക്കെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടായാലും അതേക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പ്രശ്നങ്ങൾ വരും, പോകും. ഹെഡോണിക് ട്രെഡ്മിൽ എന്ന മനഃശാസ്ത്രം ഓർക്കുക. ഒരു സന്തോഷവും അതേ തീവ്രതയോടെ ഏറെ നാൾ നീണ്ടു നിൽക്കില്ല. ഒരു ദുഃഖവും അതേ തീവ്രതയോടെ ഏറെ നാൾ നീണ്ടു നിൽക്കില്ല. അത് അതിന്റെ വഴിക്ക് പോകും. പിന്നെ നമ്മളെന്തിനാണ് അതും ചുമന്ന് നടക്കുന്നത്? വെറുതെ ഭാരം പേറി നടക്കാതിരിക്കൂ. ജീവിതത്തിൽ ഗുണപരമായ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അതിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാതിരുന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ അത് മലീമസമാകും. അതുകൊണ്ട് പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ട് നടക്കാതിരിക്കുക.

സമ്മർദ്ദമില്ലാത്തവർ നമുക്കിടയിൽ കുറവാണ്. ജീവിതയാത്രയിൽ സമ്മർദ്ദം എന്നത് സർവ്വസാധാരണമാണ്. സമ്മർദ്ദമില്ലാതെ ജീവിക്കാനാണ് ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത്. അത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ചിലരെങ്കിലും ശ്രമിക്കുന്നത്. നാടുവിടുക, വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, ആരുമായും സഹകരിക്കാതിരിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നതെല്ലാം ഒളിച്ചോട്ടം തന്നെയാണ്. എന്തിന്? ലഹരികളിൽ അഭയം തേടുന്നത് വരെ ഒളിച്ചോട്ടത്തിന്റെ പട്ടികയിൽ വരുന്നു. പഠന സംബന്ധമായ സമ്മർദ്ദങ്ങൾ, മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ, റിലേഷൻഷിപ്പുകളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ എന്നിവയാണ് പ്രധാനമായും കുട്ടികൾ അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദങ്ങൾ. ഇത്തരം സമ്മർദ്ദങ്ങളിൽ പെടുന്ന കുട്ടികൾ മിക്കവാറും ഇത് സുഹൃത്തുക്കളിൽ നിന്നുവരെ മറച്ചുവെക്കാറാണ് പതിവ്. മോട്ടിവേഷൻ കുറയുക, ക്ലാസ്സിലെ ഡ്രോപ്പ് ഔട്ടിന്റെ എണ്ണം കൂടുക എന്നിവയോടൊപ്പം പഠന സമ്മർദ്ദം ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നത് മാനസികാരോഗ്യത്തെ തന്നെയാണ്.

അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. നിരവധി ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകൾ ഇന്ന് ലഭ്യമാണ്. വെന്റിലേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, സംഭവങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എന്ന് തുടങ്ങി സർവ്വതും വെന്റിലേറ്റ് ചെയ്യുക എന്നത് അതേക്കാൾ പ്രധാനമാണ്. കേൾക്കാൻ ഒരാൾ വീട്ടിലുണ്ടാവണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിലുണ്ടാവണം. തനിക്കൊന്നിനും കഴിയുന്നില്ല, തന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ പോയാൽ ജീവിതം അവതാളത്തിലാകും എന്നൊക്കെ ആവർത്തിക്കുന്ന സുഹൃത്തിനെ അല്ലെങ്കിൽ വീട്ടംഗത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിവെൻഷൻ അഥവാ തടയൽ എന്നത് ആത്മഹത്യാ പ്രതിരോധത്തിന്റെ ആദ്യപടിയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാനാകും എന്നതിന് പരിശീലനം നൽകണം. അങ്ങേയറ്റം കംഫർട്ടായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതല്ല യഥാർത്ഥ രക്ഷിതാവ്. പകരം കുട്ടി ഓരോ പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വശങ്ങൾ കണ്ടെത്തി മുന്നേറാനുള്ള പിന്തുണയാണ് രക്ഷിതാവ് നൽകേണ്ടത്. മാനസികാരോഗ്യം വർദ്ധിക്കുക എന്നത് ആത്മഹത്യയെ പ്രതിരോധിക്കുമെന്ന് മറന്നുപോകരുത്. പഠിക്ക് പഠിക്ക് എന്ന് ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികളെ പ്രകോപിപ്പിക്കരുത് എന്നർത്ഥം. വർഷത്തിൽ 3 തവണയെങ്കിലും കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകണം. മനസ്സിനെ റിഫ്രഷ് ചെയ്യാനുള്ള നല്ല ഉപാധിയാണ് കൌൺസിലിംഗ്. അതെ, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമല്ല, ഒട്ടേറെ പരിഹാരങ്ങളുണ്ട്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. പഠനത്തെ ആസ്വദിക്കുകയാണ് വേണ്ടത്. പരീക്ഷ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മിക്കവാറും പ്രവൃത്തികളുടെ പിന്നിൽ വർത്തിക്കുന്ന ഘടകം എന്താണ്? പ്രതിഫലം തന്നെയാണ്, അല്ലെന്ന് പറയാനാവില്ല. പ്രതിഫലേച്ഛ കൂടാതെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ പേരും പ്രശസ്തിയും. മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞ പക്ഷം നന്ദിയെങ്കിലും കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുമുണ്ട്. നിഷ്കാമകർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് ഒന്നും പ്രതിഫലമായി കിട്ടാത്ത കർമ്മമാണ് എന്നാണ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത് എന്നാണ് പറയേണ്ടത്. എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്നാണ്. കർമ്മണ്യേ വാധികാരസ്ഥി മാ ഫലേഷു കദാചന എന്ന് ഭഗവത്ഗീത പറയുന്നിടത്തും അർത്ഥം അത് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യൂ, ഫലം നിങ്ങളെ തേടി വരും. അതല്ലാതെ കിട്ടുമെന്ന് കരുതി ഒരു കാര്യം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ്. അതായത് ഫലത്തെ ഉദ്ദേശിച്ച് മാത്രം പ്രവൃത്തി ചെയ്യരുത് എന്നാണ്. അങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. വേറൊന്നുമല്ല, ആ പ്രവൃത്തിയോട് 100% നീതി പുലർത്താൻ നിങ്ങൾക്കാവില്ല. കൃത്രിമമായി പോകും, അതിലൊരു സമർപ്പിത സ്വഭാവമുണ്ടാവില്ല. കീർത്തി എന്നൊരു കുട്ടിയുടെ കഥ പറയാം. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അവൾ. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ വല്ലാതെ ആഗ്രഹിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ കുടുംബത്തിന് അത്താണിയാകാൻ കഴിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതിനുവേണ്ടി അവൾ അപേക്ഷകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഒരു ഫാക്ടറിയിൽ നിന്നും ഒരു ഇന്റർവ്യൂവിന് അവൾ വിളിച്ചു. അടുത്ത ദിവസമാണ് ഇന്റർവ്യൂ. അവൾ ഒരു ബസ്സിൽ ഫാക്ടറിയിലേക്ക് തിരിച്ചു. ആ ബസ്സിൽ അവളെ കൂടാതെ കുറെ പേർ അതേ ഫാക്ടറിയിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അവരെ പോലെ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യാൻ പോലും അവൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. ബസ് നിന്നു, എല്ലാവരും ഇറങ്ങി. മധ്യവയസ്കയായ ഒരു സ്ത്രീ ബസ്സിൽ നിന്നിറങ്ങിയപ്പോ കാലുവഴുതി വീണു. പരിഷ്കൃത വേഷധാരികളായ ആ യുവതികളിൽ ആരും തന്നെ ആ സ്ത്രീയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തയ്യാറായില്ല. കാരണം അവർക്കെല്ലാം നിശ്ചിത സമയത്ത് ഇന്റർവ്യൂവിന് എത്തണം എന്ന ധൃതിയുണ്ടായിരുന്നു. അവർ നടന്നു കഴിഞ്ഞു. പക്ഷെ കീർത്തി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർക്ക് നടക്കാനായില്ല. എന്റെ കൈക്കൊന്ന് പിടിക്കാമോ, ആ സ്ത്രീ കീർത്തിയോട് ചോദിച്ചു. അവൾ അവരെ പിടിച്ച് ടാക്സി സ്റ്റാൻഡ് വരെ എത്തിച്ചു. ആ സ്ത്രീ ഒരു ടാക്സി പിടിച്ച് എങ്ങോട്ടോ പോവുകയും ചെയ്തു. ഓടിക്കിതച്ച് അവൾ ഫാക്ടറിയിലെത്തി. എല്ലാവരും അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. അവൾ എത്ര അപേക്ഷിച്ചിട്ടും റിസപ്ഷനിലിരുന്ന പെൺകുട്ടി അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവളുടെ കണ്ണീര് കണ്ടിട്ടാവണം ആ പെൺകുട്ടി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ദേ ആ മുറിയിൽ ഇവിടുത്തെ മാനേജറുണ്ട്, അവരോട് പോയി പറയൂ. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അപേക്ഷ സ്വീകരിക്കാം. പ്രതീക്ഷയേതുമില്ലാതെ അവൾ മുറി തുറന്ന് അകത്തു കയറിയപ്പോഴുണ്ട് അതാ താൻ സഹായിച്ച ആ സ്ത്രീ മേശക്കരികിലിരിക്കുന്നു. അവർ അവളോട് ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ അപേക്ഷ കൊടുക്കാൻ വന്നതാണ്, പക്ഷെ താമസിച്ചു പോയി. നിങ്ങൾ സമ്മതിച്ചാൽ അപേക്ഷ സ്വീകരിക്കാമെന്ന് അവിടെ ഇരുന്ന പെൺകുട്ടി പറഞ്ഞു. അതിഥികളെ സ്വീകരിക്കുന്ന ജോലിയാണ് ഇവിടെ ഉള്ളത്, അതിന് നീ അപേക്ഷ കൊടുക്കേണ്ടതില്ല. എന്നെ സഹായിച്ചതോടെ നീ അപേക്ഷ തന്നു കഴിഞ്ഞു. നിന്നെ പോലൊരാളെ അല്ലാതെ വേറെ ആരെയാണ് കുട്ടി ഞാൻ ഇവിടെ നിയമിക്കേണ്ടത്? നിനക്ക് ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാം. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒരു പ്രവൃത്തിയും ചെയ്യേണ്ടത്. പ്രവൃത്തിക്കനുസരിച്ച പ്രതിഫലം തനിയെ ലഭിച്ചുകൊള്ളൂ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിറന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള,

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: ഓം ശക്തി എന്ന നീലപത്മനാഭന്റെ കഥയാണ് നമസ്തേ മലയാളത്തിൽ ഇനി. കമ്പനിയുടെ പടിക്കൽ പോലീസ് വേഷത്തിൽ ഒരാൾ കാത്തുനിൽക്കുന്ന വിവരം സുധാകരൻ അറിയുമ്പോൾ വൈകുന്നേരം 5 മണിയായിരിക്കും. ആരായിരിക്കും എന്ന് ഊഹിക്കാൻ സാധിച്ചെങ്കിലും മനസ്സിന്റെ ഉള്ളിലൊരു പേടി. ഒരുവിധത്തിൽ അയാൾ ഇവിടെ വന്നത് നന്നായി. വീട്ടിൽ വന്ന ആവശ്യമില്ലാതെ അവിടെ വീട്ടിലും തെരുവിലുമുള്ളവരെയെല്ലാം ഭീഷണിപ്പെടുത്താതെ ഇങ്ങനെ ഇവിടെ നേരിട്ട് എതിരിടാൻ സൌകര്യം തന്നതിന് അയാൾക്ക് മാനസികമായി നന്ദി പറഞ്ഞു. വെളിയിൽ പോകണമോ അല്ല ഇവിടെ കമ്പനിക്കകത്ത് തന്നെ അയാളെ സന്ധിക്കാമോ എന്ന് ഒരു ക്ഷണം ആലോചിച്ചു. ജീവനക്കാർ ഓരോരുത്തരായി വെളിയിൽ പോകാൻ തുടങ്ങിയിരുന്നു. ബഹളമൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞ് കമ്പനി ശൂന്യമായി കൊണ്ടിരിക്കുന്ന നേരം അവിടെവിടെ 1-2 പേർ മാത്രം ജോലിയിൽ വ്യാപൃതരായിരുന്ന് വാഷ് ബേസിനിൽ മുഖം കഴുകി മേശവലിപ്പ് പൂട്ടി കൈനീട്ടി ബാഗ് കയ്യിലെടുത്ത ശേഷവും എഴുന്നേൽക്കാനൊരു മടി. അവിടെവിടെ 1-2 പേർ മാത്രം ജോലിയിൽ വ്യാപൃതരായിരുന്നു. വാഷ് ബേസിനിൽ മുഖം കഴുകി മേശവലിപ്പ് പൂട്ടി കൈനീട്ടി ബാഗ് കയ്യിലെടുത്ത ശേഷവും എഴുന്നേൽക്കാനൊരു മടി. വെളിയിലിറങ്ങി എല്ലാവരുടെയും മുന്നിൽ വച്ച് ഇതൊക്കെ ഇന്നലെ ആലോചിക്കണമായിരുന്നു. ആലോചിക്കാതിരുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ പരിങ്ങൾ? ആർക്കു വേണ്ടി ഇന്നലെ ഈ സാഹസമൊക്കെ ചെയ്തു? അവൻ ഭരതൻ ഡൽഹിയിലേക്ക് തീവണ്ടിയിൽ സുഖമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അളിയൻ ഈ പോലീസുകാരന്റെ കയ്യിൽ താൻ മാത്രം ശരിക്കകപ്പെടുക എന്ന് വെച്ചാൽ? ഇങ്ങനെ അധികമായി ആലോചിച്ച് തല പുകയാൻ അനുവദിക്കാതെ ആ പോലീസുകാരൻ തന്നെ ഇപ്പോൾ എന്റെ മുന്നിൽ വന്നു നിന്നു. കലി കയറിയ മുഖഭാവം. ഇങ്ങനെ കമ്പനിക്കകത്ത് തന്നെ ഒളിച്ചിരുന്നാൽ ഞാൻ പോയേക്കുമെന്ന് വിചാരിച്ചോ? തനിക്കും ശുണ്ഠി കയറി. ഇയാൾക്കും തന്റെ പ്രായമേ ഉള്ളൂ. തീരെ മര്യാദയില്ലാതെ സംസാരിച്ചാൽ പോലീസ് ഭാഷയിൽ അയാൾ വേറെ കൂട്ടക്ഷര പ്രയോഗങ്ങൾ നടത്താതെ വിട്ടത് തന്നെ ഭാഗ്യം. ഏതായാലും ഇയാളോട് സമനില തെറ്റാതെ അല്പം നയപരമായി പെരുമാറിയില്ലെങ്കിൽ വരദന് മാത്രമല്ല തനിക്കും ഈ വയ്യാവേലിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. ഒളിച്ചിരിക്കാൻ താൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ഇരിക്കൂ. വേണമെന്ന് തന്നെ അയാളുടെ സ്വരത്തിലിരുന്ന അതേ നീരസ്വഭാവത്തോടെ പ്രതികരിച്ചപ്പോൾ അതുൾക്കൊള്ളാൻ അയാൾ ബുദ്ധിമുട്ടുന്നത് ആ മുഖം കാണിച്ചു. തന്റെ മുന്നിൽ വന്നിരുന്ന് വെടി പറയാൻ വന്നതല്ല ഞാൻ. തന്റെ കൂട്ടുകാരൻ ആ ബെഡു എവിടെ? അയാളെ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു? ഓം ശക്തി, ഓം ശക്തി വീണ്ടും വീണ്ടും മനസ്സിനകത്ത് പറഞ്ഞുറപ്പിച്ചു. ഒളിച്ചു വയ്ക്കാൻ അയാൾ ചെറിയ കുട്ടിയാണ്. 3 മാസ ട്രെയിനിങ്ങിന് അയാൾ ഡൽഹിക്ക് പോയിരിക്കുകയാണെന്ന് അവന്റെ കിട്ടിയോൾ അത് തന്നെ തന്റെ അനിയത്തി പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നാടകമാണെന്ന് എനിക്കറിയാം. കെട്ടിയോളെ അങ്ങനെ പറഞ്ഞു പറ്റിച്ച് തന്ത്രപൂർവ്വം അവളെയും 2 വയസ്സായ കൊച്ചിനെയും അവളുടെ വീട്ടിൽ കൊണ്ടുപോയി തള്ളിയിട്ട് ട്രെയിനിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വീടൊഴിഞ്ഞിട്ട് ഒളിവിൽ പോയാൽ എല്ലാം തീർന്നേക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ അയാൾ? തനിക്കും കെട്ടിയോൾ കുട്ടികൾ സഹോദരങ്ങളെല്ലാം ഇല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഗുണദോഷിക്കാതെ താനും ഇതിനൊക്കെ കൂട്ടുനിന്നാൽ? അയാളുടെ ഒച്ച കൂടി. കമ്പനിയിൽ ബാക്കിയുണ്ടായിരുന്ന ചിലർ വന്നുകൂടിയതുകൊണ്ടാണോ എന്തോ? അവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അയാൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. 2-3 അടി നടന്നിട്ട് ക്രോധത്തോടെ തിരിഞ്ഞു നോക്കി താക്കീത് ചെയ്തു. ഞാൻ പോലീസുകാരനാണ്, എന്റെ അടുക്കൽ കളിക്കേണ്ട, പറഞ്ഞേക്കാം. അയാൾ പോയി.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
0: ഞാൻ ജോയിൻ ചെയ്യാൻ വന്നതാണ്.
3: അതൊക്കെ ആഫീസില്? തന്നെയാണ് എന്റെ മുറിയിൽ ക്ഷണിച്ചത്.
0: എന്റെ മുറിയോ? അത് വീട്ടിൽ. ഇത് ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുടെ മുറിയല്ലേ?
3: താൻ എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കാതെ പോയി പണി നോക്കണ.
0: പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കണക്കുണ്ട്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട, പിന്നെ അത് തീർക്കാൻ പറ്റില്ല.
3: കണക്കോ? എന്ത് കണക്ക്?
0: തീർന്നു. ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ മനസ്സിൽ സാറിനോടൊരു ദേഷ്യം ഇരുന്ന് പോകുകയും പോലീസുകാരും കൊണ്ടുപോയി തല്ലിയപ്പോ സാറിനെ എനിക്ക് കൊല്ലാനാ തോന്നിയത്. ഇപ്പൊ ആ ദേഷ്യം തീർന്നു. ഇനി എനിക്ക് മനസ്സിലാകത്ത ഒരു കറയും ഇല്ലാതെ ജോയിൻ ചെയ്യാം. അതെ, ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി, വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ നടക്കട്ടെ, എനിക്കല്ല. ഞാൻ ഏത് കളരിയിലാണ് പോകേണ്ടത്
4: എനിക്കറിയില്ല, അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും.
5: കുട്ടികൾ ആരും കളരി കേറുന്നില്ല.
4: പിന്നെ ഇവിടെ കേറണേ?
5: എല്ലാവരും കൂത്തമ്പലത്തിൽ കൂടിയിരിക്കുക.
4: എന്തിന്?
5: സമരാത്രേ.
4: സമരോ? ഇവിടെ അങ്ങോട്ട് ഏർപ്പാട് ഉണ്ടായിട്ടില്ലല്ലോ.
5: പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഉണ്ട്.
6: ആകെ പ്രശ്നമായ വട്ടാ സാറ്.
0: എന്താ വാസ്തവ പ്രശ്നം?
6: പ്രശ്നം നിങ്ങൾ തന്നെയാ.
0: ഞാനോ?
6: ഓ, കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയാതെ അവരൊരു കളരിയിലും കയറില്ല അത്രേ.
0: എന്തിനാ മാപ്പ്?
5: ഒരു കുട്ടിയുടെ അരങ്ങേറ്റം താൻ കൂമി നശിപ്പിച്ചില്ലേ, അങ്ങനെ ഒരാള് അവർക്കൂടെ വേണ്ടെന്ന്.
0: ഓ, അതാണോ കാര്യം? ഞാൻ മാപ്പ് പറയാം.
7: കോടതിയുടെ കമ്മിറ്റിയുടെ തീരുമാനം നാം അറിയേണ്ട കാര്യമില്ല. ഇത്തരം പെരുമാറ്റ ദോഷമുള്ള ഒരാളെ ഗുരുവായി അംഗീകരിക്കാൻ നാം തയ്യാറല്ല. അയാൾ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകണം. അതുവരെ ഒരു കളരി ഇവിടെ പ്രവർത്തിക്കില്ല. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയ. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയ.
0: അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
6: നിങ്ങളൊന്നും പറയണ്ട, ഒരു കലാകാരിയുടെ അരങ്ങേറ്റം കലക്കിയതിന് മാപ്പ് പറഞ്ഞാ മതി.
1: അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്.
0: ചോദിക്കൂ.
1: ഗുരുവിന്റെ വേഷം കെട്ടി വരാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? യഥാർത്ഥ ഗുരു മത്സ്യം, കൂർമ്മം, ഭ്രമരം ഇവയുടെ തന്ത്രങ്ങൾ അറിഞ്ഞവനാകണമെന്നുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ.
0: കുട്ടി, ശാസ്ത്രങ്ങൾ മുഖപുര മാത്രമാണ്, അതിനേക്കാൾ മഹത്താണ് കല.
1: അത് ശാസ്ത്രങ്ങളെ കുറിച്ച് വിവരമില്ലാത്തവരുടെ പറച്ചിലാണ്. ഭരതന്റെ നാട്യശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആടിയത്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല.
0: ആസ്വാദകർ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല, രസിക്കാറേ ഉള്ളൂ.
1: കലയെയും സഭയെയും അപമാനിക്കലാണോ നിങ്ങളുടെ ആസ്വാദനം? എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ അരങ്ങേറ്റത്തിന് ബഹളം ഉണ്ടാക്കിയത്?
0: മഹാനർത്തക എന്ന് വിശേഷിപ്പിച്ചിട്ട് ശുഷ്ക നൃത്തം ചെയ്തപ്പോൾ ഒന്ന് കൂവിപ്പോയി, ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി, താളം പോയി. കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല. കുട്ടിയുടെ ഗുരുക്കന്മാരാണ് ആദ്യം ആ കൂവൽ കേൾക്കേണ്ടത്.
5: ഭരതനാട്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ശാസ്ത്രീയമായി ഈ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്?
0: പാവകളിയാണ് നിങ്ങൾ അരങ്ങേറ്റിയത്. ശാസ്ത്രീയമായി ചലിക്കുന്ന മാളവിക എന്ന പാവ ട്യൂൺ ചെയ്തു വിട്ടാൽ ഏത് യന്ത്രമനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം, അതിന് ഭാവന വേണം, അനുഭവം വേണം. മനസ്സും ശരീരവും അർപ്പിക്കണം, എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ഏതോ ഹസ്ത സ്തതോ ദൃഷ്ടി, ഏതോ ദൃഷ്ടി സ്തതോ മനഃ, ഏതോ മനസ്തതോ ഭാവോ, ഏതോ ഭാവ സ്തതോ രസ. ശാസ്ത്രമാണ് നന്ദികേശന്റെ അഭിനയ ദർപ്പണം. കൈ എത്തുന്നിടത്ത് കണ്ണും, കണ്ണെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവമുള്ളിടത്ത് രസവും ഉണ്ടാകുന്നു. ആനന്ദ നടനം ആടിനാൻ അവൻ ആനന്ദ നടനം ആടി എന്നാണ്. ഞാനല്ല അവൻ, നടരാജൻ. നടരാജൻ ആനന്ദ നടനം ആടി എന്നാണ് സാഹിത്യം.
5: അതെ, ശ്രീ പരമേശ്വരനാണ് ആടിയത്. ഇവൾ ആടിയതും താണ്ഡവൻ തന്നെയാണ്.
0: അവിടെ നിങ്ങളുടെ ശാസ്ത്രവിധി തെറ്റി. പും നൃത്യം താണ്ഡവം പ്രാഹു, സ്ത്രീ നൃത്യം ലാസ്യമുച്ചതേ. ഭരതന്റെ നാട്യശാസ്ത്രമാണ്, പുരുഷനാണ് താണ്ഡവം, സ്ത്രീക്ക് ലാസ്യമാണ് വിധി. ആനന്ദ നടനം അവൻ ആടി എന്നാണ്, ഞാൻ ആടി എന്നല്ല. അപ്പോൾ മറ്റാരോ ആണത് പറയുന്നത്? ഉമയാകാം, അല്ലെങ്കിൽ നർത്തകി തന്നെയാകാം. അതിന് താണ്ഡവമാടിയാൽ ശരിയാകുമോ? അത് ശരിയാണെങ്കിൽ തന്നെ ആനന്ദ താണ്ഡവമാണോ ആനന്ദ നടനമാണോ? ഏതവസ്ഥയിലുള്ള ആനന്ദമാണ്? ഭക്തിയുടേതാണോ പ്രണയത്തിന്റേതാണോ അത്ഭുതത്തിന്റേതാണോ എന്ന് മനസ്സിലാക്കണം. ഓരോ ഭാവതലത്തിനും നാട്യരീതി വ്യത്യസ്തമായിരിക്കണം. അവലംബിക്കുന്നത് നാട്യശാസ്ത്രമോ അഭിനയ ദർപ്പണമോ അഭിനയ ചന്ദ്രികയോ നൃത്ത രത്നാവലിയോ ഏത് ശാസ്ത്രവുമാകട്ടെ, രീതികളിൽ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ മോഹിനിയാട്ടമോ കഥകളിയോ ഭാംഗ്ഡയോ ഒഡിസിയോ മണിപ്പൂരിയോ കഥക്കോ നാടോടി നൃത്തമോ എന്ത് തന്നെ ആകട്ടെ, സൃഷ്ടിക്കേണ്ടത് ഭാവരസങ്ങളാണ്. നർത്തകി ചിട്ടയ്ക്കു താടുന്നവളല്ല, വ്യാഖ്യാതാവാണ്.
5: വാചകമൊക്കെ അടിക്കാം, നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കെ.
0: ശ്രമിക്കാം. ആറേഴു കൊല്ലമായി നാട്യം മനസ്സിലേ ഉള്ളൂ, പരിശീലനമില്ല. ആ കുറവ് പൊറുക്കുക.

നിത്യേന നിരവധി പുസ്തകങ്ങൾ കൺമുന്നിലൂടെ കടന്നുപോകുന്നു. ചിലത് ശ്രദ്ധിക്കും, ചിലത് വായിക്കും, ചിലത് മറക്കും, ചിലത് എക്കാലവും ഓർമ്മയിൽ നിൽക്കും. എല്ലാവരുടെ വായനാനുഭവവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ വായിച്ചതിൽ ഓർമ്മയിൽ നിന്ന് അടർന്നു പോകാതെ നിൽക്കുന്ന പുസ്തകങ്ങൾ ഏറെയുണ്ട്. അതിലൊന്നാണ് ഏജ്ലെസ് ബോഡി, ടൈംലെസ് മൈൻഡ്, പ്രായമില്ലാത്ത ശരീരം, കാലമില്ലാത്ത മനസ്സ്. ഡോക്ടർ ദീപക് ചോപ്രയുടെ പുസ്തകമാണത്. വൃദ്ധരാകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ആ പുസ്തകം നമ്മളോട് ചോദിക്കുന്നു. വയസ്സാവും, ശരീരവും മനസ്സും ദുർബലമാകും, രോഗികളാകും, മരിക്കും. ഇങ്ങനെയാണ് മനുഷ്യർ. ഇതാണ് സ്വാഭാവികത എന്ന് ചിന്തിച്ചു വച്ചിരിക്കുന്നതിനെ മനസ്സിൽ നിന്ന് കളയുക. കാരണം അതൊരു മുൻവിധിയാണ്. വയസ്സാകുമെന്നത് മുൻവിധിയാണ്, ദുർബലമാകുമെന്നത് മുൻവിധിയാണ്, രോഗിയാവുമെന്നത് മുൻവിധിയാണ്. അതൊക്കെ അങ്ങനെയാകുമ്പോൾ മതി. അതിനു മുമ്പേ ചിന്തിച്ചു കൂട്ടിവെക്കേണ്ട ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം, ഈ അസംഖ്യം കോശങ്ങളാകട്ടെ, അനുനിമിഷം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നിത്യനൂതനമായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇന്ന് ഈ ദിവസം നമ്മുടെ ശരീരത്തിലെ നൂറുകണക്കിന് കോശങ്ങളും പുതിയതാണ്. കഴിഞ്ഞ മാസം ഇതേ ദിവസം ഉണ്ടായിരുന്ന ഒന്നും നമ്മളിലില്ല. അത്ര പുതുമയാർന്നതാണ് നമ്മുടെ ശരീരം. അതിനെ സംശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, നവം നവമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരുതരം കോശാടിസ്ഥാന നിത്യനൂതനത എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും നിങ്ങൾ വയസ്സായി എന്ന്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന ശ്ലോകമാണ് ഓർമ്മ വരുന്നത്. നിത്യനൂതനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് അർജുന ഈ ശരീരമെന്നത്. സ്വശരീരം സദാ നൂതനമായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും സ്വയം പറയുകയാണ് വയസ്സായി എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ തന്നെ നമ്മളെ വെല്ലുവിളിക്കുന്നു എന്നല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് വയസ്സാവുന്നു എന്ന് കരുതുന്നത് ഒരു മുൻവിധിയാണെന്ന്. ശരീരം വയസ്സാവുകയല്ല, അനുനിമിഷം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജീവസ്സുറ്റതായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കൂ. അതായത് വയസ്സാവുകയല്ല, പകരം വാർദ്ധക്യപ്പെടുകയാണ്. വാർദ്ധക്യം എന്നാൽ വൃദ്ധി തേടൽ എന്നാണ്. അതായത് അഭിവൃദ്ധിപ്പെടൽ, ശരീരകോശങ്ങളുടെ അഭിവൃദ്ധിപ്പെടൽ. ഇനി മനസ്സിന്റെ കാര്യമെടുക്കൂ. പ്രായത്തിന്റെ ഓരോ പടി ചവിട്ടുമ്പോഴും അനുഭവ പാഠങ്ങൾ നിങ്ങളെ സമൃദ്ധമാക്കുന്നു. ജീവിത പാഠങ്ങൾ കൂടുതൽ ബലപ്പെടുന്നു, അറിവ് കൂടുന്നു, ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, ധാരണകൾ മാറുന്നു, ആശയങ്ങൾ പിറവികൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, മനസ്സും പുതിയതായിക്കൊണ്ടിരിക്കുകയല്ലേ? പിന്നെ എന്തർത്ഥത്തിലാണ് പ്രായമേറുന്തോറും ദുർബലരാകുന്നു എന്ന് പറയുന്നത്? ശരീരം നവമായിക്കൊണ്ടിരിക്കുന്നു, മനസ്സും പുതിയതായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും സ്വയം പറയുന്നു ദുർബലരാവുകയാണെന്ന്. അതാണ് പറയുന്നത് അതൊക്കെ മുൻവിധിയാണെന്ന്. ശരീരവും മനസ്സും എപ്പോഴും യൗവനാവസ്ഥയിലാണ്, സജീവമാണ്, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ദുർബലമാകുന്നത് എന്താണ്? ചിന്തകളാണ്, വികാരങ്ങളാണ്. ചിന്തകളെ നവീകരിക്കേണ്ടത് നമ്മളാണ്. അത് ശരീരം ചെയ്യില്ല. വികാരങ്ങളെ വിമലീകരിക്കാനുള്ള ബാധ്യതയും ശരീരത്തിനോ മനസ്സിനോ ഇല്ല. അത് നമ്മൾ ചെയ്യാനുള്ളതാണ്. അതിനാണ് നമ്മൾ പഠിക്കുന്നത്, നിരീക്ഷിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ചിന്തകൾ ഒരു പെട്ടിയിലാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ അതൊന്ന് തുറന്നു നോക്കിയാൽ ലജ്ജിച്ചു പോകുന്ന വിധം പഴയതും മോശമായതും തരംതാഴ്ന്നതും മറ്റാരെങ്കിലും കേട്ടാൽ അറച്ചുപോകുന്നതും ആവർത്തിക്കുന്നതുമായ എത്രയെത്ര ചിന്തകൾ അതിൽ കെട്ടിക്കിടക്കുന്നു. അവയാണ് ശരിക്കും നമ്മളെ ദുർബലമാക്കുന്നത്, പ്രായമായവരാക്കുന്നത്, രോഗികളാക്കുന്നത്. അതുപോലെ വികാരങ്ങൾ, അതിൽ പലതും നമ്മളെ അധപ്പതിപ്പിച്ചു കളയും, അവമതിച്ചു കളയും, വീഴ്ത്തിക്കളയും, ഒറ്റപ്പെടുത്തിക്കളയും. ഉദാഹരണത്തിന് ദേഷ്യം, അത് ആളുകളിൽ നിന്ന് അകറ്റിക്കളയും. അതുപോലെ അസ്വസ്ഥത, സൗഹൃദ കൂട്ടങ്ങളിൽ ഒരാൾ അസ്വസ്ഥമായി വേറിട്ട് നിൽക്കുന്നത് മറ്റുള്ളവരിലും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് വൈകാരിക വിക്ഷോഭങ്ങൾ അരുത് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവർത്തിക്കുന്ന ചിന്തകൾ, അധികമായ ചിന്തകൾ നിങ്ങളെ ദുർബലരാക്കും. അതുപോലെ വൈകാരികമായ അപക്വതകൾ, അനിയന്ത്രിതമായ വികാരങ്ങൾ, അവയും നിങ്ങളെ ദൗർബല്യമുള്ളവരാക്കും. അതുകൊണ്ട് ദുർബലരും രോഗികളും വയസ്സായവരുമാകാതിരിക്കാൻ മനസ്സിനെയും ശരീരത്തെയും അനുവദിക്കുക. ചിന്തകളെയും വികാരങ്ങളെയും വിമലീകരിക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് കേരളത്തിലെ ആദ്യത്തെ ഭാഗ്യക്കുറിയെക്കുറിച്ച് കേൾക്കാം. കടപ്പാട് മലയങ്കീഴ് ഗോപാലകൃഷ്ണൻ. കേരളത്തിൽ ആദ്യം ഭാഗ്യക്കുറി നടത്തിയത് 138 വർഷം മുമ്പാണെന്നും അതൊരു ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണത്തിനു വേണ്ടിയായിരുന്നുവെന്നും ആർക്കറിയാം. ആദ്യത്തെ ഭാഗ്യക്കുറി, അതായത് ലാറ്റർ ചിട്ടിക്ക് ഉത്തരവ് നൽകിയത് അനന്തപുരിയിൽ നിന്നാണ്. ആയില്ലം തിരുനാൾ മഹാരാജാവ് നാടുഭരിക്കുന്ന കാലമായിരുന്നു അത്. പ്രസിദ്ധമായ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ അറ്റകുറ്റപ്പണിക്കുവേണ്ടി തുക കണ്ടെത്താൻ വട്ടപ്പള്ളി സ്ഥാനികർ വൈക്കത്ത് പാച്ചുമൂത്തതിന് ആണ് രാജകീയ ഭരണകൂടം ലോട്ടറി ചിട്ടി നടത്താൻ കൊല്ലവർഷം 1850 ചിങ്ങം 7, അതായത് ഇംഗ്ലീഷ് വർഷം 1874 അനുവാദം നൽകിയത്. ക്ഷേത്രഗോപുര നിർമ്മാണത്തിന് മൊത്തം വേണ്ടിവരുന്നതിൽ ലോട്ടറി വഴി 40,000 രൂപ സമാഹരിക്കാനുള്ള നിർദ്ദേശമാണ് പാച്ചുമൂത്തത് സർക്കാരിന് സമർപ്പിച്ചത്. 1 രൂപയാണ് ഭാഗ്യക്കുറിയുടെ വിലയെന്ന് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം. 50,000 രൂപയുടെ ഭാഗ്യക്കുറിക്കാണ് അനുവാദം നൽകിയത്. ഇതിൽ നിന്നും ഭാഗ്യക്കുറി കിട്ടുന്ന ആളിന് 10,000 രൂപ ലഭിക്കുമെന്ന് ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. അക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന കൽക്കട്ടയിലും മറ്റു സ്ഥലങ്ങളിലും ധാരാളം ലോട്ടറികൾ നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ അന്ന് കൽക്കട്ട ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുക പതിവുണ്ടായിരുന്നു. ഇതിൽ നിന്നായിരിക്കാം പാച്ചുമൂത്തത് തിരുവിതാംകൂറിലും ഇങ്ങനെയൊരു സംരംഭത്തിന് ആദ്യമായി മുന്നോട്ട് വന്നത്. അത് വിജയിക്കുകയും ചെയ്തു. ലോട്ടറി ആദ്യം തുടങ്ങിയ വ്യക്തി എന്ന നിലയിലല്ല, കേരള ചരിത്രത്തിൽ ധാരാളം റെക്കോർഡുകളുള്ള മഹത് വ്യക്തിയാണ് വൈക്കം പാച്ചുമൂത്തത്. ആദ്യത്തെ തിരുവിതാംകൂർ ചരിത്രവും മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ ഗ്രന്ഥവും അദ്ദേഹത്തിന്റേതാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂഗോളത്തിന്റെ രൂപം നിർമ്മിച്ചതും മൂത്തതായിരുന്നു. മലയാളത്തിലും സംസ്കൃതത്തിലും നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. പാഠകകല, വൈദ്യശാസ്ത്രം, ജ്യോതിഷം, വേദാന്തം, ചരിത്രം, വ്യാകരണം, വൈദ്യം എന്നീ വിഭാഗങ്ങളിലാണ് കൃതികൾ രചിച്ചിട്ടുള്ളത്. അതേസമയം മൂത്തത് വൈദ്യനായിരുന്നു. രാജാക്കന്മാരുൾപ്പെടെ എത്രയോ ഉന്നതന്മാരുടെ രോഗത്തിന് ചികിത്സ നൽകി മൂത്തത് വിമുക്തനാക്കിയിട്ടുണ്ട്. പത്മതീർത്ഥക്കരയിൽ വൈദ്യം പഠിക്കാൻ അദ്ദേഹം തുടങ്ങിയ വിദ്യാലയത്തിന്റെ പരിണാമമാണ് അനന്തപുരിയിലെ പിൽക്കാലത്തെ ആയുർവേദ കോളേജ്. വൈക്കം പടിഞ്ഞാറേടത്ത് ഇല്ലത്ത് 1814 നീലകണ്ഠൻ മൂത്തതിന്റെ മകനായി ജനിച്ച പരമേശ്വരനാണ് പിൽക്കാലത്ത് പാച്ചുമൂത്തത് ആയി അറിയപ്പെടുന്നത്. പഠിത്തത്തിലും ചികിത്സയിലും ജ്യോത്സ്യത്തിലും അസാമാന്യമായ വൈഭവം പ്രകടമാക്കിയ അദ്ദേഹം കൊച്ചി മഹാരാജാവ് വീരകേരളവർമ്മ കുതിരപ്പുറത്തു നിന്നും വീണതിനെ തുടർന്ന് ചികിത്സിച്ച് ഭേദമാക്കിയതോടെയാണ് പ്രസിദ്ധനായത്. സംപ്രീതനായ കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ബഹുമാനിച്ചു. കൊച്ചി രാജകുടുംബം ഗംഗാസ്നാനത്തിന് കാശിക്ക് പുറപ്പെട്ടപ്പോൾ പാച്ചുമൂത്തതും അനുഗമിച്ചു. ഈ യാത്രയെപ്പറ്റി പിന്നീട് അദ്ദേഹം തുള്ളൽ രൂപത്തിൽ പുസ്തകമെഴുതി. ഒരു ജഡ്ജിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് പാച്ചുമൂത്തത് തിരുവനന്തപുരത്തെത്തിയത്. തരണനല്ലൂർ നമ്പൂതിരിപ്പാടിന്റെ വിഷൂചികാരോഗം ഭേദമാക്കിയതിനെ തുടർന്ന് ആയില്യം തിരുനാൾ മഹാരാജാവ് മൂത്തതിന് വീരശൃംഖല സമ്മാനിച്ചു. ശുചീന്ദ്രത്ത് വട്ടപ്പള്ളി മഠത്തിലെ നാരായണൻ മൂത്തത് അന്തരിച്ചതിനെ തുടർന്ന് ആയില്യം തിരുനാളിന്റെ നിർദ്ദേശമനുസരിച്ച് പാച്ചുമൂത്തതിനെയും അനുജൻ നീലകണ്ഠൻ മൂത്തതിനെയും അവിടേക്ക് ദത്തെടുത്തു. ഇതോടുകൂടിയാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ ചുമതല പാച്ചുമൂത്തതിലായത്. പാണ്ഡിത്യപരമായ കാര്യങ്ങൾക്കും വൈദ്യത്തിനും ജ്യോത്സ്യത്തിനുമെല്ലാം ആയില്യം തിരുനാളും വിശാഖം തിരുനാളും അവസാന വാക്കായി കണ്ടിരുന്നത് പാച്ചുമൂത്തതിനെയാണ്. കൊല്ലവർഷം 1858 ചിങ്ങം 9, അതായത് 1882 പാച്ചുമൂത്തത് അന്തരിച്ചത്. അതിന് 4 ദിവസം മുൻപ് വിശാഖം തിരുനാളിന് എഴുതിയ കത്തിൽ പാച്ചുമൂത്തത് ഇങ്ങനെ രേഖപ്പെടുത്തി: 4-5 ദിവസം കൂടി തിരുമനസ്സിലെ ആശ്രയത്തിലിരുന്ന് ഇഹലോക സുഖത്തെ ത്യജിക്കണമെന്ന് വിചാരിക്കുന്നു. പരമേശ്വരനെ തൃപ്പാദിങ്കൽ സമർപ്പിച്ചിരിക്കുന്നു. പാച്ചുമൂത്തതിന്റെ മരണമറിഞ്ഞ ഉടൻ തന്റെ ഖജനാവിലെ അനർഹമായൊരു രത്നം നഷ്ടപ്പെട്ടുവെന്ന് വിശാഖം തിരുനാൾ അഭിപ്രായപ്പെട്ടു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ജിയോ പ്രൊഡക്ഷന്റെ ബാനറിൽ കഥാ സംവിധാനം, സംഭാഷണം, ഛായാഗ്രഹണം എന്നിവ ജോസ് തോട്ടാൻ നിർവഹിച്ച ചലച്ചിത്രമായിരുന്നു അൽഫോൻസ. ചിത്രസന്നിവേശം എം എൻ ശങ്കർ, ശബ്ദലേഖനം വിമലൻ, കലാ സംവിധാനം കൃഷ്ണൻ ആശാരി. അഭയദേവ്, എന്നെ കുര്യൻ എന്നിവരുടെ ഗാനങ്ങൾക്ക് ടി ആർ പാപ്പ സംഗീത സംവിധാനം നിർവഹിച്ചു. ജോസ് പ്രകാശ്, നാഗയ്യ, പി ലീല, എ പി കോമള, ജാനമ്മ എന്നിവരായിരുന്നു ഗായകർ. 1952 ഡിസംബർ 5 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ ആർ സുരേന്ദ്രനാഥ്, പി കെ മോഹനൻ, ഇ സി ജേക്കബ്, ജോസ് പ്രകാശ്, ആലീസ് അബ്രഹാം, മിസ് കുമാരി, റോസ്, പി കെ കമലാക്ഷി, ആനി, സി ആർ ലക്ഷ്മി ദേവി, നാഗയ്യ എന്നിവർ അഭിനേതാക്കളായി. 11 പാട്ടുകളായിരുന്നു അൽഫോൻസ എന്ന ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇനി കേൾക്കാം അൽഫോൻസ എന്ന ചലച്ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: മലയാളത്തിൽ നിന്ന് ഉർവശി അവാർഡ് നേടിയ ആദ്യ നടി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മലയാളത്തിൽ നിന്ന് ഉർവശി അവാർഡ് നേടിയ ആദ്യ നടി ആരാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: കൗതുകരസങ്ങൾ. നൊബേൽ സമ്മാനത്തെപ്പറ്റി കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ ആബേൽ സമ്മാനത്തെപ്പറ്റി കേട്ടിട്ടുള്ളവരാകും ചുരുക്കം. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും മികച്ച സംഭാവനകളുടെ അംഗീകാരമായി വിശ്രുത ഗണിതജ്ഞർക്ക് നൽകി വരുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് ആബേൽ സമ്മാനം. ചിലപ്പോൾ ഗണിതജ്ഞന്റെ സ്വന്തം നൊബേൽ സമ്മാനമെന്നും ആബേൽ സമ്മാനത്തെപ്പറ്റി പറയാറുണ്ട്. ഗണിതത്തിനായി നൊബേൽ സമ്മാനമെന്ന് മാറ്റിവെച്ചിട്ടില്ലല്ലോ. രസതന്ത്രം, ഭൌതികം, വൈദ്യശാസ്ത്രം, ശരീരധർമ്മശാസ്ത്രം, ലോകസമാധാനം, സാഹിത്യം എന്നീ മേഖലകളിൽ മാത്രമായിരുന്നു നൊബേൽ സമ്മാനം 1901 മുതൽ നൽകിക്കൊണ്ടിരുന്നത്. 1969 മുതൽ ധനതത്വശാസ്ത്രത്തിലും നൊബേൽ സമ്മാനം നൽകി തുടങ്ങി. ആബേൽ സമ്മാനം 2001 മുതൽക്കാണ് നൽകി തുടങ്ങിയത്. നോർവേ ഗവൺമെന്റാണ് ഈ അന്താരാഷ്ട്ര പുരസ്കാരം നൽകുന്നത്. സമ്മാനത്തുക 60 ലക്ഷം നോർവീജിയൻ ക്രൊണേർ ആണ്, ഏകദേശം 10 ലക്ഷം അമേരിക്കൻ ഡോളർ. നൊബേൽ സമ്മാനത്തുക ഇപ്പോൾ ഏകദേശം 12 ലക്ഷം ഡോളറാണ്. പ്രശസ്ത നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന നീൽസ് ഹെൻട്രിക് ആബേലിന്റെ സ്മരണ നിലനിർത്താൻ നോർവേ സർക്കാർ തുടങ്ങിയതാണ് ആബേൽ സമ്മാനങ്ങൾ. നൊബേൽ സമ്മാനങ്ങളെക്കാൾ പഴക്കം ആബേൽ സമ്മാനത്തിന് ഒരുപക്ഷെ അവകാശപ്പെടാവുന്നതാണെന്ന് രസകരമായ ചരിത്ര വസ്തുതയാണ്. നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന സോഫസ്ലി ആണ് 1898 ആബേൽ സമ്മാനമെന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. എങ്കിലും 1902 നോർവേ രാജാവായിരുന്ന ഓസ്കാർ ഇത് തുടങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ നോർവേയും സ്വീഡനുമായി പ്രശ്നങ്ങൾ വന്നതോടെ ഈ ശ്രമം ഫലവത്തായില്ല. പിന്നീട് പല കാരണങ്ങളാൽ നീണ്ടുപോയ അബേൽ സമ്മാനം 2001 മുതൽ നൽകിവരുന്നു. 2013 അബേൽ സമ്മാനം ലഭിച്ചത് പിയർ ദലീൻ എന്ന ബെൽജിയൻ ഗണിതശാസ്ത്രജ്ഞനാണ്. 2024 അബേൽ സമ്മാനം മിഷേൽ ടലാഗ്രാന്റിനാണ് ലഭിച്ചത്.
1: കൗതുകരസങ്ങൾ അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9 8 9 5 3 8 1 6 6 8. ബട്ടർല ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. സംവിധാനം കമൽ. നിർമ്മാണം കെ ടി കുഞ്ഞുമോൻ. തിരക്കഥ സംഭാഷണം രഞ്ജിത്ത്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മോഹൻലാൽ, ജയറാം, പാർവതി, ജഗദീ ശ്രീകുമാർ, ഫിലോമിന, ഇന്നസെന്റ്, സിദ്ദിഖ്, കൽപ്പന, കുതിരവട്ടം പപ്പു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, കെ പി എസ് സി ലളിത, കവിയൂർ പൊന്നമ്മ, ജഗദീഷ് തുടങ്ങിയവർ.

0: പെരുവണ്ണാപുരം എന്ന ഞങ്ങളുടെ ദേശം. മറ്റേതൊരു ദേശത്തെയും പോലെ ഞങ്ങളുടെ ഈ ദേശത്തും പൂക്കളുണ്ട്, പുഴകളുണ്ട്, പാണന്റെ പാട്ടുണ്ട്, പഴങ്കഥകളുണ്ട്. പിന്നെ പിണങ്ങിയും ഇണങ്ങിയും കഴിയുന്ന ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരും. ഈ പെരുവണ്ണാപുരം ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാർക്ക് എന്തും ഏതും വിശേഷങ്ങളാണ്. കാക്കാത്തിക്കുന്നിന്റെ മുകളിൽ സൂര്യൻ ഉദിക്കുമ്പം തുടങ്ങും ഞങ്ങളുടെ വിശേഷങ്ങൾ. വണ്ണാത്തിപ്പുഴയിൽ നിലാവുറങ്ങിയാലും പെരുവണ്ണാപുരത്ത് വിശേഷങ്ങൾ ബാക്കിയുണ്ടാവും. ദേശക്കാരനായ കീലേരിയിലെ പത്മനാഭൻ എന്ന പപ്പന്റെ ഈ പാഞ്ഞുള്ള വരവിലും വിശേഷം എന്തോ ഇല്ലേ? ഉണ്ട്.
1: സാർ, പ്ലീസ് കം ഇൻ.
2: എന്താ സാർ വിശേഷം?
1: വിശേഷങ്ങളെ കൊണ്ടിടോ. മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം അഞ്ചെട്ടായി. ഇതേ അവരെ ഒരു മുത്തച്ഛനാവാനുള്ള യോഗം എനിക്ക് ഉണ്ടായിട്ടില്ല.
2: അതല്ല സർ, എന്റെ ജോലിക്കാര്യത്തിൽ
1: പപ്പൻ രണ്ടു ദിവസമായിട്ട് ലീവിലായിരുന്നു അല്ലേ?
2: ഞാൻ നാളെ തന്നെ.
1: വേണമെന്നില്ല. ഒരു പ്യൂൺ എന്നുള്ള നിലയ്ക്ക് തന്റെ വിലയേറിയ സേവനം ഇനി ഈ കോളേജിന് ആവശ്യമില്ലെന്നാണ് മാനേജ്മെന്റ് തീരുമാനം. ടെമ്പററി അപ്പോയിന്റ്മെന്റ് ആയിരുന്നില്ലേ തന്റേത്? അത് പെർമനന്റ് ആക്കാൻ മാനേജ്മെന്റിന് ഉദ്ദേശമില്ല. ചുരുക്കി പറഞ്ഞാൽ താൻ പുറത്ത്.
2: അല്ല സാർ, ഇപ്പൊ പെട്ടെന്ന്
1: അതൊക്കെ തനിക്ക് മാനേജ്മെന്റിനോട് നേരിട്ട് കണ്ട് അന്വേഷിക്കാം. ഇത്ര പെട്ടെന്ന് ഈ ഒരു തീരുമാനത്തിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല.
3: കാരണമില്ലാതെ ഒരാളെ പെട്ടെന്ന് പിരിച്ചുവിടാന്ന് വെച്ചാൽ അത്ര ശരിയല്ല.
4: അതിന്റെ കാരണമാണ് മനസ്സിലാവാത്തത്. ചിലപ്പോ ഒരു കാരണമില്ലാതെ പിരിച്ചുവിട്ടതായിരിക്കും.
3: പപ്പ നീ കൊടുക്കാന്ന് പറഞ്ഞ സംഖ്യ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും പെർമനന്റ് ആക്കാഞ്ഞത്.
2: അതൊക്കെ ആദ്യമേ പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയതല്ലേ. ഇത്ര കാലം കൊണ്ടേ മുഴുവൻ സംഖ്യയും കൊടുത്തു തീർക്കാൻ പറ്റൂന്ന്. ഇത് അതൊന്നുമല്ല, കുളംകുഴിക്കൽ, റോഡ് പണി, ഉത്സവ കമ്മിറ്റി, ഇതിനൊക്കെ എന്നെ പിടിച്ച് വലിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഇതൊന്നും ആ കുറുപ്പമാർക്ക് പിടിക്കില്ല, എന്റെ പണി തെറിക്കുമെന്ന്.
5: വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ പ്രിയങ്കരനായ നേതാവ്
3: നയിക്കുന്ന
5: കൂട്ടയോട്ടം നാളെ രാവിലെ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്.
3: മൈക്ക് ടെസ്റ്റ് ഒന്നും വേണ്ട, താൻ അനൗൺസ് ചെയ്ത് പോയാൽ മതി, ഞാൻ വന്നേക്കാം.
5: നാളെ രാവിലെ കൃത്യം 9 മണിക്ക് പുറപ്പെടുന്നു.
4: പപ്പന്റെ കോളേജിലെ പണി തെറിച്ച് തെറിച്ചോ? അതെന്താ പപ്പ അങ്ങനെ തെറിക്കാൻ? അവരെന്നെ ചതിച്ചു. ബി സി പി ആര്? കുറുപ്പന്മാരോ? ബി സി പിയുടെ കൂട്ടോട്ടത്തിന് മുമ്പ് നമുക്ക് ഈ പ്രശ്നം ഒന്ന് ക്ലിയർ ആക്കണല്ലോ.
3: നമുക്ക് എല്ലാവർക്കും കൂടെ കാവുംപാട്ട് വരെ ഒന്ന് പോയാലോ? അതെ, ഒന്ന് സംസാരിച്ചു നോക്കുന്നത് നല്ലതാ. എന്താ പി സി പിയുടെ അഭിപ്രായം?
4: ഇപ്പൊ തന്നെ വേണോ?
3: അതോ ഞാനൊന്ന് ജില്ലാ കമ്മിറ്റി വരെ പോയിട്ട് പ്രശ്നം അവിടെ വെച്ച് ചർച്ച ചെയ്ത്.
4: ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ചർച്ച ചെയ്ത് ഒരുത്തിന്റെ ജീവിതം പാഴാക്കരുത്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തീരുമാനം എടുക്കാവുന്നല്ലേ ഉള്ളൂ. ബി സി പി
3: അല്ല, ഇത് എനിക്കേകാണ്ട് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ എനിക്ക് ബി സി പി എനിക്കടാ. കടയൊന്നും നോക്കിക്കോളേ, ഞാൻ
4: പോരാ. നിനക്ക് ഞങ്ങളുടെ കൂടെ വരെ പേടിയൊന്നുമില്ല.
3: നിനക്ക് പേടിയൊന്നുമില്ല.
4: ഞാൻ പിന്നെ
3: ഞാൻ മാവി

0: റെസ്റ്റോറന്റ് ക്യൂൽ ഉണ്ടാവും, പാം ഓയിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു. നിങ്ങൾ കടന്നോ.
1: അപ്പുണ്ണി നായരുടെ ആദ്യത്തെ ആവേശം കണ്ടപ്പോ ഞാൻ കരുതി കുറുപ്പന്മാരെ അടിയോടെ വാരിയത് ഞാനപ്പ് നായരി. എടാ പപ്പ, നിനക്ക് ഞാനുണ്ടടാ. നടക്ക്, ഡി സി പി നടക്ക്, നടക്ക്.
0: ആ രാജ, ഞാനിപ്പോ വരാം.
2: ഉപ്പേട്ടാ, ഞാനെന്ത് ചെയ്യണം?
1: ഞാനൊന്നും ചെയ്യണ്ട, ബാക്കി ഞാൻ വന്ന് ചെയ്തോളാം. അവിടെ ചെന്നിരി.
0: കാശിന്റെ കാര്യത്തിൽ അവർ വീണ്ടും കടുപിടുത്തം പിടിക്കുകയാണെങ്കിൽ എന്താ ഒരു മാർഗം?
3: കൊടുക്കാൻ കഴിയുന്ന ഒരു അവധി കൂടി പറയണം.
4: പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗ്ഗമല്ല.
0: അയ്യോ,
1: എന്താണ്?
0: ഇന്നല്ലേ പുതിയ ഹോട്ടലെ ശശാങ്കന്റെ കല്യാണം. അവന്റെ കല്യാണ ഷർട്ട് കടയിലിരിക്കുക, ഞാനത് എടുത്തു കൊടുത്തിട്ട് വേഗം വന്നേക്കാം.
1: അവന് കാവുമ്പാട്ടേക്ക് വരാൻ ധൈര്യമില്ലേ? മുങ്ങിയതാ.
3: ഏതാണ് ഈ പുതിയ ഹോട്ടലെ ശശാങ്കൻ?
1: ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെയൊരു കാര്യ ഇതുവരെ എന്റെ കടയിലൊന്നുമില്ല.
2: പുഷ്പാങ്കറ, ഒന്ന് തന്നെ ഇതൊന്ന് പഠിച്ചെന്നിട്ട് പോടാ. എനിക്ക് കൊപ്രം കൊണ്ട് വല്യങ്ങാടിക്ക് പോകാനുള്ള
1: പി സി പി. അയ്യോ, ഇത് കണ്ടോണ്ട് എങ്ങനെയാ വരാ? നിങ്ങൾ നടന്നോ, ഞാനൊന്ന് ഇറക്കിട്ട് ഓടി വരാം.
3: പപ്പ, ആര് മുങ്ങിയാലും ഈ പി സി പെരുവണ്ണാപുരം കൂടെ ഉണ്ടാവും. പപ്പ, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഇങ്ങനെ രണ്ടുപേരും കൂടി ചെന്ന് കാര്യങ്ങൾ പറഞ്ഞതിന് പകരം ഞാനൊന്ന് ജില്ലാ കമ്മിറ്റിയായി ബന്ധപ്പെട്ട്. ഞാൻ പറയുന്നത് പപ്പന് മനസ്സിലാകണ്ടോ? അപ്പൊ പിന്നെ നമുക്ക് അനന്തര നടപടികൾ പ്ലാൻ ചെയ്യാമല്ലോ. കാര്യം ഇതൊരു തൊഴിൽ പ്രശ്നമാണ്.
0: ഡി സി പി, നിങ്ങൾക്ക് തോന്നും പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കാര്യം പറഞ്ഞോളാം. പോയത് എന്റെ പണിയാണല്ലോ. നിങ്ങൾ ചെല്ലേ.
3: അല്ല, എനിക്ക് വരാൻ വിഷമം ഉണ്ടായിട്ടല്ല.
0: വേണ്ട, നിങ്ങൾ വരണമെന്നില്ല.
3: മനസ്സിലായല്ലോ.
0: മനസ്സിലായേ.

0: ஓதினம் கடகம் மறுகடகம் வாரி மறுவாரி அடி மறுத்தடி
1: ஆரா அவட வந்து பருகிறது
0: மறுநாளம் கடகம்
2: ஞானா பத்மநாபன்.
1: ஏது ஸ்ரீ பத்மநாபனோ?
2: അല്ല, കീലേരി വേലായുധന്റെ മോൻ പത്മനാഭൻ.
1: ആ എന്താ
2: പല്ലേ കുറുക്കനെ ഒന്ന്?
1: വീരാ വീരാ
3: എന്താടോ?
2: അല്ല
3: സുഖം തന്നെ അല്ലേ? അടിയോടി
4: എന്താ വരുന്നു?
3: അടിയോടി, നിങ്ങൾ വക്കീലാഫീസ് ചെല്ലുമ്പോ കൂട്ടത്തിൽ ആ കിഷൻ നായരെ കണ്ട് ആധാരം എഴുതുന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കണം. റോഡ് സൈഡിൽ അര ഏക്കർ കുഞ്ഞിലക്ഷ്മിയുടെ പേര് വേണമെന്നാ മുത്തശ്ശി പറയുന്നത്. എന്താടോ?
2: ഞാൻ കോളേജിൽ പോയിരുന്നു.
3: ഇനി അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞില്ലേ?
2: അതൊന്ന് പറയാനാ വന്നത്. എത്രയും വേഗം പണം ഞാൻ ഇവിടെ എത്തിക്കാം.
4: ഇനി അതുകൊണ്ടൊന്നും പ്രയോജനമില്ലടോ. പറഞ്ഞ അവധിയൊക്കെ താൻ തെറ്റിച്ചില്ലേ?
5: തന്റെ അച്ഛൻ വന്ന് കരഞ്ഞു പറഞ്ഞോണ്ടാ തനിക്ക് ജോലി കിട്ടിയത്.
2: എല്ലാം എനിക്കറിയാം, ഞാനൊന്നും മറന്നിട്ടില്ല.
4: തനിക്ക് ശിവായി പണിയേക്കാളും താല്പര്യം ജനസേവനത്തിനല്ലേ. ആയിക്കോ, ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, വണ്ടി പോട്ടെ.
2: വലിയൂർപ്പ് ഒന്നുകൂടെ ചിന്തിക്കണം.
3: ചിന്തിക്കാൻ ഇനി ഒന്നുമില്ല, വെറുതെ നിന്ന് സമയം കളയണ്ട, വണ്ടി വിട്.
6: മനസ്സിന്റെ വിഷമൊക്കെ ശരി, പക്ഷെ ഈ കുടി ഒന്നിനൊരു പരിഹാരമല്ല പാപ്പ.
7: ഒരു പരിഹാരത്തിന്റെ കാര്യവും പറയണ്ട, നിങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്റെ പ്രശ്നം പരിഹരിച്ചില്ലല്ലോ.
5: ഞാൻ ലാസ്റ്റ് മിനിറ്റിലും പറഞ്ഞല്ലോ പപ്പനോട്, ഒന്ന് ജില്ലാ കമ്മിറ്റി വരെ പോയി, ഒന്ന് നിർത്തണ്ട പി സി പി. എന്ത് പറയുമ്പോഴും നിങ്ങളുടെ ഈ ജില്ലാ കമ്മിറ്റി ഇല്ലാ കമ്മിറ്റി. നീ അധികം പറയണ്ട, നീ എല്ലാരും മുങ്ങിയത്.
2: ആ മതി മതി, നിർത്ത് നിർത്ത്. ഇവിടെ കിടന്ന് നാക്കിട്ടടിച്ചോണ്ടൊന്നും എനിക്ക് പോയ പണി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. രാവിലെ എന്നെ മാതവുമ്മ പിടിച്ചിരുത്ത് നിനക്കറിയാവല്ലോ. എത്രയും വേഗം ആ പൈസ കൊടുത്ത് തീർക്കണം.
8: അല്ല, ഏത് പൈസ?
2: ഏത് പൈസ? നിന്റെയൊക്കെ നടപ്പ് വേണ്ടാത്തൊന്നും ആ പൈസ ഞാൻ മേടിച്ച് പുട്ടടിച്ചതാണെന്ന്. അന്ന് നാടകക്കാര് കഴുത്തിന് പിടിച്ച് നിർത്തിയപ്പോ മാധവമ്മയുടെ കാല് പിടിച്ചാ ഞാൻ പൈസ മേടിച്ചു തന്നത്. അല്ലെങ്കിൽ നാണം കെട്ട് നാറിയേനെ. പുഷ്പ, നീ ഇവിടെ കേക്കാൻ ഞാൻ പറയുന്നത്?
6: അല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു വഴി ചിന്തിക്കുകയായിരുന്നു.
5: അതിന്റെ വഴി എന്റെ പോകില്ലാണ്ടോ?
3: ഇനിയിപ്പോ പപ്പന്റെ ശമ്പളം കെട്ടിട്ട് കൊടുക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ.
6: അല്ല, എനിക്ക് വേറൊരു സംശയം, ഇനി പപ്പന്റെ ഒഴിവിലേക്ക് വേറെ ആള് വരുവോ?
7: ഇല്ലല്ല, കാവുമ്പാട്ട വലിയ കുറിപ്പ് ജോയിൻ ആവും. എന്ത് ചോദ്യാണ്ടത്?
2: രൊക്കം കാഷു ആയിട്ട് ഏതെങ്കിലും ഒരുത്തൻ വരണുണ്ടാവും.
3: അവൻ ആരാ? കേമനം നമുക്ക് കാണുമല്ലോ.
5: ഏഴിലക്കര അംശത്തില് ഒരുമാതിരി കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോയി അല്ലേ വൈതലെ?
9: പൂവ് ഒട്ടു നോക്കാതിന് ഞാൻ തന്നെയാണ് നടുവില്.
5: ആ പൂവമ്പറമ്പിലെ ദാക്ഷായന്റെ കാര്യം എന്താ, കാണാറുണ്ടോ?
9: ഉവ ഉവ, മനസ്സിലാവേണ്ട താല്പര്യം. ഈയിടെയായിട്ട് അങ്ങോട്ട് യാത്രയില്ലാന്ന് തോന്നുന്നു.
5: ആ അതൊക്കെ പണ്ടായിരുന്നില്ലേ പൈതലെ, ഇപ്പൊ ആരൊക്കെ പോയിരിക്കണു?
9: ഇടക്കൊക്കെ ഒരാള് തിരക്കണ്ടായിരുന്നു കുറുപ്പിനെ.
5: ആരാ?
9: ആ മാരാത്ത ടീച്ചർ.
5: ഭഗവതി, ഇങ്ങോട്ടെങ്ങാനും കയറി വരൂ, നാക്കിന് എല്ലില്ലാത്ത സാധന.
3: എന്താണോ പൈതലെ പതിവില്ലാത്ത താൻ ഈ വഴിയൊക്കെ?
9: ഒരാലോചന ഉണ്ടായിരുന്നു, പൈതൽ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നാകുമ്പോ മോശമാവില്ലെന്നറിയാലോ. ആള് കുറെ കാലം പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്. രണ്ട് ബസ്സാ ഒരുമിച്ച് വാങ്ങിയിരിക്കണത്. കുറുപ്പ് അറിയായിരിക്കും, മേലേത്തെ ഭാസ്കര കുറുപ്പ്, മൂപ്പരുടെ രണ്ടാമത്തെ മോന.
3: നിങ്ങൾ ആർക്ക് വേണ്ടിയായി പറയുന്നേ? കുഞ്ഞലക്ഷ്മിക്കോ? എടോ, അവളുടെ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ടേ ഞങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നുള്ളൂ. ഇനി ആലോചിച്ചാൽ തന്നെ ഇതുപോലുള്ള പുത്തം ഉണക്കാരൊന്നും വേണ്ട. പണമല്ല, ഞങ്ങൾക്ക് കാര്യം തറവാടാ. പൈതലിനറിയാലോ, അവള് ഞങ്ങൾ അഞ്ച് ആങ്ങളമാർക്കും കൂടി ഒരു പെങ്ങളാ.

0: മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി, എന്താ കുട്ടി ഇത്? എന്താ കുട്ടി? എനിക്ക് രാവിലെ കോളേജിൽ പോകണം നടന്നൂടെ? എന്റെ പാവടും പോയി ഇടാൻ മാട്ടവിടെ. ആഹാ, അതിനാണ് ഈ ബഹളം. അപ്പൊ ഇതെന്താ? ദേഷ്യം വരുമ്പോ എന്റെ കുട്ടിയെ കാണാൻ എന്ത് രസാണെന്ന് അറിയോ? ആ, താഴെ വല്ലാണ്ട് പൈതൽ വന്നിട്ടുണ്ട്, പുതിയൊരു ആലോചനയായിട്ട്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അയാൾ ഓരോ മൊശകോടന്മാരുടെ കാര്യം കൊണ്ടുവരും. അവസാനം ഏത് സുന്ദരനെയാണാവോ എന്റെ കുട്ടിക്ക് കൊണ്ടുവരേണ്ടത്?
1: തച്ചോളി ഉദയന്നെ.
0: ആഹാ, ഇതാ അപ്പൊ നന്നായത്. ഉദയനോ?
1: ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതുപോലെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കും.
2: പെരുവണ്ണാവരെത്തിയോ?
3: ഇതാ പെരുവണ്ണാവരോ.
2: അല്ല, ഈ കാവുംപാട്ടേക്ക്?
3: ഇതാ ഇത് തന്നെ. ഇതിന് നേരെ പോയ കാവുംപാട്ട് ഉമർത്തെത്തും. എവിടെ നിന്ന് വരുന്നു?
2: കുറച്ച് തെക്കുന്ന.
3: മുൻപ് കണ്ടിട്ടുള്ള പോലെ നല്ല മുഖപരിചയം.
2: ഏ, വഴിയില്ല, ഞാനിവിടെ ആദ്യമായിട്ടാ. പിന്നെ ആ ശിവരാത്രിയോടൊപ്പം വെച്ചായിരിക്കും.
4: എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കി, സ്വല്പം ചേർന്നിരുന്നേ. കുട്ടി അനങ്ങരുത്,
1: അനങ്ങാതിരിക്കണ്ടോ നീ?
4: ആ, മുത്തശ്ശി അനങ്ങല്ലേ? ആരടി ആരും അനങ്ങല്ലേ?
1: അടിയോട് ഇല്ലടോ.
3: ഉവ്വ, ഞാനിവിടെ ഉണ്ട്, എന്നെ ഇവിടെ കുഴിച്ചിട്ടുണ്ട്.
4: റെഡി സ്മൈൽ. ഇത് ഏതാണ് ഇയാള്? ഒന്ന് മാറിയോ.
3: താനാരാ?
2: ഗുരുവായിരുന്നു വരിക, കൃഷ്ണതമ്പീശന്റെ ആളാ.
3: സാക്ഷാ ശ്രീകൃഷ്ണന്റെ ആളായ അങ്ങോട്ട് മാറിക്ക്. ഫോട്ടോ പിടിക്കുന്നത് കണ്ടില്ലേ?
4: സ്മൈൽ പ്ലീസ്. ഓക്കെ, താങ്ക് യു.
3: ഫോട്ടോ ശരിക്കും പറഞ്ഞിട്ടില്ലോ.
4: ഫോട്ടോ മറ്റന്നാളെ ഞാൻ.
2: സർ, കൃഷ്ണതമ്പീശ്വര് കത്ത് തന്നിട്ടുണ്ട്.
3: കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ?
4: കോളേജിലെ പുതിയ ശിവായി, നമ്മുടെ മേക്കേട്ട നമ്പീശൻ അയച്ചതാ. ബാക്കി തുകയുടെ കാര്യം
2: ശമ്പളത്തിൽ നിന്ന് പിടിച്ച് കഴിയുന്നതെന്നോളാം.
3: കഴിയുന്നതും വേഗം വെച്ചാ മാസത്തിൽ രണ്ടു വട്ടം ശമ്പളം ഒന്നുമില്ലല്ലോ. ഈ കാൾസറായും വേഷമൊക്കെ ഒന്ന് മാറ്റണം. കോളേജിൽ പഠിപ്പിക്കാനെന്നല്ലോ വരണത്, ശിവായി പണിക്കല്ലേ.
4: അടിയോടി പറഞ്ഞതാ ശരി,
2: മാറ്റിക്കോളാം.
4: എവിടെയാ സ്വദേശം എന്ന് പറഞ്ഞത്?
2: ഗുരുവായൂരടുത്ത.
4: അവിടെ അടുത്തൊരു കാവൽ ഉത്സവത്തിന് കൊണ്ടുവന്നപ്പോ നമ്മുടെ തൃപ്പൂണിത്തുറ കേശവനെ ഇടഞ്ഞു എന്ന് പറഞ്ഞു കേട്ടല്ലോ. അറിയൂ?
2: അയ്യോ, അറിയില്ല.
4: ആ പിന്നെ താൻ എവിടെയാ താമസിക്കാൻ പോന്നെ?
2: എനിക്കിവിടെ ആരും പരിചയമില്ല. നമ്പീഷിന് ആ കാര്യം കൂടി എഴുത്തിൽ സൂചിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു.
4: അടിയോടി, നമ്മുടെ പീഡികയുടെ മുകളിലെ ഒറ്റമുറിയില്ലേ, അതങ്ങ് തുറന്നു കൊടുത്താലോ? എന്നാ അടിയോടിയോടൊപ്പം ചെല്ലേ. വാടകയായിട്ട് ഒരു 50 രൂപയ്ക്ക് മാസാ മാസം അടിയോടി ഏൽപ്പിച്ച
2: വലിയ ഉപകാരം.
3: അങ്ങനെ ഏൽപ്പിക്കുന്നോണ്ട് വൈക്ലബ്യം ഒന്നും ഇല്ലല്ലോ. ആ പ്രായമായ സ്ത്രീയെ ശ്രദ്ധിച്ചില്ലേ? അവർക്ക് മക്കള് 3 രണ്ടാണും ഒരു പെണ്ണും. മൂത്തയാള് ആദ്യം പോയി, ഇളയാള് വാമദേവ കുറുപ്പ്. കുറുപ്പിന്റെ പേരില കോളേജ്. നല്ല പ്രായത്തിൽ ദുർമരണം നടന്നു. ഈ തള്ളയുടെ മോളുടെ മക്കളാ കുറുപ്പന്മാരഞ്ചും പിന്നെ ഒരു പെണ്ണും, കുഞ്ഞുലക്ഷ്മി. താൻ കണ്ടു കാണു ആ കുട്ടിയെ.
2: ഒരു നോട്ടം കണ്ടു,
3: അത്രയും മതി. പിന്നെ തറവാടെന്ന് വെച്ച സ്ഥാനികളായ ആൾക്കാരാ. പഴയ നാട്ടുരാജാക്കന്മാരുടെ താവഴിയാണേ. ഇപ്പൊ ഒന്നിനും ഒരു കുറവില്ല. മൂക്കിന്റെ അറ്റത്താ കോപം എല്ലാത്തിനും. അതുകൊണ്ട് തന്നോട് പറയാനുള്ള എന്താ വെച്ചാ, എല്ലാം കണ്ടും കേട്ടും നിക്ക. അപ്പുണ്ണേ, 2 ചായ കിടോ.
5: ചായക്ക് പാലില്ലല്ലോ അടിയോടി.
3: തന്റെ കടയിൽ എപ്പോഴുണ്ടോ പാലുണ്ടാവുക?
5: ആരാ കൂടെ പുതിയ ഒരാള്?
3: നമ്മുടെ കോളേജില് പുതിയതായി വന്ന പ്യൂണ.
6: സ്നേഹിച്ച ഉയിര് കൊടുക്കും, വെറുത്ത കൊടലെടുക്കും. അതാ ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരുടെ ഒരു രീതി. അന്യ നാട്ടുകാരിവിടെ വന്നാല് അധികകാലം നിക്കാറില്ല, പെട്ടെന്ന് അങ്ങ് മതിയാവും.
2: എനിക്ക് എല്ലാ നാടും ഒരുപോലെ. ഇവിടെ വന്നപ്പോ കുറെ നല്ല ആളുകളുടെ നല്ല നാട്ടുമ്പുറം പോലെ എനിക്ക് തോന്നിയത്.
6: ആദ്യത്തെ തോന്നലൊക്കെ പിന്നീട് അങ്ങോട്ട് മാറിക്കോളും.
5: അപ്പൊ പറ്റ ഇന്ന് തുടങ്ങണോ അതോ?
2: വേണ്ട, നാളെ പോലെ ആവാം.
5: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: അമ്മ, അമ്മ മാത്രമേ ഉള്ളൂ.
1: കല്യാണം കഴിച്ചാണോ? ഇവിടെ
2: ഇല്ല.
1: ജോലിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി കല്യാണമൊക്കെ ആവാലോ.
7: ഞാൻ സെക്കൻഡ് ഇഞ്ഞ മടക്കരുത്, ഉടൻ സ്ഥലം കാര്യാക്കണം.
2: എന്താ എന്താ പ്രശ്നം?
7: പ്രശ്നാണ്, നിങ്ങൾ നിങ്ങളെ മുറിയിലേക്ക് പോകണം.
5: എന്താ PCP കാര്യം?
7: പപ്പൻ, പപ്പൻ വരുന്നുണ്ട്. പപ്പന്റെ കണ്ടീഷൻ കുറച്ച് മോശ, ഇയാളെ കാണാതെ പോവില്ലെന്നാ പറയണേ. പപ്പൻ കള്ളൂർ ചാലത്തെ സ്ഥിതി നമുക്ക് ഉണ്ടാക്കും, അറിയാലോ.
2: അയാള് വരട്ടെ, ഞാൻ തരാ പോകുന്നത്.
7: എടാ, മരണത്തെ പേടില്ലാത്ത മനുഷ്യനുണ്ടോ? പിന്നെ പപ്പന്റെ കയ്യിൽ ഇന്ന് നിങ്ങളെത്തില്ല മലപ്പുറം കത്തിയൊന്ന്. അതാ കൊണ്ടായിരുന്നു.
8: ശിവശങ്കര
7: തോൽക്കാൻ
8: എനിക്ക് മനസ്സില്ല. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ.
7: സ്ഥിതി ആകെ പോറാണ്. എന്ത് സംഭവിക്കുന്നു ദൈവത്തിനെ അറിയൂ. ഒന്നു മോനെ നിനക്ക് ജീവനെ പേടിയില്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പേടിയുണ്ട്.
8: വരത്തന്മാരും ഇവിടെ കിടന്ന് വിലസാൻ നോക്കിയോ? സ്വഭാവം
7: എടുത്തോ. അവൻ പീടിയ തന്നെ ഉണ്ടോ?
2: അവിടെ തന്നെ ഉണ്ട്.
7: ഒന്നുകൂടെ മൂർത്തിക്കട്ടെ.
8: ആണത്തോണ്ട് ഇറങ്ങി വേണ. എന്റെ കസേരയെ കയറിയിരിക്കാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കില്ല.
2: ഇവണ് കസേര ഉണ്ടോടാ?
7: ചിലപ്പോ കാണുമായിരിക്കും.
2: അവന്റെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ അവൻ ഇവിടുത്തെ റൗഡിയാ. നാളെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഒന്ന് അകത്ത് പോ.
7: വലിയൊരു പഴം ഒന്ന് കേക്ക് മോനെ. ജീവനെ പുല്ലെങ്കിലും പറഞ്ഞില്ല.
8: അവനെ കിട്ടുതാ? നീ പോയി കൊല്ലണ അവനെ. ജയിലിൽ ഇവൻ പോയി
7: കൂടും. മതിയല്ല.
8: മതി. ഇനി 200
2: അടിക്കാ. ഇന്നലെ രാത്രി പപ്പടം കുറച്ച് ഓവറായിരുന്നു.
7: കുറച്ചല്ല, ശരിക്കും ഓവറായിരുന്നു. ഇനിയുള്ള രാത്രികളിൽ അതിലും മോശമായ നിലയിൽ എന്നെ പ്രതീക്ഷിക്കാം. പിന്നൊരു കാര്യം, പപ്പേട്ടൻ വേണ്ട, പപ്പൻ, പത്മനാഭൻ അങ്ങനെ വിളിച്ചാ മതി.
2: ശരി.
7: എനിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം അറിയാലോ. നിത്യ ചെലവിന് ഇപ്പം മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട്
2: അതിന് ഞാൻ എന്താ വേണ്ടത്?
7: സംസാരിക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം, ഇടയ്ക്ക് കയറരുത്. എനിക്ക് പകരക്കാരനായി വന്ന ആളെന്ന നിലയ്ക്ക് തൽക്കാലം എന്നെ പോറ്റേണ്ടോ ചുമതല തനിക്കുണ്ട്. വേണ്ടത് വേണ്ടപ്പോ താൻ എനിക്ക് തരേണ്ടി വരും. മനസ്സിലായോ? വെറുതെ വേണ്ട, കണക്ക് വെച്ചോ. മടക്കി തരാൻ കഴിയുന്ന കാലത്ത് തരും.
9: ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ

0: ഹലോ, പുതിയ സാറാ?
1: അല്ല.
0: ഓ, പ്രിൻസിപ്പൾ ആയിരിക്കല്ലേ?
1: പ്യൂണ
0: പ്യൂണേ.
1: ശിവശങ്കര, ചാർജ് എടുത്തു അല്ലേ? പൂവ് എന്നാ ഐശ്വര്യമായിട്ട് ആ ബെല്ലം കൊണ്ട് കൊടുത്തോളൂ. അതിൽ നിന്നാവട്ടെ തുടക്കം. കൊടുക്കട്ടെ. ആ

0: ഇന്ന് ഓണം കൊണ്ടുവരണ്ട, ഉച്ചവരെ ക്ലാസ് ഉള്ളൂ.
1: സോറി,
0: കണ്ണു കണ്ടൂടെ തനിക്ക്.
1: ഓടി വന്ന് ഞാൻ കണ്ടില്ല.
0: എവിടെ നോക്കി നടക്കുന്നത്?
2: എന്താ എന്താ ഇത്?
1: അല്ല, കുടം ഇങ്ങനെ വെള്ളം പൊട്ടി.
2: കുട്ടി ക്ലാസ്സിലേക്ക് നോക്കുള്ളൂ. മനപ്പൂർവ്വം ഇടിച്ചതാണോ?
1: അയ്യോ അല്ല സർ.
2: ആ, ഇനി ഇതുപോലെ ഇടിക്കുന്ന സന്ദർഭം വരുമ്പോ മാറി നടന്നോളാം. അതാ തന്റെ ഇവിടുത്തെ ഫ്യൂച്ചറിന് നല്ലത് കേട്ടോ. ആ പിന്നെ തനിക്ക് ഇവിടെ ഇഷ്ടം മാതിരി ഒഴിവ് സമയം കാണും, അത് വേസ്റ്റ് ആക്കരുത്. ആ സമയത്ത് കോളേജിന് ചുറ്റുമുള്ള പറമ്പിലൊക്കെ നടന്ന് വല്ല തേങ്ങയോ മടലോ വല്ലതും ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ വാരിക്കൂട്ടണം. പറഞ്ഞു മനസ്സിലായല്ലോ, മറക്കൂലല്ലോ. ആ
1: പ്രിയമുള്ള അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. അമ്മ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ശമ്പളം കിട്ടിയാൽ പണം അയച്ചാൽ ആദ്യം അമ്മ കരണം മുതലാതെ കടം തീർക്കണം. ബാക്കി കടങ്ങളൊക്കെ നമുക്ക് സാവധാനം വീട്ടാം. എനിക്കിവിടെ സുഖ. പെരുവണ്ണാപുരം നല്ല സ്ഥല, നല്ല ആളുകൾ.
3: എനിക്കൊരു 25 റുപ്യ വേണം.
1: അത് ശമ്പളം കിട്ടിയിട്ട്.
3: ശമ്പളം കിട്ടുമ്പോ കൂടുതൽ മേടിച്ചോളാം. ഇപ്പൊ 25 മതി. വേണ്ട, എഴുന്നേറ്റ് ബുദ്ധിമുട്ടുണ്ട്, എഴുതിക്കൊള്ളൂ. എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ മതി. ഷർട്ടിന്റെ പോക്കറ്റിലാണോ, ബ്രീഫ് കേസിലാണോ, അതോ പേഴ്സിലാണോ, അതോ വെള്ളത്തിൽ ഒളിച്ചു വെച്ചിരിക്കണോ? അയ്യോ, 50 റുപ്യ അല്ലേ ഉള്ളൂ. സാറല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
4: എന്താണ് അവിടെ ഒന്ന് കറങ്ങുന്നത്?
3: രാവിലെ പടി ഇറങ്ങിയതുണ്ടാവും ഒരു തലക്കറക്കർ.
4: കാശിന്റെ കാര്യം എന്താണ്?
3: ഒക്കെ ശരിയാവുന്നുണ്ട്, കിട്ടിയാ നേരെ
4: വീട്ടിലെത്തിച്ചോളാം. ഇപ്പൊ എന്തുണ്ട്? ഒന്നുമില്ല, ഞാനൊന്ന് നോക്കട്ടെ. കൈ എടുക്കടാ.
5: 50 രൂപയോ?
4: ആ 50 എങ്കിൽ 50, ബാക്കി
3: 650 റുപ്യ.
4: അവന് വീട്ടിൽ എത്തിച്ചേക്കണം കേട്ടോ. ഒന്ന് ചുണുങ്ങാവേ.
0: ആന്റി പേട്ടാ, പപ്പയുടെ മകൻ കോളേജിൽ പുതിയതായിട്ട് വന്ന ആളിനെ കണ്ടോ?
6: ആ കണ്ടു. പണി പ്യൂണിന്റെ ആണെങ്കിലും നടപ്പേണ്ട പ്രിൻസിപ്പൽ ആണെന്ന് തോന്നുന്നു.
0: നല്ല രസമുണ്ട്
6: ഇതല്ലേ?
0: അല്ല, അയാള്
6: നിനക്ക് മലയാളത്തിൽ റീ എന്ന് എഴുതാൻ അറിയോ? അതുപോലെയല്ലേ അവന്റെ മോന്ത.
0: റാ പോലത്തെ ഇയാളുടെ മോന്തേക്കാളും ഭേദമാ.
6: നമ്മൾ എന്തിനാ വല്ലവരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യം പറയാം. പുതിയ വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ.
0: ഇന്നലെ എടുത്ത എന്റെ ഫോട്ടോ എവിടെ?
6: വാഷ് ചെയ്തോണ്ടിരിക്കല്ലേ, തരാം.
0: ശോഭനയുടെ ഈ ഫോട്ടോ പോലൊരു ഫോട്ടോ എനിക്ക് എടുത്തു തരാവോ? എന്തൊരു ഭംഗി.
6: ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. മോഹിനിയുടെ അത്ര ഭംഗിയൊന്നുമില്ല.
0: അതെന്നെ കളിയാക്കാൻ പറയുന്നതാ.
6: എന്റെ മോഹിനി, ഞാൻ കളിയാക്കോ?
0: അതൊന്നും ഇപ്പൊ വേണ്ട.
6: പിന്നെ എപ്പോഴാണ്?
0: അതൊക്കെ ഉണ്ട്. നമ്മുടെ കാര്യം ഞാൻ ചേച്ചിയോടും ചേട്ടനോടും പറയാൻ
7: പോവാണ്. എന്നാലേ ആ കാവുമ്പാട്ട് എന്ന് കുട്ടിക്കുള്ള ചോറ് വാങ്ങി കോളേജിൽ കൊണ്ടുകൊടുക്കണം. കാറിന്റെ ഡ്രൈവർ ഇന്നില്ല, എനിക്കാണെങ്കിൽ ഒരു സ്ഥലം വരെ പോവും വേണം.
1: ആർക്കുള്ള ചോറ്
7: മനസ്സിലായില്ലേ? കുഞ്ഞുലക്ഷ്മിക്ക് കുട്ടി അവിടെ ഊണ് കാത്തിരിക്കുക, പെട്ടെന്നല്ലേ.
1: അല്ല അടിയോടി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതെങ്ങനെ എന്റെ ഡ്യൂട്ടി ആവുന്നത്? ഞാൻ കോളേജിൽ പ്യൂണല്ലേ.
7: അതെ.
1: കാവുമ്പാട്ട് പ്യൂണല്ലോ.
7: അല്ല,
1: അത് നിങ്ങളല്ലേ.
7: അതെ. ശിവശങ്കര, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ കോളേജിൽ പ്യൂണല്ലേ, കാവുമ്പാട്ടുകാർ എന്നല്ലേ കോളേജ്?
1: അതെ.
7: കാവുമ്പാട്ടെ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകാൻ കോളേജിലെ പ്രൊഫസർ ഒന്നും വരില്ലല്ലോ.
1: ഇല്ല.
7: അപ്പൊ പിന്നെ പിയൂണല്ലേ വരേണ്ടത്? ഇതിനു മുമ്പ് നിന്റെ തസ്തിയിലുണ്ടായിരുന്ന യോഗിനില്ലേ, ആ കുറുപ്പന്മാരെ തേച്ച് കുളിപ്പിക്കുന്ന പണി വരെ ചെയ്തിട്ടുള്ളതാ. എന്നിട്ട് വരെ ജോലി പോയി. നീ ബാക്കി പൈസ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടോ?
1: ഇല്ല.
7: കൊണ്ടുപോയി പറഞ്ഞ ചോറ്.
0: ആരാത്ത്
1: കോളേജിന്ന് വരിക, ചോറ് വാങ്ങി കോളേജ് കൊടുക്കാൻ അടിയോട് പറഞ്ഞു.
0: നീ ആരാ?
1: കോളേജിലെ പിയൂണ.
0: ആ ചോറ് കാലാവണേ ഉള്ളൂ, നീ അവിടെ നിൽക്ക്. അല്ലെങ്കിൽ വെറുതെ നിൽക്കണ്ട, മർത്തി കയറാൻ അറിയോ? ചോറ് കാലാവുമ്പോഴേക്കും ആ തെക്കേ പുറത്ത് നിൽക്കണ മാവുമെന്ന് കുറച്ച് മാങ്ങിയുണ്ട് പൊട്ടിച്ച. ഇതാ കാണുന്ന കൊലയിൽ നിന്ന് പൊട്ടിച്ച. താഴ്ത്തിക്കിടുമ്പോ സൂക്ഷിക്കണേ.
8: ഏതായാലും കേറിയില്ലടോ, ആ തലയുടെ മോളിലെ കൊമ്പിന്നൂടെ പൊട്ടിച്ചോ. അതല്ലടോ മോളിന്ന്.
1: ആ മതി,
8: തനിക്ക് മതിയായ മതിയോ? മറ്റൂടെ പൊട്ടിച്ചോ.
0: അത്രയും മതി. താൻ ഈ മാങ്ങയിലെടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുവാ.
1: ഞങ്ങൾക്ക് ലേശന ചോറ്.
0: എന്താ അത്ര വൈകിയത്?
1: ഞാനിത് എന്ത് ചെയ്യണം?
0: ഒരു കാര്യം ചെയ്, കഴുത്തിൽ കെട്ടിയിട്ടുണ്ട് നടക്ക്. എന്നാലും കുഞ്ഞുരശ്മി, കോളേജിൽ പീണിനെ കൊണ്ട് വീട്ടു വരെ സഹിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ? എന്താ ചെയ്താല്? വല്യേട്ടന് ദയവുണ്ട്, വീട്ടിൽ പണിയല്ലേ. എടി, നിനക്കറിയോ അയാള് ബി എ വരെ പഠിച്ചതാ, ചായക്കടലെ മോഹിനിയെ പറഞ്ഞത്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്, നീ കെട്ടിക്കോ അയാളെ.
1: അപ്പുണ്ണിയേട്ടാ, ഞാൻ ഊണ് വെച്ചിട്ടില്ലേ.
4: ഇതാരാ ഈ കുട്ടി?
5: നമ്മുടെ കാവുംപാട്ട കുറുപ്പന്മാരുടെ കുറുപ്പന്മാരുടെ ആരുമല്ല, അവരുടെ കോളേജിലെ പുതിയ ശിവായി.
4: നല്ല കണ്ടുപരിചയം. എവിടെയാ വീട്?
5: ഗുരുവായൂരടുത്ത. ചേട്ടാ ഞാൻ മുറിയിലേക്ക് വന്നു.
4: എവിടെയോ കണ്ടു പഴയ പോലത്തെ പരിചയം തോന്നുന്നുണ്ടല്ലോ.
0: ശിവശങ്കരൻ ചേട്ടാ, ചോറ്.
5: മോഹിനിയന്ദ്രൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ.
0: എന്നും പറഞ്ഞിട്ട് തോന്നി നേരത്തെ വന്നിരുന്ന് രണ്ടുപിടി ഉണ്ട്, ബാക്കി കളയാനല്ലേ? അത് ഞാൻ സമ്മതിക്കില്ല.
5: ഇല്ല, ഞാൻ കഴിച്ചോളാം.
0: വന്നിരുന്ന് കഴിക്ക് ശിവേട്ടാ.
5: ഞാൻ കഴിച്ചോളന്നേ മോഹിനി പൊക്കോളൂ.
0: പറഞ്ഞതനുസരിച്ചൂടെ ഒന്ന് വന്നേ. വന്നേ നേരത്തിനും കാലത്തിനും ആഹാരം കഴിക്കാത്തോണ്ട തടി വെക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. കഴിക്ക.
5: എന്റെ അമ്മു മീൻ വറുത്തോ? ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ.
0: അതെന്റെ വക സ്പെഷ്യലാ. നമ്മുടെ കാര്യം ഞാൻ ചേട്ടനോടും ചേച്ചിയോടും പറഞ്ഞാലോ? അല്ലെങ്കിൽ സമയം വരട്ടെ.
5: എന്തിനാ?
3: അടിയോടി, ക്രിമിനൽസിന് പോലും എന്നെ കണ്ടാൽ പേടിയാണ്. തനിക്ക് മാത്രം എന്താണോ എന്നെ കണ്ടത്. എന്നിട്ടാൽ
7: എടോ, താൻ ഈ കാവുംപാട്ട ബന്ധുവാണെന്ന് പറയുന്നതൊക്കെ ശരി തന്നെ. കൈക്കൂലി കൊടുത്ത് കിട്ടിയ ജോലിയും കൊണ്ട് എന്നെ വരട്ടാൻ വന്നാണ്ടല്ലോ. ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും.
5: അടിയോടി
7: ഒന്ന് പോടും.
5: ഒരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ലേ?
7: തമാശ
0: ഒന്നിങ്ങോട്ട് നടക്കട വേഗം. എടാ ചേർക്ക, ഒന്ന് വന്നേ. കോളേജിന് ശിപായിയല്ലേ നീ? ആ ഇത് അവന്റെ കയ്യിലോട്ട് കൊടു, എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് വാ.
5: മുത്തശ്ശി ഞാൻ കുളിക്കാൻ
0: വെച്ചു കൊടുക്കണ കലയിൽ. നിക്കട അവിടെ. എന്തത്ര ചിരിക്കാൻ?
5: ഒന്നുമില്ല.
0: നീയാ വേലായുധന ചെറുക്കനല്ലേ?
5: അതെ, കീലേരി വേലായുധന.
0: നിനക്കിപ്പോ പണിയൊന്നും ഇല്ലേ?
5: ഇല്ല, വിശ്രമത്തിലാ.
0: നീ ആരാ? തുക്കുടി സായിവ വിശ്രമിക്കാൻ.
5: ഊരിയിട്ടിലൊക്കെ നിർത്തി, ഇനി മുത്തശ്ശിക്കും ആവാം വിശ്രമം. ലാസ്റ്റ് പീരീഡ് ആയില്ലേ?
0: എന്റെ ചുറ്റി നിർത്താൻ നീ ആരണ്ടാ?
5: പുറകെ ജെല്ല്, അടുക്കളയിൽ എന്തെങ്കിലും പണി കാണും. കൈമണി.
0: ഇന്നെന്താടി നേരത്തെ
9: സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് മുത്തശ്ശി.
0: നടക്കണം അങ്ങോട്ട്.
5: എന്താ മണി ഓർഡർ അയക്കുക? അയക്കാൻ വരട്ടെ. എനിക്കൊരു 300 രൂപ വേണം. അപ്പൊ ഇത് അമ്മയ്ക്ക് അയക്കുന്ന കാശാ?
3: തമാശകളാ. ആർക്കായാലും എന്തായാലും പൈസ ഇപ്പൊ അയക്കണ്ട. എനിക്കൊരുപ അത്യാവശ്യമാണ്. അങ്ങോട്ട് മനസ്സില്ലെങ്കിലോ?
5: ശിവശങ്കര.
3: അതെ, ശിവശങ്കരൻ തന്നെ. 5 പൈസയുടെ മനസ്സില്ല. പപ്പം പോ.
5: നിനക്ക് പപ്പനെ മനസ്സിലായിട്ടില്ല,
3: നിനക്ക് ശിവശങ്കരനെ മനസ്സിലായിട്ടില്ല. കൊറേ നാളായി നീ എന്നെ ഓസുന്നുണ്ടല്ലോ. കാശിന് കാശ്, എണ്ണക്കെണ്ണ, സോപ്പിന് സോപ്പ്, ഇതിനൊക്കെ പുറമെ അപ്പുണ്ണിയായ കടയിൽ നിന്ന് 3 നേരം സുഭിക്ഷമായിട്ട് നക്കുന്നുണ്ടല്ലോ. ഇനി മതി, നിനക്ക് കൈപ്പണം തരാതെ ഈ പെരുവണ്ണാപുരത്ത് ജീവിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. മനസ്സിലായോ? ഏ,
5: ഇപ്പം മനസ്സിലായി. അങ്ങനെ ആ വഴി അടഞ്ഞു.
10: ശിവശങ്കരന് ബുദ്ധി തെളിഞ്ഞു.
7: ഇനി അവനെ പ്രതീക്ഷിക്കണ്ട.
10: ഇന്നെന്താണ് ഒരു വഴി? ഒന്നും കൂടി ഒന്ന് വരട്ടി നോക്കിയാലോ. വേറെ രീതിയിൽ അടവൊന്നു മാറ്റി.
7: അടവും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ഇനി അവന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയ അടങ്ങുന്നാണോ?
10: കല്ലാനും കൊല്ലാനും ഇതെന്താ പഞ്ചാബ്?
3: അതവൻ ഇങ്ങോട്ട് ചോദിക്കും. ഇത്രയും കാലം അവൻ എനിക്ക് തന്ന പണം തിരിച്ചു വാങ്ങിക്കുമെന്ന എന്റെ പേടി.
7: ഇനി വേറെന്തെങ്കിലും വഴി ചിന്തിക്കാൻ നല്ലത്.
3: ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ.
5: ഇത് ചരണ്ടലല്ല.
3: കള്ളൻ, കള്ളൻ, കള്ളൻ! ആരാണ് തേങ്ങ പിടിക്കുന്നത്? കള്ളൻ!
5: എടാ പുഷ്പ, എടാ കള്ള.
3: കള്ളൻ മാത്രം പിടിക്കരുത്, ഞങ്ങൾ കള്ളപ്പാരല്ല. പിന്നെ പാതിരാത്രി തെങ്ങിന്റെ മുകളിൽ കിടക്കുന്ന കാറ്റ് വളരെ. എടാ പപ്പ കള്ള. എവിടെ പപ്പ? വേറെ പപ്പ ഇറങ്ങാൻ പറഞ്ഞു.
5: എനിക്കും ജീവിക്കണ്ടേ? വല്ലതും നക്കാപ്പിച്ച് തന്നോണ്ടിരുന്ന നീ നിർത്തി. മാന്യമായൊരു തൊഴിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഇതിൽ നീ ഇടപെടരുത്.
3: പപ്പ ഇപ്പൊ ഇതിന്റെ ചുമതല കൂടി എനിക്കാ. ഇതിന്റെ പണി പോകുന്ന പ്രശ്നം മേലെ കോളേജ് കോമ്പൗണ്ടിനകത്ത് വേണ്ട. തനിക്ക് ഇവരുടെ കൂടെ അടക്കം നാണാവില്ലോ. തനിക്കൊരു പണിയുള്ളല്ലേ?
10: ആരാ ഈ അർദ്ധരാത്രിക്ക് ഈ പണിക്ക് വരുന്നത്? ഞാനൊരു ജോലി അയച്ചവരുടെ കൂടെ അങ്ങനെ കൂടിയല്ലേ. ഇത് വലിയ ബാങ്ക് ജോലി ഒന്നല്ലല്ലോ.
7: ഏതായാലും വലിഞ്ഞു കയറിയതല്ലേ. കൈവച്ച കൊല ഫിനിഷ് ചെയ്തോട്ടെ. നീ കണ്ണടച്ചോ.
3: അവിടെ തേങ്ങ ഇടാനല്ലേ പറഞ്ഞത്? കോളേജിലെ സാധനങ്ങൾ പുഷ്പ ഇതിനെ തൊട്ടേൽക്കരുത്. ഇതിന്റെ ചുമതല ഇപ്പൊ എനിക്ക്.
7: അയ്യോ
3: അയ്യോ ഞാനല്ലേ, അയ്യോ ഞാനല്ലേ,
1: സത്യമായിട്ട് ഞാനല്ല അത് ചെയ്തത്.
9: പിന്നെ രാത്രി സമയത്ത് ദാനന്ദ്രൻ അവിടെ പോയത്?
1: ഞാനത് വഴി നടന്നു വരുമ്പോ ഈ തേങ്ങ വീഴുന്ന ശബ്ദം കേട്ടിട്ട്.
9: തന്നോട് ആരാ പറഞ്ഞു അത് വഴി നടക്കാൻ?
1: എന്തൊരു കഷ്ടം അത്. കള്ളനെ പിടിക്കാൻ പോയി ഞാനിപ്പോ കള്ളന.
9: തന്റെ കൂടെ വേറെയും കള്ളന്മാരുണ്ടായിരുന്നു.
8: ഇവൻ ഒറ്റയ്ക്കല്ല, സംഘമായിട്ടുള്ള ഏർപ്പാടാ.
1: എനിക്കൊരു സംഘവുമില്ല, ആരോ ഓടി പോകുന്ന മാത്രമേ കണ്ടുള്ളൂ.
9: ആരാടാവന്മാര്?
1: എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ, അവരുടെ മുഖം ഞാൻ ശരിക്കും കണ്ടില്ല. മാത്രമല്ല എനിക്ക് തെങ്ങ കയറാൻ അറിയാൻ പാടില്ല. വാ വേണേ കാണിച്ചു തരാം.
9: എന്നാ പിന്നെ നമുക്ക് ഇവന് തെങ്ങ കയറ്റി നോക്കിയാ.
6: ഒന്ന് ചുമ്മാരിക്ക് അടിയോടി, ഇവനൊന്ന് പെരുമാറിയില്ല. സത്യം പറയും.
0: എടാ ചന്തുകുട്ടി, ആ ചെക്കനെ അങ്ങ് വിട്ടേക്ക്, അവൻ അങ്ങനെ ചെയ്യും തോന്നണില്ല.
6: അത് മുത്തശ്ശിക്ക് തോന്നണതാ. കണ്ടില്ലേ കള്ള ലക്ഷണം ആ മോത്ത്.
0: ആ പോട്ടെ, കോളേജിൽ ശിപായി അല്ലേ, നാലാളറിഞ്ഞ കുറച്ചിൽ നമുക്കുണ്ട്.
9: അതെ, മുത്തശ്ശി പറഞ്ഞിട്ടാ ഇപ്പൊ നിന്ന് വിടുന്നത്. ഇല്ലെങ്കിൽ തെങ്ങേറ്റം പഠിപ്പിച്ചിട്ട് നിന്ന് വിടുന്നു. വിടൂ, സൂക്ഷിച്ച് നടന്നോളോട്ടോ.
1: കുട്ടി, കുട്ടിയുടെ നോട്ട്ബുക്ക് അല്ലേ ഇത്? ഇന്നലെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയതാ. ഞാൻ വെറുതെ ഒന്ന് മറച്ചു നോക്കി. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശ, ശ്രദ്ധിച്ചാ നന്നാക്കാം. നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ, കൊറേ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
0: പ്യൂൺ പ്യൂണിന്റെ പണി എഴുതാ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ എനിക്ക് സൗകര്യമുള്ള പോലെ എഴുതും. ഒരു ഇംഗ്ലീഷ് പഠിച്ച ആള് തേങ്ങാക്കള്ളൻ.

0: പെണ്ണ് ദേവിയുടെ ദാസൻ. ദാസൻ കള്ളപ്പേരിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അയാൾ ഇത് എപ്പോഴാ തന്നത്?
1: ക്ലാസ്സിൽ മറന്നു വെച്ച എന്റെ ബുക്ക് അയാൾ തന്നപ്പോ അതിനകത്തുണ്ടായിരുന്നു.
0: ഓ കൗണ്ടർ. കുഞ്ഞലക്ഷ്മി ഒരു കാര്യം ചെയ്യൂ, ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ കുട്ടി ഇത് വീട്ടിലാരോടും പറയണ്ട. ചേട്ടന്മാരൊക്കെ അറിഞ്ഞ് വെറുതെ എന്തിനാ ഒരു പ്രോബ്ലം, മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞത് മറക്കണ്ട. വീട്ടിലാരോടും
2: കുട്ടിയോടെ നിന്നേ. കുട്ടി എന്നാ എന്റെ പേര് പ്രിൻസിപ്പാളിനടുത്ത് കംപ്ലൈന്റ് ചെയ്ത്? ഞാൻ നിനക്ക് കത്ത് തന്നോ?
1: താനല്ലേ പിന്നെ ആരാ? ഓ അല്ലേ പിന്നെ എന്റെ ബുക്കിനകത്ത് മുളച്ചു വന്നായിരിക്കും. ഇതൊക്കെ വേറെ വല്ല കുട്ടിയോടത്തും കാണിച്ചാ മതി, എന്റെ അടുത്ത് വേണ്ട.
2: മോളെ, ഇതിനേക്കാൾ നാലിരട്ടിയുള്ള കോളേജിൽ 4-5 വർഷം പഠിച്ചവനാ ഞാൻ. തന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. അവരോട് ആരോടും തോന്നാത്ത ഇത് തന്നോട് തോന്നണേ. താൻ എത്ര വലിയ സുന്ദരിയൊന്നുമല്ല. അങ്ങനെ വല്ല വിചാരം മനസ്സിലുണ്ടെങ്കിലേ അത് മോള് കണ്ണാടി നോക്കാത്തതിന്റെ. എടി വച്ചേ, എടാ പോടാന്നൊക്കെ വീട്ടിലെ തടിപോലെ 5 എണ്ണമല്ലേ. അവര് ചെന്ന് വിളി. നല്ല ചൊണയുള്ള ആണുങ്ങളാരെങ്കിലും നിന്നെ കെട്ടട്ടെ. ഇന്നീ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ അന്ന് നീ പഠിച്ചോളൂ.
3: ശിവശങ്കരനെ, എങ്ങനെ ഉണ്ടോ ഞങ്ങളുടെ നാട്? താന് വന്നേ, ഒരു കാര്യം പറയട്ടെ. നായന്റെ മോനെ, നിന്റെ തോന്നിയാസം കാവുമ്പാട്ട കുട്ടിയോടാ. മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ അടിച്ചു വന്ന് പുഴയിലെറിയും, മനസ്സിലായോടോ നിനക്ക്?
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.
2: എടാ, കത്ത് കൊടുക്കലും പ്രേമോ കാണുങ്ങളാണെങ്കിൽ നേരിട്ട് ചെയ്യണം, അല്ലാതെ കണ്ടവന്റെ ഒക്കെ വാക്ക് കേട്ടൊരു മാതിരി ചൂടാവല്ല. മാഷെ എന്താ പ്രശ്നം? ഉണ്ടായോ നീ എടാ കുഞ്ഞലക്ഷ്മിയുടെ നോട്ട്ബുക്കിനകത്ത് ലെറ്റർ വെച്ചത്?
7: ആണെങ്കിൽ തന്നെ താനാരോ ചോദിക്കാം?
2: ചെക്കാന്റെ സ്വഭാവം ചെയ്തേക്കരുത്.
7: എന്താ എന്താടാ പ്രശ്നം?
2: നീയൊക്കെ ഈ നാട്ടുകാരാണെന്ന് പറഞ്ഞ അവിടെ എന്താടാ കാര്യം? നിന്റെ ഒക്കെ മുമ്പിലല്ലേ ഈ വരത്തം കിടന്ന് വലസുന്നത്?
7: അതെ.
2: ഇവനൊന്ന് ഒതുക്കാൻ നീയൊന്നും വിചാരിച്ച നടക്കില്ലേ?
7: ഇല്ല, അവനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോ ഞാനാ ഒതുങ്ങിയിരിക്കുന്നത്.
2: വേണ്ട, നീ ഒതുക്കണ്ട, ഞാൻ ഒതുക്കിക്കോളാം. അതിനുള്ള മരുന്ന് എന്തേലും ഉണ്ട്?
7: എന്നാ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു കിട്ടും.
2: എന്ത് പറ്റി നിനക്ക്? കാര്യം പറ,
7: എന്താ
1: പറ്റി?
8: എനിക്കൊന്നും അറിയില്ല ഗോപാലേട്ട, ആരോ മനഃപൂർവ്വം ചെയ്ത പണിയത് എന്നെ ദ്രോഹിക്കാൻ.
9: ഇനിയിപ്പോ എന്തൊക്കെ പുക്കാറാ ഇതിനെ ചൊല്ലി ഉണ്ടാവുക? ആ കുറുപ്പന്മാരാണെങ്കിൽ ഒന്നിനും മടിക്കാത്ത കൂട്ടര.
0: ക്ഷോഭിക്കാതിരിക്കൂ കുറുപ്പൻ, നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ.
2: എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു മര്യാദയുടെ പേരില്ല നിങ്ങളടുത്ത് ചോദിക്കാന്ന് വെച്ചു വന്നത്. നിങ്ങളുടെ പ്രിൻസിപ്പാളായി പോയില്ലേ?
0: അതിപ്പോ കുട്ടികളാവുമ്പോ.
2: കുട്ടികളല്ലല്ലോ, അവനല്ലേ ആ പിയൂൺ, അവനെ വിളിപ്പിക്ക.
9: ശിവശങ്കര, പ്രിൻസിപ്പാൾ വിളിക്കുന്നു.
2: ചോദിക്കും പ്രിൻസിപ്പാളെ.
0: എന്താ ശിവശങ്കര ഇതൊക്കെ?
9: സാർ ഞാനല്ല ചെയ്ത്, എനിക്കിതേ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ.
2: നിനക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടല്ലേ? എടാ നീ അവർക്ക് കത്ത് കൊടുത്തില്ലേ? പിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ലേ?
9: ഇല്ല, ഞാനല്ല കത്ത് കൊടുത്ത്.
2: മൂത്ത് നോക്കി നുണ പറയുന്നതാ?
9: ഞാനല്ല, നിങ്ങളെ പുന്നാര അനിയത്തിയെ നുണ പറയുന്നു.
0: എന്താ കുറുപ്പ് ഈ കാണിക്കുന്നത്? ഇതൊക്കെ ഇവിടെ വെച്ച് വേണോ?
2: ഒന്ന് മിണ്ടായിരിക്കും പ്രിൻസിപ്പാളെ. രണ്ട് കിട്ടിയാലേ അവൻ സത്യം?
9: ഞാൻ പറയുന്നത് സത്യ. നിങ്ങളെ വിശ്വസിപ്പിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ പെങ്ങൾ പറയുന്ന പോലെ ഇതെങ്കിൽ അതുപോലെ
2: പറയുന്നു.
9: ആദ്യം പെങ്ങളെ പോയി മര്യാദ പഠിപ്പിക്കുക.
0: നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാനിപ്പോ എന്താ ചെയ്യാ?
2: പ്രിൻസിപ്പാൾ പറയുന്ന പോലെ ചെയ്താ മതി. അവനെ പിരിച്ചു വിടണം.
0: പിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ അതിന് ചില ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അവൻ നിങ്ങളുടെ വീട്ടുവേലക്കാരനൊന്നും അല്ലല്ലോ.
2: അതുകൊണ്ട് ഇനിയും ആ താന്തോന്നി അവിടെ വെച്ചു വായിക്കണമെന്ന്?
0: വേണ്ട, പിരിച്ചുവിടാം. പക്ഷെ അതിന് മതിയായൊരു കാരണം.
9: അവൻ ആ കോളേജിൽ ഉള്ളിടത്തോളം കാലം കുട്ടി പഠിക്കാൻ പോവില്ല എന്നാ.
2: ഞങ്ങൾക്ക് മുഖ്യ അവളുടെ പഠിപ്പാ, അല്ലെങ്കിൽ പൂട്ടിക്കളയാം.
10: എന്നാ പിന്നെ പൂട്ടല്ലേ നല്ലത്.
0: ഞാൻ എന്റെ അഭിപ്രായം പറയാം. തൽക്കാലം അവനെ ഒരു സസ്പെൻഷനിൽ നിർത്താം, പിന്നെ വേണ്ടതുപോലെ ചെയ്യാം. എന്താ വീരഭദ്രനെ കുറിച്ച് പറയുന്നത്?
10: ഏതായാലും മുത്തശ്ശിയുടെ അഭിപ്രായം ഒന്ന് അറിയട്ടെ.
11: സർ, ഈ ജോലി കൂടി എനിക്ക് നഷ്ടപ്പെട്ട
0: നഷ്ടപ്പെട്ടു എന്ന് കരുതണ്ട. കുറച്ചു കാലത്തേക്ക് ഒരു സസ്പെൻഷൻ. എടോ, ഇതാ വിഡ്ഢിക്കുറുപ്പന്മാരുടെ മനസ്സമാധാനത്തിന്. നിയമപരമായി അവർക്ക് തന്നെ പിരിച്ചുവിടാൻ സാധിക്കില്ല. നിയമം പറയാൻ തുടങ്ങിയാൽ അവർക്ക് തന്റെ പേരിൽ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വിദ്യാഭ്യാസം ഇല്ലാത്ത കൂട്ടരാ. അവരുടെ മുൻകോപം വാശിയൊക്കെ മാറുമ്പോ സമാധാനമായി സംസാരിച്ച് കാര്യം പരിഹരിക്കാം. താൻ ധൈര്യമായിട്ട് പോക്കോ.
9: നീ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ എങ്ങനെയാ ശിവശങ്കര? ഏതായാലും കുറുപ്പന്മാര് ഇവിടെ വന്ന് സ്വീകരിച്ച് വിളിച്ചുകൊണ്ട് പോയി നിനക്ക് ജോലി തിരിച്ചു തരാനൊന്നും പോകില്ല.
11: പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്?
9: അവളെ ഒന്ന് പോയി കാണ.
11: വീട്ടിലേക്ക് ഞാനില്ല പുണ്യേട്ടാ. ഈ നിലയില് അമ്മയെ ചെന്ന് കാണാൻ വയ്യ.
9: നിന്റെ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്, കാവുംപാട്ടാ മുതുക്കിത്തള്ള. അവരെ ചെന്ന് കണ്ട് കരഞ്ഞ് കാര്യം പറ. അവര് വരച്ചേട്ട് നിൽക്കുന്നവരാ ഈ പാണ്ഡവന്മാര്. ആ തള്ള നിന്റെ കുപ്പിയിൽ ഇറങ്ങിയാൽ നീ രക്ഷപ്പെട്ടു.

0: ആ ശിവായി പുറത്തു നിൽക്കണുണ്ടല്ലോ, അവനെ എന്ത് ഭാവിച്ചോണ്ടാ? നാണം കെടുത്താൻ തന്നെയാ എനിക്ക് നാക്ക് ചൊറിഞ്ഞതാ. രണ്ടു പറയാൻ പിന്നെ മണത്ത് മണത്ത് കൂടിയിരിക്കാ നീ. ഞാൻ നിന്നൊന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്താണ് നിന്റെ വിചാരം? നിന്റെ തോന്നിയത്തിന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലെന്നോ? ഓടിച്ചുമുട്ടിന്റെ അത്തിമുട്ടിക്ക് ഞാൻ പോയ. എന്താണ് മേച്ചു നോക്കണത്? പോടെ മുമ്പിൽ നടക്കണേ.
1: എന്റെ അമ്മേ, എടോ താൻ വിളിച്ചോണ്ടാ അടിയോടി വന്നത്. താൻ സ്നേഹത്തോടെ തന്നതുകൊണ്ടാ അടിയോടി കുടിച്ചത്. അതെന്തിനാ താൻ വിളിച്ചപ്പോ അടിയോടി വന്നത്? താൻ തറവാടിയായതുകൊണ്ട്. അല്ലാതെ ഏത് പീറ വന്ന് വിളിച്ചാലും ഈ അടിയോടി വരില്ല.
2: നിങ്ങൾ ഇതുവരെ എന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ.
1: താനൊരു കാര്യം, ഇന്നോ നാളെയോ സൗകര്യമായിട്ട് കുഞ്ഞുലക്ഷ്മിയെ പോയി കണ്ട് ചെയ്തു പോയ തെറ്റിന് കാല് പിടിച്ച് മാപ്പുക.
2: പിന്നെ നിങ്ങൾ എന്താ തെറ്റ് തെറ്റെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
1: ഒരു തെറ്റും ചെയ്തിട്ടില്ല.
2: ഇല്ലെന്ന് 100 പ്രാവശ്യം പറഞ്ഞില്ലടോ.
1: 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല, 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കള്ളുടിച്ചു വിചാരിച്ചോ ചെയ്ത്
2: മാറ്റി. 3 കാര്യം പറ.
1: എന്നാ താ ഒരു കാര്യം, കുഞ്ഞുലക്ഷ്മിയെ ചെന്ന് കണ്ട് മാപ്പ് പറഞ്ഞിട്ട് പതുക്കനെ അവളുടെ
2: കള്ളും വാങ്ങിച്ചു ചൊറിയെന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ.
1: എന്റെ കൈ കിടന്ന് വളർന്ന കുട്ടിയത് ശർക്കര പോലെ അലിയുന്ന മനസ്സാതിന്റെ. അവള് പറഞ്ഞ കുറുപ്പന്മാര് തന്നെ കോളേജിലെ ശിപായി അല്ല ഹെഡ് മാസ്റ്റർ വരാക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാ പറയണേ, ഹെഡ് മാസ്റ്റർ ആവണോണ്ട് വരുവോണ്ടോ?
2: എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
0: എനിക്ക് എന്താ വേണ്ടത്?
2: അന്ന് ആ കത്ത് തന്നും ഫോട്ടോ ഒട്ടിച്ചൊന്നും ഞാനല്ല, കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക.
0: അല്ല, ഞാൻ ശരിയെ തന്നെ ധരിച്ചിരിക്കുന്നത്. വഴി തടഞ്ഞു നിർത്തി നാണം കെടുത്തന ഭാവം.
2: അയ്യോ അതൊന്നുമല്ല, കുട്ടി ഏട്ടന്മാരോട് പറഞ്ഞാൽ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കണം.
0: താനല്ലേ പറഞ്ഞു എന്നെ പഠിപ്പിക്കുന്നു, ഞാൻ പഠിച്ചു തീരട്ടെ.
2: കുട്ടി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാ. എനിക്കെന്റെ ജോലിയാ വലുത്.
0: വലിയ ആള് നടിക്കുമ്പോ ആലോചിക്കണായിരുന്നു, ജീവിക്കാൻ വേറെ മാർഗമില്ലാന്ന്. ഇനി എന്റെ പുറകെ ജോലി കൂലി എന്ന് പറഞ്ഞ് നടന്നാല് ചെരുപ്പുണ്ട് കാലില്. സൂക്ഷിച്ചോ, മടി
2: കാലിലെ ചെരുപ്പുകൊണ്ട് നീ എന്ത് ചെയ്യും? നിന്റെ കെട്ടിലമ്മ ഭാവം ഉണ്ടല്ലോ, അത് നിന്റെ തറവാട്ടിലെ അടുക്കള പെണ്ണുങ്ങൾ എടുത്ത് കാണിച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട, മര്യാദയ്ക്ക് മര്യാദയ്ക്ക് സംസാരിക്കണം.
3: ഗുരുക്കളാണ്, അഭ്യാസിയാണ്, മേവഴുക്കളാണ്. വേണ്ട പോനെ ശിവശങ്കര,
2: ചേട്ടൻ മിണ്ടായി എന്ത് ചെയ്യും നോക്കാലോ.
4: നടക്കിടക്കാവുമ്പാട്ടേക്ക്
2: എന്തിനാ
4: സദ്യ ഉണ്ണാൻ? നീ കാവുമ്പാട്ട കുഞ്ഞിനെ തല്ലും അല്ലേടാ?
2: ആ തല്ലും.
4: ഈ പെരുവണ്ണാപുരം ആരും ഇന്നേ വരെ കാവുമ്പാട്ടുകാരുടെ മുന്നിൽ വന്ന് നിന്നിട്ടില്ല. ഇപ്പൊ എവിടുന്നോ വന്ന കേറിയ നീ കുഞ്ഞിനെ തല്ലി അല്ലേടാ? മര്യാദക്ക് കാവുമ്പാട്ട് വന്ന് കുഞ്ഞിനോട് മാപ്പോരടാ.
2: നടക്കില്ല ഗുരുക്കളെ, കാവുമ്പാട്ട പെണ്ണ് തല്ലി മേടിച്ചെങ്കിലേ അതെന്റെ സ്വഭാവം ശരിയല്ല.
4: കാവുമ്പാട്ട കുട്ടിയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ നന്നാക്ക നീയാരട കുട്ടിക്ക് പുഴ കൊടുത്തവനോ?
2: എന്താ ഞാൻ പുഴ കൊടുത്തവള് വാങ്ങില്ലേ?
4: ഇവിടുന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന ചെറ്റെ ആ കുട്ടിയുടെ ചെരുപ്പഴിക്കാനുള്ള യോഗ്യത
2: ഉണ്ടോ? കാവുമ്പാട്ട കെട്ടിലമ്മയുടെ വലിപ്പം ഒന്നും ഞാൻ പറയണ്ട. അവിടത്തെ എച്ചിലി ഒന്ന് കൊഴുത്ത തനിക്ക് അവൾ മഹാറാണിയായിരിക്കും. ഈ ശിവശങ്കരൻ അവളൊരു ചുക്കുവല്ലോ. വേണ്ടി വന്ന അവളുടെ കഴുത്തിലൊരു താലി കെട്ടി അവളെ കൊണ്ട് ഈ ശിവശങ്കരൻ പെരുവണ്ണാപുരത്ത് പോകൂ. മനസ്സിലായോ?
4: എന്ത് പറഞ്ഞാ നീ
5: ഒരിക്കലും ആണ് കൊടുക്കാൻ നീ ഇവിടെ
4: പറയടാ.
2: വേണമെന്ന് വെച്ചാൽ ഒന്നുകൂടി കേട്ടോ, ഈ പെരുവണ്ണാപുരത്തുകാരെ മുഴുവൻ കേൾക്കാൻ വേണ്ടി പറയുക, കാവുമ്പാട്ട കുറുപ്പന്മാരുടെ പുന്നാര പെങ്ങൾ കുഞ്ഞുലക്ഷ്മിയെ ഇന്നേക്ക് 15 തികയുന്ന ദിവസം ഈ ശിവശങ്കരൻ കെട്ടിയിരിക്കും. ചെന്ന് പറഞ്ഞമാരോട്.
6: അംഗം കുറിച്ച പടനായകനെ പോലെ ശിവശങ്കൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇനി ഞങ്ങൾ ദേശക്കാരുടെ വീരപുരുഷനാണ്. ഇതാ പെരുവണ്ണാപുരത്ത് വിശേഷങ്ങളുടെ കേളികൊട്ട് തുടങ്ങുകയായി.
7: ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ,
8: ഒരു പഴം എടുക്കട്ടെ.
7: ഒന്നുപോലെ കൈങ്ങിടാ കലക്കി
8: കലക്കി എന്ന് പറഞ്ഞാ പോരെ കലക്കി.
9: കുറുപ്പന്മാരുടെ അണ്ടാസ് മുട്ടുന്ന പണിയാണോ മോനെ നീ ചെയ്തത്?
7: നീ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിന്റെ ഒരു

0: പറഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ ശവം വീണേനെ.
1: ഗുരുക്കൾ ഇടിഞ്ഞു ഒഴിഞ്ഞ് വീണിട്ട് നാല് പേര് ചേർന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു എന്നാ ഞാൻ കേട്ടത്.
2: ഇങ്ങ് വരട്ടെ, കേട്ടാ മാലയും കൊണ്ട് കഴുത്തു നീട്ടി കൊടുക്കാൻ ഞാൻ. മോശകോടൻ നച്ചോളിയുടെ ചേലിക്കല്ലേ പറഞ്ഞത് കെട്ടിക്കൊണ്ടു പോകുന്നു.
3: മീനാക്ഷി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
2: പൊതു തന്നെ വേണമെന്ന് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്.
3: നീ എന്റെ ഒരു മേടിക്കും. ഏട്ടന്മാർ അയാൾ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അവന്റെ അഹങ്കാരം ഇന്നത്തോടെ തീരും. കുഞ്ഞുലക്ഷ്മി ആരാണെന്ന് അവൻ അറിഞ്ഞോളൂ.
4: വല്യേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയേ, അവൻ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം.
1: ചന്തക്കുട്ടി കുറുപ്പ് എന്തിനാ പാവം? കുറുപ്പിന്റെ കൈ ആ ചെക്കന്റെ പുറത്ത് വീണ അവൻ അവിടെ വീണ് ചാവും. ആ പാപം കൂടി വെറുതെ തലയിലേറ്റണോ
4: എന്നും പറഞ്ഞ് നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ അടിയോടി പറയുന്നത്? അങ്ങനെ കാവമ്പാട്ടുകാർ ശീലിച്ചിട്ടില്ല.
1: വേണ്ട, കൈയും കെട്ടി നോക്കി നിൽക്കണ്ട. കുറുപ്പ് തന്നെ പറഞ്ഞില്ലേ തറവാടിന്റെ കാര്യം? എന്താ കാവുംപാട്ടിന്റെ പാരമ്പര്യം? മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഒരുത്തൻ വെല്ലുവിളി നടത്തിയാൽ അത് സ്വീകരിക്കുക.
4: അടിയോടി എന്താ പറഞ്ഞോണ്ട് വരുന്നത്?
1: ഇപ്പൊ അവൻ എന്താ ചെയ്തത്? 15 നാളുകൊണ്ട് ഇവിടത്തെ കുട്ടിയെ കെട്ടുവന്നു. നടക്കണ കാര്യമാണോ അത്? ഉശിരുണ്ടെങ്കിൽ അവൻ നടത്തട്ടെ, ഇല്ലെങ്കിൽ 16-ാം നാൾ രാവിലെ ചന്തക്കുട്ടിക്കുറിപ്പ് പറഞ്ഞതുപോലെ അവനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരിക. പിന്നെ എന്താ വേണ്ടെച്ചാ നമുക്ക് തീരുമാനിച്ചു ചെയ്യാം. അല്ലാതെ ചാടി കയറി നമ്മള്.
4: അടിയോടി പറഞ്ഞാലും കാര്യമുണ്ട്, അവൻ എന്ത് ചെയ്യുമോ നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പൊ കയറി എന്തെങ്കിലും ചെയ്താല് അത് കൂടുതൽ വഷളാകേ ഉള്ളൂ.
1: അതെ, അതാ അതിന്റെ ശരി.
4: അതുകൊണ്ട് അവൻ ഈ നാട്ടിൽ തന്നെ കഴിയട്ടെ.
1: കഴിയാൻ നമ്മുടെ പി ഡി മുറിയിൽ അനുവദിക്കണ്ട, അവിടുന്ന് അവനെ ഇറക്കാം.
4: ആ അത് ശരിയാ. ഗുരുക്കളെ നിങ്ങൾ തന്നെ അവന്റെ സാധനങ്ങളൊക്കെ പുറത്തിട്ട് മുറി കൂട്ടിക്കോളൂ.
5: മുറി കൂട്ടാന്ന് വെച്ചാൽ അവന്റെ മുറി
1: ഇവിടെ ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ?
5: എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. അവന്റെ മുറി
2: കാവുംപാട്ടുകാരെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് നീ പെരുവഴിയിൽ നിന്ന് നിക്കണ്ട. ശിവശങ്കരൻ എന്റെ കുടിയിൽ താമസിക്കും. എടോ കുരുക്കളെ, ഇയാള് പോയി നാല് കുറുക്കന്മാരോട് പറഞ്ഞേക്ക് ഇവനെ തല്ലാനും കൊല്ലാനും ഇനി ഇങ്ങോട്ട് അന്വേഷിച്ച് വരണ്ട, മാധവമ്മയുടെ കുടിയിലേക്ക് വരാൻ പോയി പറയണോ?
4: അങ്ങനെ പോയാലോ?
6: അതിനോട് വിട്ടേക്ക്, അതാ കാവുംപാട്ട് തെച്ചിരുന്ന പട്ടിയല്ലേ.
4: നോക്കി നിൽക്കാതെ നടക്ക് മാധവമ്മയുടെ വീട്ടിലേക്ക്.
6: ഞാൻ ഇപ്പൊ ഒരു കത്തനെ പറ്റി ചിന്തിച്ചേ.
2: എവിടെ ചെന്നാലും ചക്കാത്തിന് മുന്തുന്ന കാര്യം നീ ചിന്തിക്കൂ.
6: എനിക്കല്ല, ശിവശങ്കരന്. ഇവനല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രസ്ഥാനം.
2: ശിവശങ്കര, നീ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ കുഞ്ഞുലക്ഷ്മിയെ കെട്ടുന്ന? അതോ തമാശക്ക് അപ്പോഴത്തെ ഒരു മൂച്ചിന്?
4: എന്താ ശിവശങ്കര ഒരു മൗനം? നീ ഞങ്ങളെ ചതിക്കുവോ?
2: അയ്യോ,
7: ഇത്രയൊക്കെ ആയസ്ഥിതിക്ക്. ഞാൻ പറഞ്ഞ കാര്യമാ, കുഞ്ഞുലക്ഷ്മിയെ ഞാൻ കെട്ടും.
8: പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്.
4: എന്താ? ജില്ലാ കമ്മിറ്റി പോണോ?
8: ഡേ, മാന്യന്മാര് സംസാരിക്കുന്നതിനിടക്ക് കയറി ഒരു തരം ചീപ്പ് വർത്താനം പറയരുത്. ഇതൊരു സീരിയസ് ആയ മീറ്റിംഗ് ആണ്.
4: ബി സി പി കാര്യം പറ.
8: കുഞ്ഞുലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അതിലൊരു മാല ഇട്ടുകൊണ്ട് കല്യാണം ആവോ? ആ കുട്ടി കൂടെ സമ്മതാവണ്ടേ?
4: ബി സി പി പറഞ്ഞ് ശരിയാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നടത്തും? നമ്മൾ വിചാരിച്ച എന്ത് നടക്കും?
8: എന്ത് നടക്കും? നടക്കണം. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ.
2: കാവുംപാട്ട് പഠിക്ക് ചെല്ലുമ്പോ മുട്ടടിക്കുന്ന നീയൊക്കെയാണോടാ വീരവാദം പറയുന്നത്?
8: അതൊക്കെ പണ്ട് മാധവമ്മേ, നിങ്ങൾ കണ്ടോ? ഇനി കാവുംപാട്ട കുറുക്കന്മാരുടെ മുട്ടടിക്കാൻ തുടങ്ങും.
4: ഒരു വാക്ക് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ എത്തിയായിരിക്കല്ലേ.
8: വല്യേട്ടനൊന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ടാ?
4: ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടായിരുന്നാൽ നമ്മുടെ തറവാടിന്റെ അന്തസ്സെന്താവും? വല്യേട്ടാ, ഈ കേസ് എനിക്ക് വിട്ടുതരണം. അവനെ ഏറിയൊന്നും ഞാൻ ഓടിക്കാം. ഏട്ടന്മാർക്കൊന്നും പറയാനില്ലേ?
8: ബാലൻ പറയുന്നത് ശരിയാ. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നാല് പൊട്ടിക്കണം അച്ഛേറ്റെ.
4: വല്യേട്ടന് എനിക്ക് ഒരു അനുവാദം തരണം. ആ ശിവശങ്കരന്റെ നട്ടല്ല ഞാൻ ഓടിക്കാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മൂക്ക് തറയിൽ ഉറപ്പിച്ച് മാപ്പ് പറയിക്കാം. പറയൂ വല്യേട്ടാ, പറയൂ.
8: എന്നാ താൻ എന്താണെന്നൊക്കെ ചെയ്യ്.
4: പോയി വരട്ടെ കുഞ്ഞുലക്ഷ്മി.
2: ഞാനല്ലേ
4: ഇവിടെ ഇല്ലല്ലോ സാർ.
8: ഇവിടെ ഇല്ല സാർ, ഇവിടെ ഇല്ല.
4: നീ ആ ശിവശങ്കരനും കൂടെ ഇന്നലെ അങ്ങാടി കറങ്ങി നടക്കുന്നത് റിപ്പോർട്ട് ഇട്ടില്ലടാ.
8: കള്ളമാണ് സാർ, ഇയാൾ ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു.
4: അപ്പൊ നിനക്കറിയാം ശിവശങ്കൻ എവിടെ ആണെന്ന്?
8: സത്യമായിട്ടും എനിക്കറിയില്ല സാർ.
6: സാർ ഏത് ശിവശങ്കരന്റെ കാര്യം അന്വേഷിക്കുന്നത്?
4: ഏതൊക്കെ ശിവശങ്കരനെ നിനക്കറിയാം?
6: എനിക്ക് ഒരു ശിവശങ്കരനെ അറിയില്ല.
4: ഏതാണ് സ്ത്രീ?
6: ഇത് ഇവിടുത്തെ സ്ത്രീ.
4: കുറ്റവാളികൾ ഒളിപ്പിച്ചു വെക്കുന്ന സെക്ഷൻ ഏത് വകുപ്പ് പ്രകാരമാണെങ്കിലും കുറ്റകരമാണെന്ന് അറിയാമല്ലോ. ശിവശങ്കരൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇതെന്റെ പ്രശ്നമാണ്.
8: എന്താ പ്രശ്നം?
4: ആ ശിവശങ്കരൻ.
8: അതെ ശിവശങ്കരൻ.
4: ശിവശങ്കരൻ ഒന്ന് കിട്ടിയാ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ജീപ്പുണ്ടേ?
8: വാറന്റ് ഉണ്ടോ?
4: വാറന്റ് ഇല്ല. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ
8: പറ്റില്ലല്ലോ.
4: പറ്റില്ലല്ലോ.
8: ഒന്ന് വരും. ഒരു മിനിറ്റ്,
4: ഒരു മിനിറ്റ്.
8: അത്തപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉള്ളിലായിട്ട് അത്തക്കുളം എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്. നിറയെ അത്തയാണ്. അവിടുത്തെ സ്റ്റേഷനിലെ നേരത്തെ ഉണ്ടായിരുന്ന SI എന്തോ ആണ് എവിടെ ചത്തു എന്നൊക്കെ കേട്ടു. പിന്നെ ഇതുവരെ പുതിയ നിയമനം

0: വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വേണമെന്നാണ് വകുപ്പ് തീരുമാനം. ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണെന്ന് അറിയാലോ. ഞാൻ അടുത്ത ആഴ്ച ജില്ലാ കമ്മിറ്റിയിൽ സാറിന്റെ പേര് നിർദ്ദേശിച്ചാലോ എന്നാണ്. പാർട്ടിയിൽ എനിക്കുള്ള സ്വാധീനം അറിയാമല്ലോ.
1: ചതിക്കരുത് പ്ലീസ്. PCP ഇത്ര കാര്യമായിട്ട് പറയുമ്പോ ഞാൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? PCPയുടെ സ്വന്തം ആളാണ് ശിവശങ്കരനെങ്കിൽ പിന്നെ നോ പ്രോബ്ലം. Take it easy. I withdraw my prestige issue, okay? വരട്ടെ. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ എന്തിനാ വെറുതെ ഇവിടെ കയറി വന്നെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമ്പോ പോലെ. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ കാര്യം വിട്ടിട്ട് നമ്മളിപ്പോ ആലോചിക്കേണ്ട കുഞ്ഞുലക്ഷ്മിയുടെ കാര്യമാണ്. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിയുമ്പോ അവക്കൊരാലോചനയുമായിട്ട് വരാനിരിക്കുന്നവർക്ക് അത് വേണ്ടാന്ന് വെക്കാൻ തോന്നും. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് ആലോചനയായിട്ട് പോവാന്ന് പറയുന്ന കുറച്ചില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുലക്ഷ്മിയുടെ കല്യാണം നടത്തുകയാണ് വേണ്ടത്. ആരുടെയും കാലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ അത് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കിപ്പോ അന്തസ്സുള്ള ഒരു ജോലിയുണ്ട്. വീട്ടിൽ പറയത്തക്ക പ്രാരബ്ധങ്ങളൊന്നുമില്ല. പിന്നെ കാവുമ്പാട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ സഹായിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. പോരാഞ്ഞതിന് കുഞ്ഞുലക്ഷ്മി എന്നെ പുറപ്പെടും. എനിക്ക് പൂർണ്ണ സമ്മതമാണ്.
2: പപ്പ എന്താ ഇത്? എങ്ങോട്ടാ?
3: അതൊക്കെ പിന്നെ പറയാം, വിട്.
4: ഞാൻ അന്നത്തെ ഒരു വാശിക്ക് ചെയ്തു പോയതല്ലേ ശിവശങ്കര, എന്നോട് ക്ഷമിക്ക്.
0: തന്റെ ഇപ്പോഴത്തെ നിലപാടെന്താ?
4: നിലപാടോ?
0: അതെ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.
4: ഞാൻ നിങ്ങളുടെ കൂടെയാണ്.
3: നിന്നെ എങ്ങനെ നമ്പും?
4: ഇവൻ പഴയ നക്കി സ്വഭാവം കാണിക്കും. അയ്യേ, ഞാനതൊക്കെ എന്നേ നിർത്തി?
0: നിർത്തിയല്ലോ. പുഷ്പ, ഒരു മെമ്പർഷിപ്പ് ഓട്.
5: ആ, എന്നാലേ ഞങ്ങൾ എല്ലാം മറന്നിരിക്കുന്നു. ഒന്നു മോൻ നല്ല മനസ്സിയോടുകൂടി ഇതിനകത്തേക്ക് ഒരു ടെൻ മണി സിസ്റ്റൻ.
4: എന്താ ഇത്?
5: വിവാഹ സഹായ ഫണ്ട്. നക്കി അയലേ, നക്കി നക്കി തന്നെ 10 പൈസ.
6: ഞാൻ പറഞ്ഞില്ലേ?
4: ആ, ഒരു ദിവസം അങ്ങ് പോകും. ഇന്നലെ പെയ്ത മഴയ്ക്ക് കൊടുത്തവൻ്റെ ആട്ടം കണ്ട് നിങ്ങളെ കൂടെ തുള്ളണ്ട. നമ്മളൊക്കെ തമ്മിൽ ഇനിയും കാണണ്ടവരാ. അവനെ തോളിക്കയറ്റി നടക്കുന്നവര് സ്വന്തം തടി കടവാതെ സൂക്ഷിച്ചോ.
7: മര്യാദയാണെങ്കിൽ കാവുംപാട്ടുകാർ മര്യാദ, ഇല്ലെങ്കിൽ അറിയാലോ.
4: പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പറച്ചിലുണ്ടാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നല്ല നിശ്ചയമുണ്ട്. വരി.
3: പെരുവണ്ണാപുരത്ത് ആണുങ്ങളാരും ഇല്ലെന്നാ കുറുപ്പന്മാരുടെ വിചാരം.
6: ഇളക്കം തട്ടിയിട്ടുണ്ട് കുറുപ്പന്മാർക്ക്.
0: ഇളകും ഇളകി ഇളകി ഒറ്റ വീഴ്ചയാണ്.
5: അന്ന് ഞാൻ കടയടക്കും, എന്നിട്ട് ഒരു 100 അടിച്ചിട്ട് കുറുക്കന്മാരുടെ മുഖത്ത് നോക്കിയാൽ എന്ത് ന്യായം പറയും?
3: അവരോടല്ല, ആ നാറി ഗുരുക്കളുടെ മുഖത്ത് നോക്കിയോണം ന്യായം പറയാം.
5: അവന്റെ മുഖത്ത് നോക്കി ന്യായമല്ല പറയേണ്ടത്, രണ്ടാട്ടാണ്.
4: കുഞ്ഞുലക്ഷ്മി, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു.
8: ഞാൻ കുറെ പ്രാവശ്യം കേട്ടതല്ലേ സുരേഷേ, ഇനിയും പറയണമെന്നില്ല.
4: അതല്ല, ഞാൻ പഠിപ്പ് തീർത്ത, എനിക്ക് വിസ വന്നു. ഇനി തൊട്ട് ഞാൻ ക്ലാസ്സിൽ വരില്ല. അതിനു മുമ്പ് പറയാതെ പോയാൽ ഒരു വിഷമം. എല്ലാം ചെയ്ത് ഞാനാ. അന്ന് കത്ത് നോട്ട്ബുക്കിൽ വെച്ചും പിന്നെ ഫോട്ടോ, ഞാനാ എല്ലാറ്റിനും കാരണം.
0: ശിവശങ്കര, നീ ഇങ്ങനെ ഇരുന്നാലോ? ദിവസങ്ങൾ ഓരോന്നായിട്ട് പോവാണ്.
3: എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആകെ നാറും മോനെ.
4: കുരുപ്പന്മാര് കൂട്ടത്തോടെ കുഴിച്ചു മൂടും നമ്മളെ.
6: എനിക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല.
3: പിന്നെ നീ എന്ത് ധൈര്യത്തിലാ കൊലവിളി നടത്തിയത് കെട്ടുവന്ന്?
6: അത് പിന്നെ അന്നത്തെ ആവേശത്തിന്റെ പുറത്ത്.
3: എങ്ങനെ എങ്ങനെ നീ എല്ലാവരെയും കൊലക്കൊടുത്തിട്ടേ പോകുള്ളൂന്നാ? വിശ്വസിച്ച് കൂടുന്ന ഞങ്ങളെ ചതിക്കരുത് ശിവശങ്കര.
6: ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ആ പെണ്ണിനാണെങ്കിൽ എന്നെ കാണുന്ന എന്നെ കലിയ.
5: എന്നാ നീ ആ കാര്യോട് പറഞ്ഞോ,
0: അപ്പൊ പിന്നെ നമുക്ക് ഈ യോഗം തിരിച്ചു വിടാം.
3: അയ്യോ, നമ്മുടെ കാര്യം
4: അത് ആയുസിന്റെ വലിപ്പം പോലെ ഇരിക്കും.
5: അയ്യോ,
8: ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ.
0: വല്ല വാരികയിലും വായിച്ച കഥയാണ് കേട്ടിക്കാൻ.
8: അതല്ല, കുഞ്ഞുലക്ഷ്മിയെ കൊണ്ട് ശിവശങ്കരൻ ചേട്ടനെ പ്രേമിപ്പിക്കണം.
5: എന്നിട്ട്
8: പ്രേമിച്ചു കഴിഞ്ഞാ പിന്നെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം എളുപ്പമാണല്ലോ.
9: ബഹളം വെക്കില്ലേ, ബഹളം വെക്കില്ലേ. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ.
8: കുഞ്ഞുലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി, ഒന്ന് നിന്നെ. എന്താ അമ്പലത്തിൽ നിന്ന് വരിക? കണ്ടാലറിഞ്ഞൂടെ? എല്ലാം അങ്ങനെ കണ്ടാ അറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നീണ്ട കഥയുടെ പേരാ? കളിയാക്കുകയൊന്നും വേണ്ട. ഞാൻ ജീവിതത്തിലെ കാര്യമാ പറഞ്ഞത്. ആരുടെ? നിന്റെ തന്നെ. അല്ലാണ്ട് ആരുടെ? നീ ഒരാള് കാരണം ഒരു മനുഷ്യൻ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയോ? ഇല്ലല്ലോ. ആരത്? ശിവശങ്കരൻ ചേട്ടൻ. പാവം, എന്ത് സ്നേഹമെന്നറിയോ നിന്നോട്? എപ്പോഴും ഇരുന്ന് പറയും എന്നെ ചൊല്ലി കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ കുഞ്ഞുലക്ഷ്മി എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. എന്നാലേ നീ ചെന്ന ആളോട് പറ, എനിക്കൊരു വേദനയില്ല. അയാളുടെ ശരീരം വേദനയെ മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടോളെ.
10: കരിങ്കല്ലിന്റെ മനസ്സ് തന്നെ നിനക്ക്. പിന്നെ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതല്ലേ?
6: ഇപ്പൊ എന്തായി? ഇതൊന്നും ശരിയാവുന്ന എനിക്കും അഭിപ്രായമില്ല.
0: ഞാനും അതിനെ പിന്താങ്ങുന്നു. എനിക്കും അഭിപ്രായമില്ല. ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനാരാന്ന് ചോദിച്ചാൽ ആ പെണ്ണ് കണ്ണടച്ചവന്റെ പേര് പറയും.
4: ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു നേതാവല്ലേ PCP?
11: നിങ്ങൾ ഇങ്ങനത്തെ പിന്തിരിപ്പ് വർത്താനം പറഞ്ഞാൽ എങ്ങനെയാ?
12: ഞാനൊരു ഐഡിയ പറയട്ടെ. നീ ഒരു ഐഡിയയും പറയണ്ട, നിന്റെ ഐഡിയയുടെ ഫലമാണ് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നത്.
11: അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായല്ലോ, നിന്റെ ഒക്കെ തലച്ചോറ് വർക്ക് കണ്ടീഷൻ ആയില്ലേ? ദേ കണ്ടില്ലേ, ഓരോരുത്തരൊക്കെ കുത്തി നിന്ന്
12: ചിന്തിക്കാതെ പിന്നെ ബൂംഡ.
5: എല്ലാവരും നിശബ്ദരായിരിക്ക, എനിക്കൊരു ചിന്തനം വരുന്നുണ്ട്. മോനെ ശിവശങ്കര,
13: എവിടെ
11: ഗുണ്ടെവിടെ
13: പെണ്ണിനെ കരുപ്പിക്ക.
11: കുട്ടിയെ തുടങ്ങി ധൈര്യമില്ല.
14: ഒരുപാട് ബുദ്ധിമുട്ടില്ലേ?
11: സാരമില്ല, കുഞ്ഞുലക്ഷ്മിക്ക് വേണ്ടിയല്ലേ.
14: എത്ര രൂപ കൊടുത്തു അവർക്ക്? ആ സമയത്ത് സിനിമയിലെ നായകനെ പോലെ ചാടി വീണ് റൗഡികളെ അടിച്ചോടിക്കുക. ഉടനെ എനിക്ക് അയാളോട് പ്രേമം തുടങ്ങുന്നു. തേങ്ങാത്തള്ളൊരു ബുദ്ധിയെ. അയാളൊരു പാവ, നിനക്കെന്ത് അത്രയ്ക്ക് ദേഷ്യം? നിനക്ക് വല്ല ദണ്ണുണ്ടോ? നിന്റെ അമ്മാവന്റെ മോനായാലും ആയിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേനെ.
11: ഇതുവരെ ഉള്ള സകല പരിപാടികളും ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇനി ഞാനൊന്ന്
12: പറയട്ടെ. അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു പൗരന്റെ മൗലികാവകാശമാണ്, അവൻ പറയട്ടെ.
11: എന്നാ പറഞ്ഞോ? സെന്റിമെന്റ്.
5: അപ്പൊ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് ശിവശങ്കർ സെന്റ് വെക്കാൻ പോവാ?
11: അല്ല പുഷ്പേട്ട, സെന്റിമെന്റ്. എടോ അതൊന്ന് മലയാളത്തിൽ പറ. അതിന് മലയാളം ഇല്ല. എന്നോ ഇംഗ്ലീഷ് പറയാ.
12: എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല കുട്ടി.
14: അറിയുന്ന പോലെ പറഞ്ഞാ മതി.
12: മതി, പക്ഷെ കുഞ്ഞലക്ഷ്മിക്ക് വിഷമം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. നമ്മുടെ ശിവശങ്കരൻ, ശിവശങ്കരൻ അവൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ്. കുട്ടിക്ക് അറിയാമോ അവന്റെ രോഗം എന്താണെന്ന്? ഒരു വൈദ്യശാസ്ത്രത്തിന് ഇനി അവനെ രക്ഷിക്കാൻ കഴിയില്ല. ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുന്ന അവനെ ആശ്വസിപ്പിക്കാൻ വേറെ ആർക്കും ആവില്ല. ഇനി കുഞ്ഞുലക്ഷ്മി വിളിച്ച അവനെ കൈവിടരുത്. കുഞ്ഞുലക്ഷ്മി,
14: അയ്യോ കഷ്ടം. സത്യത്തിൽ അയാളെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് കരുതിയതാ ഞാൻ. ഇനിയിപ്പോ മരിക്കാൻ പോകുന്ന ഒരാളെ കല്യാണം കഴിച്ചാ ഞാൻ വിധവയായി പോവില്ലേ?
12: അല്ല കുഞ്ഞുലക്ഷ്മി, കുഞ്ഞുലക്ഷ്മി, രോഗം മാരകമാണെങ്കിലും ചികിത്സിച്ച ഭേദമാവും. കല്യാണം കഴിഞ്ഞാൽ നിശേഷം മാറുമെന്ന ഡോക്ടർ പറഞ്ഞു. അതാ ലൂക്കിമിയത്തിന്റെ പ്രത്യേകത.
14: അറിഞ്ഞില്ലേ? ആ രോഗത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അയാളുടെ കാര്യം പോക്കാം.

0: തീറ്റി കണക്കിന് പോയാൽ ഞാൻ കൊത്തുപാള എടുക്കും.
1: ചർച്ചയിൽ ഭക്ഷണം ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഇനമാണല്ലോ. ഇതിലാർക്കെതിരെ അഭിപ്രായമൊന്നുമില്ലല്ലോ.
2: ഇല്ല,
0: എടാ പപ്പ, ഇതിനിടെ തരാനുള്ള കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല.
3: ഞാൻ ഓർക്കുന്നുണ്ട് മാധവമ്മേ, ശിവശങ്കറിന്റെ പ്രശ്നം ഒന്ന് കഴിഞ്ഞോട്ടെ.
4: അല്ല, ശിവശങ്കരൻ എവിടെ പോയി?
3: അവൻ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നല്ല, എന്താ അവന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
0: എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ ഇവൻ ചില ഉദ്ദേശങ്ങളുമായിട്ട് തന്നെ ഇവിടെ വന്നതല്ലേ എന്ന്.
3: എന്തുദ്ദേശം?
0: അപ്പുണ്ണിയാർക്ക് ഓർമ്മയുണ്ടോ, ആദ്യം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നല്ല പരിചയമുള്ള ഒരു മുഖമാണെന്ന്? എനിക്ക് അവനെ കണ്ടതും കാവുംപാട്ടെ പഴയ അടിച്ചുകളിക്കാരി ദേവകിയാ ഓർമ്മ വന്നത്.
4: മാധവമ്മ പറഞ്ഞു വരുന്നത്
0: ആർക്കറിയാം? അവന്റെ അമ്മയെടുത്ത് കാണിച്ച ക്രൂരതയ്ക്കെല്ലാം പകരം ചോദിക്കാൻ വന്നിരിക്കല്ല അവനെന്ന്. ദേവകിക്ക് വാമദേവക്കുറിപ്പിനുണ്ടായ മകനാണ് ഇവനെങ്കിൽ കുഞ്ഞലക്ഷ്മി മുറയ്ക്ക് അവന് ചേരേണ്ടതല്ലേ?
1: ഇതൊരു പുതിയ അറിവാണല്ലോ, ഇതൊരു മനസ്സിലാവാത്ത സിനിമ ആണെന്ന് പറയുന്നു.
4: ഇനിയിപ്പോ ഇത് മാധവമ്മയുടെ സംശയമായി കൂടാന്നുണ്ടോ? സംശയം തീർക്കാലോ, നമുക്ക് അവനെ കണ്ട് ചോദിക്കാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതെല്ലാം മാധവമ്മയുടെ തോന്നല. ഞാൻ ഈ പറയുന്ന ദേവയമ്മയുടെ മോനല്ല.
1: ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പോയി. എന്നെ ഞങ്ങൾക്ക് അത്ര അങ്ങ് വിശ്വാസം പോരാ. ഈ ഇരട്ടത്താപ്പ് ഞങ്ങളോട് വേണ്ട.
3: ഉള്ള കാര്യം പറ. നീ പ്രതികാരം ചെയ്യാൻ വന്നതല്ലേ?
5: പ്രതികാരോ? ആരോട്?
3: ആരോടെന്നോ? കാവുംപാട്ട തറവാട്ടുകാരോട്. പെറ്റമ്മയുടെ കണ്ണുനീരിന് പകരം ചോദിക്കാൻ വന്ന പിഞ്ചോമനെ പുത്രൻ.
4: ആ പുത്രൻ നീ തന്നെയല്ലേ ശിവശങ്കര?
6: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ദേവകിയമ്മയെ അറിയില്ല, മോനെ അറിയില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല.
3: എന്നാൽ ആണ്. കാവുംപാട്ട മുത്തശ്ശിയുടെ മരിച്ചുപോയ ഇളയ മകൻ വാമദേവക്കുറുപ്പിന് അടിച്ചു തള്ളിക്കാരി ദേവകിയമ്മയിലുണ്ടായ മകൻ ശിവശങ്കരൻ, അഥവാ ശിവശങ്കര കുറുപ്പ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ്
1: ആവണം.
6: എന്നാലായി, ഞാൻ ദേവകിയമ്മയുടെ മോൻ തന്നെയാ, ശിവശങ്കരൻ എന്ന ശിവശങ്കര കുറുപ്പ്.
4: അടിപൊളി അടിപൊടി, എങ്ങോട്ടാ തിരക്കിട്ട്?
7: കഥകളി കാണാൻ. എന്താ താൻ വരുന്നത്?
4: കഥകളി കാണാൻ നേരെ കാവുംപാട്ടയ്ക്ക് വിട്ടോ? അവിടെ ഇനി ഒരു കളി നടക്കും, ദുര്യോധനവധം.
7: താൻ എന്താണോ ഈ പറയണേ?
4: നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? അവനെ ശിവശങ്കരൻ, അവൻ പ്രതികാരത്തിന് വന്നതാ കാവുംപാട്ടുകാരോട്. അവൻ ദേവകിയമ്മയുടെ മോനാ.

0: ദേവകിയുടെ മകനാണെങ്കിൽ അവൻ കണക്ക് ചോദിക്കാൻ തന്നെ വന്നതായിരിക്കും. ഇനിയിപ്പൊ സ്വത്തിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് വരുമെന്നാ തോന്നുന്നത്. നാട്ടുകാർ മുഴുവൻ ഉണ്ടല്ലോ അവന്റെ സപ്പോർട്ടിന്.
1: ഒക്കെ ഉണ്ടാവും, അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം.
2: ചന്തുട്ടി, നീ ആ ഗുരുക്കളെ ഒന്ന് വിളിപ്പിക്കേ.

0: ആൾക്കാരെ വിട്ട പാവത്തിനെ തല്ലി ചേച്ചപ്പോ തൃപ്തി ആയില്ലേ നിനക്ക്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അമ്മാവന്റെ മോനല്ലേ, കഷ്ടമുണ്ട് കേട്ടോ കുഞ്ഞുലക്ഷ്മി, പാവം കിട്ടും.
1: ഇവിടം കൊണ്ട് കുറുപ്പന്മാരെ അടങ്ങും എന്ന് കരുതണ്ട, ദേവികമ്മയുടെ മോനെ അവര് വെറുതെ വിടില്ല.
2: അതെ അതെ, നിങ്ങൾക്കൊരോ കഥകൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ, തടി കേടാവുന്ന എന്റെ അല്ലേ.
3: നിന്റെ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, ഇത് ഞങ്ങളുടെയും കൂടെ തടി കേടാവുന്ന പ്രശ്നമാണ് മോനെ.
4: അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, വളരെ ആലോചിച്ചു വേണം.
3: പി സി പി പിന്നെ മിന്ദരം വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ.
4: അല്ലാണ്ട് എങ്ങനെ, നേരായ മാർഗത്തിൽ ഇത് നടക്കാൻ പോകുന്നില്ല
5: എന്നാ ഒരു വളഞ്ഞ വഴി പറഞ്ഞു തരും.
4: വളഞ്ഞ വഴി എന്ന് വെച്ചാൽ ധൈര്യം ഉണ്ട് ഞങ്ങൾക്ക്, പി സി പി ഉണ്ട് മുന്നിൽ, ഒരു ജാഥയായിട്ട് കാവും മാറ്റിയെന്ന് ആ പെണ്ണിനെ പിടിച്ചെടുക്കൊണ്ടായിരുന്നു.

ഈ കാമ്പാട്ട മുറ്റത്ത് നിന്നുകൊണ്ട് ശിവശങ്കരൻ പോരിനെ വിളിക്കുകയാണ്. ഉശിരുള്ള അണ്ടരികളുണ്ടെങ്കിൽ ഇറങ്ങി വരിൻ. പതിയിരുന്ന് ആക്രമിക്കുന്നതല്ല ആണത്വം, നേർക്ക് നേർ നിന്ന് പൊരുതുന്നതാണ്. ഇറങ്ങി വരിൻ. നാലാൾ കൂടിയെടുത്ത് വെറും വാക്കറിഞ്ഞ് ഓടിപ്പോകുന്ന ഭീരമാണ് ശിവശങ്കരൻ എന്ന് കരുതിയോ? ഇല്ല, വാക്ക് നിറവേറ്റാനാണ് വന്നത്. തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞോളിൻ. കുഞ്ഞലക്ഷ്മി, ഇല്ല, ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് കരുതണ്ട. ഈ മുറ്റത്ത് വീണന്റെ പെറ്റമ്മയുടെ കണ്ണീരിന്റെ വില ഇതിലും വലുതാണ്. ഈ തറവാടിന്റെ ആണിക്കല്ലിളക്കാതെ ശിവശങ്കരൻ അടങ്ങുമെന്ന് കരുതണ്ട. ഓർത്തോളിൻ, കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം, സത്യം, സത്യം.

0: കൃഷ്ണ രക്ഷിക്കല്ലേ.
1: എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക്?
0: പനി ഇപ്പോഴും ഉണ്ട് കുറേശ്ശെ. മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. മരുന്നൊന്നും വേണ്ട എനിക്ക്. ഏട്ടാ വീര, മനസമാധാനം കിട്ടുന്നില്ല തീരെ. എന്തോ അരുതാത്തതൊക്കെ നടക്കൂന്നൊരു തോന്നല്. ദേവിയുടെ മോയ്,
2: മുത്തശ്ശിക്ക് എന്താ ഇവിടുത്തെ നാലയലത്ത് കയറലവൻ? പഴയതെന്തോ പറഞ്ഞുകൊണ്ട്.
0: നിനക്കെന്തറിയാടാ, ചില്ലറ ദ്രോഹമാണോ ഞാൻ ദേവിയോട് ചെയ്തത്? തേച്ചാലും വാച്ചാലും തീരാത്ത പാവ വീര, എനിക്ക് അവനെ ഒന്ന് കാണണം. എന്തൊക്കെയായാലും എന്റെ വാമദേവന്റെ മോനവൻ. അവനും നിങ്ങളെ പോലെ തന്നെ എനിക്ക്.
2: മുത്തശ്ശി ആവശ്യമില്ലാതെ പേടിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ പറയുന്ന ഇച്ഛയില്ല.
3: ഈ ഒരുത്തനെ കൊണ്ട് സ്വൈരായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായിരിക്കണല്ലോ. സ്വൈരം ഉണ്ടാവണമെങ്കിൽ ആ വാതിലടയ്ക്കണോ? അടിയോടി,
4: അവന്റെ ശല്യം ഇനി ഉണ്ടാവരുത്.
3: എന്ന് വെച്ചാൽ അത് തന്നെ. വലിയേട്ടൻ എതിരൊന്നും പറയരുത്, ഇത് ചെവി അറിയാതെ.
5: അല്ല, ഒന്നുകൂടി നമുക്ക് സമാധാനായിട്ടിരുന്ന് ആലോചിച്ച്
4: പിടിച്ചു വരുമ്പോഴേക്കും മുത്തശ്ശി അവൻ ഇവിടെ കയറ്റി താമസിപ്പിക്കും. പിന്നെ നമ്മൾ പുറത്താവും.
2: അപ്പൊ പിന്നെ
4: അവസാന കൈ പ്രയോഗിക്കുക.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.
2: കാര്യത്തെ ശരിയാ, ഞാൻ അവിടത്തെ ചോറാവുണ്ടെങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന ഒന്നെനിക്കുണ്ട്. ഒന്നിനും മടിക്കാത്ത കൂട്ടരാ കുറുപ്പന്മാര്, നിന്നെ എന്ത് ചെയ്യാനും അവർക്ക് സാധിക്കും. എന്ന് വെച്ചാ കൊല്ലാൻ വരെ അവർക്ക് മടിയുണ്ടാവില്ല. ഇപ്പോഴെങ്കിലും നിന്നോടിത് പറഞ്ഞില്ലെങ്കിൽ മരിച്ചുപോയ നിന്റെ അച്ഛൻ എനിക്ക് മാപ്പ് തരില്ല.
3: എന്റെ അച്ഛനോ?
2: ആ, വാമദേവ കുറുപ്പ്. അദ്ദേഹം മുഖാന്തര ഞാൻ ഈ കാവുമ്പാട്ട് എത്തുന്നത്. ആ മനുഷ്യന്റെ മകനാണെന്ന് പറയുമ്പോ അറിഞ്ഞുകൊണ്ട് എനിക്കിതിന് കൂട്ടു നിൽക്കാൻ വയ്യ. നീ ഇവിടുന്ന് പോണം. നീ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല. ആ കുട്ടിക്കാണെങ്കിൽ നിന്നോട് ഇഷ്ടമല്ല. ആ സ്ഥിതിക്ക് ഇനിയും നീ ഇവിടെ നിന്ന ആ കുട്ടിക്ക് കിട്ടുന്ന നല്ലൊരു ജീവിതം കൂടി ഇല്ലാതാവും. അതുകൊണ്ടാ പറയണ ശിവശങ്കര, നീ ഇവിടെ നിന്ന് പോണം.
4: ശിവശങ്കര
5: ശിവശങ്കറിനെ കാണാനില്ല. കാണാനില്ലേ?
6: അപ്പൊ അതേ ഒരു കത്ത്.
5: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരോടും പറയാതെ പോവേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഞാൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ ഇവിടുന്ന് പോയാലെങ്കിലും അവസാനിക്കുമല്ലോ. ഒരിക്കലും നടക്കാത്ത കാര്യത്തിനു വേണ്ടി നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്നെങ്കിലും കാണാമെന്ന പ്രതീക്ഷയിൽ കത്തി ഒരുക്കുന്നു എന്ന് സ്വന്തം ശിവശങ്കരൻ.
7: എന്താണ് എല്ലാവരും ഒരു മൗനം? തോറ്റ വാർഡിലെ വാർഡ് ഓഫീസ് പോലെ. ഇനി നോക്കിയെന്നുകൊണ്ട് കാര്യമല്ല, ഉടനെ അവനെ പിടിക്കാം.
3: ദേവി, ഇത് അല്പനേരം എനിക്ക് പറയാനുള്ളത് കേൾക്കണം. ഞാൻ പോവായി നാട്ടിൽ നിന്ന്. ഇനി ഒരിക്കലും ഒരു ശല്യമായി കുഞ്ഞുലക്ഷ്മിയുടെ മുമ്പിൽ വരില്ല. കഴിഞ്ഞതെല്ലാം മറക്കണം, എല്ലാവരും മറക്കും. മനസ്സിനിണങ്ങിയ ഒരാളുമായി കുഞ്ഞുലക്ഷ്മിയുടെ വിവാഹം നടക്കും. ഒരു നല്ല ഭാര്യയായി ജീവിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ദുശ്ശാനം പോലെ എന്നെ ഓർക്കാനിടയായാൽ ഒരു ചതിയനും ക്രൂരനുമായി കുഞ്ഞുലക്ഷ്മിനെ കാണരുത്. ഞാൻ അറിഞ്ഞുകൊണ്ട് കുട്ടിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നൊരു തെറ്റ്, ഇതിനിടയ്ക്ക് എപ്പോഴോ അറിയാതെ ഞാൻ കുട്ടി ഇഷ്ടപ്പെട്ടു തുടങ്ങി. സാരമില്ല, നടക്കാത്ത ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട് എൻ്റെ മനസ്സിൽ. ഇതും കൂടി ഞാനത് ചേർത്തോളാം. പോകുന്നു.
8: പോവാൻ ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? എനിക്കിഷ്ടാണെങ്കിലോ?

0: ഞങ്ങളിറക്കിയിട്ട് മുങ്ങാനായിരുന്നു പരിപാടിയല്ലേ. വിട്,
1: ഈ മുങ്ങിയ കുറുപ്പന്മാർ ഞങ്ങൾ സൂപ്പ് വെച്ച് കളയും.
0: അയ്യോ.

0: ഇവിടെ ഞാൻ പറയട്ടെ.
1: വേണ്ട, ഇതുവരെ പറഞ്ഞതൊക്കെ മതി. ഇതുപോലെ ഒരു കാലിവാളിൽ കേരള ചരിത്രം കണ്ടിട്ടില്ല.
0: ഇനി ഞങ്ങൾ പറയാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല.
1: ഇനി നിങ്ങളല്ല പെരുവണ്ണാപുരത്തുകാര് മുഴുവൻ പറഞ്ഞാലും ഞാൻ പോവില്ല. കുഞ്ഞിലക്ഷ്മിക്ക് എന്നോട്
0: കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എങ്ങനെ ധൈര്യം വന്ന കുട്ടി നിനക്കിത് പറയാൻ?
2: നിശ്ചയത്തരം
0: അല്ലാണ്ടാ ബാക്കിയുള്ള മാനങ്ങളായ പുറപ്പാട.
2: നിന്ന് മോങ്ങ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? കുട്ടി ആലോചിക്കാതെ എന്തെങ്കിലും പറഞ്ഞു വെച്ച് മുത്തശ്ശിയാണ് അവളെ ചീത്തയാക്കുന്നത്.
3: ഇനി അവൾ തൊട്ടു പോവരുത്. അടിയോടി ആ നാണ് പണിക്കാൻ വിളിക്ക്.
4: ഉണ്ട്, സ്ത്രീശാപം ശക്തമായി തന്നെയുണ്ട്. കാവിലനാകത്താനും കുടികൊള്ളുന്ന ദേവിയും മൺമറിഞ്ഞ കാരണവുമാർ ഇഷ്ടത്തിലല്ല.
3: എന്താ ഒരു പ്രതിവിധി?
4: പ്രതിവിധി എന്ന് വെച്ചാ പ്രായശ്ചിത്തം വേണ്ട പോലെ ചെയ്യണം. സന്താന പരമ്പരകൾ ഉണ്ടെങ്കിൽ വിളിച്ച് ദോഷം തീർക്കാം. ഒന്നിനും താമസിക്കണ്ട.
3: പണിക്കരി പറഞ്ഞത് കേട്ടല്ലോ ഈര.
4: കേട്ടു.
3: എന്താ പ്രായശ്ചിത്തം? നിശ്ചയമുണ്ടോ?
4: ഇല്ല.
3: എന്നാ എനിക്ക് നിശ്ചയമുണ്ട്. ദേവിയുടെ മോനെ കൊണ്ട് കുഞ്ഞലക്ഷ്മിയെ മംഗലം കഴിപ്പിക്കുക.
2: മുത്തശ്ശി എന്തായി പറയുന്നത്?
3: നീ കേട്ടില്ലേ പറഞ്ഞത്?
2: അത് നടക്കില്ല.
3: നടക്കൂ, നടക്കണം. ആരെല്ലാം കൂടിയില്ലെങ്കിലും ഞാനിത് നടത്തും.
2: മുത്തശ്ശിനെ വാശി പിടിച്ച്
3: ഈ തറവാടിന്റെ പുറത്തുള്ള ദോഷം തീരണമെങ്കിൽ അതേ ഉള്ളൊരു വഴി.
2: അയ്യേ, തലയോർത്ത് നടക്കാൻ കഴിയും ഞങ്ങൾക്ക്?
3: അധികം ഉയർത്താതെ നടക്കാം.
2: ആ കള്ള പണിക്കരെന്തോ പറഞ്ഞു വെച്ച്
3: ചന്തുട്ടി വിവരക്കേട് പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ? ആർക്ക് നാണക്കേടുണ്ടെങ്കിലും ശരി, ഞാനത് തീരുമാനിച്ചു.
2: നമുക്ക് വേറൊരു പണിക്കരെ കൊണ്ടുകൂടി.
3: വേണ്ട, നാണു പണിക്കരിക്ക് പിഴക്കില്ല.
2: അവസാനമായി ചെക്കന്റെ മണ്ണിൽ മുട്ടു കുത്തിന്നാവും.
3: അഞ്ഞിനല്ലോ, നിങ്ങളൊക്കെ ശരീരത്തിൽ ഓടുന്ന ചോറ് തന്നെയാ അവന്റെ ശരീരത്തിൽ ഓടുന്നത്. വയസ്സുകാലത്ത് എനിക്ക് അല്പം മനസമാധാനം വേണം. ഈ കല്യാണം നടക്കണം.

0: ഞാനാണ്ട കൗമ്പാട്ട കുറുപ്പാണ്ട എല പുലയേലോ എല പുലയേലോ എല പുലയേലോ എല പുലയേലോ ആരണ്ട ആനപ്പുറത്താരാണ്ട
1: ഞാനാണ്ടാ ഞാനാണ്ട കൗമ്പാട്ട കുറുപ്പാണ്ട
2: ആരാണ്ട തലയിൽ മുണ്ടിട്ടതാരാണ്ട
0: ഞാനാണ്ട ഞാനാണ്ട കൗമ്പാട്ട ആളാണ്ട.

0: എന്തിനാ പണിക്കര കരയണ?
1: ദൈവവും എന്റെ തലയിൽ വീഴും, ഞാൻ എന്റെ തൊഴിലിൽ മായം ചേർത്തു.
0: എടോ പണിക്കരേ, ഞാൻ എന്റെ തൊഴിലിൽ പിന്നെ പാലാ ചേർത്തത്, ഒരു നല്ല കാര്യത്തിനല്ലേ?
2: ഒരു വലി വലി ഉള്ള ശാസ്ത്രത്തൊരു വലി വലി.
0: എന്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനാ ഇതിന്റെ ഇടയിൽ കളിച്ചു എന്ന് നിങ്ങൾ എല്ലാവരും പറയണം, എന്നിട്ട് എന്റെ അന്നം മുടക്കണം.
3: കാവുമ്പാട്ടെ പറഞ്ഞ ഇവന്റെ കിട്ടട്ടെ, പിന്നെ നിങ്ങൾ ആരാ എന്റെ അടിയോടി?
0: അടിയോടിയെ സൂചിപ്പിക്കണ്ട, സൂചിപ്പിക്കണ്ട.
3: എന്നാലും മോനെ ശിവശങ്കര, നീ വരച്ച വരയില് വന്നില്ലേ കുറുപ്പന്മാര്?
4: ഇനിയെങ്കിലും സത്യം പറ. നീ ദേവകിയമ്മയുടെ മോൻ തന്നെയാണോ?
5: ഞാനാണ്ടാ ഞാനാണ്ടാ കൗമ്പട്ടക്കുറുപ്പാണ്ട്.
6: ഏലപുലയേലോ ഏലപുലയേലോ ഏലപുലയേലോ ഏലപുലയേലോ ഏലപുലയേലോ.

0: സിംഗപ്പൂരിലുള്ള അബൂബക്കറിന്റെ വീട്ടിലേക്ക് ഏത് വഴിയാ പോവാ?
1: ഏത്? മൂസാജിയുടെ മോന്റെ. നേരെ ചെന്ന് ഇടത്തോട്ട് തിരിയുമ്പോ വലതുഭാഗത്ത് കാണുന്ന വലിയ വീടാ, അത് ഒഴിഞ്ഞു കിടക്കാണല്ലോ. ആരാണാവോ?
0: അച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക അല്ലേ? എത്രയോ അച്ചുമാരുണ്ട്. ഞാൻ കാവും പാട്ടെ പഴയ അടിച്ചു തെളിക്കാരി ദേവകിയുടെ മകൻ അച്ചു, അച്ചുതക്കുറുപ്പ്.

0: വന്നു വന്നു
1: ആര്
0: ഞാൻ കണ്ടു
1: എന്ത് കണ്ടു ആര്
0: ഞാൻ കണ്ടു എന്നല്ലേ പറഞ്ഞത്
1: എന്താണോ
0: വന്നു
1: ആര്
0: ദേവകി നമ്മുടെ മോൻ
2: എന്റെ കൃഷ്ണ എന്തായി കേക്കണത്
3: ദേവകിയുണ്ട് കൂടെ അവര് നേരെ അബൂബക്കറിന്റെ വീട്ടിലേക്കാ പോയത് ഇത്രേ
1: അപ്പൊ മറ്റവനോ
3: അവ കള്ളാൻ അബദ്ധം പറ്റിയനല്ലോ
1: ഇനി ഇതും കള്ളാണോ
3: എന്താ കുറിപ്പേത് ആ വാരസ്യാര് ദേവികയെ ശരിക്കും കണ്ടിരിക്കുന്നു അത് അവര് തന്നെയാ സംശയമില്ല

0: ഇന്നലെ ആ മുതലാളിയുടെ കത്ത് കിട്ടിയത്. ഒന്നിനും കുറവുണ്ടാവരുന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എത്ര നാളുണ്ടാവുക?
1: ഒന്നും തീരുമാനിച്ചില്ല. കയറിയാൽ രണ്ടോ മൂന്നോ ദിവസം. ഡിക്കിയിൽ സാധനങ്ങളുണ്ട്, എടുത്തോളൂ.
2: ആള് കേമനാണത്രേ. സിംഗപ്പൂരിൽ വലിയ ബിസിനസ്സാ. ആ അബൂബക്കർ ഇയാളെ താഴെയാ.
3: എന്താണ് അവ അയാളുടെ ഭാവം?
4: പപ്പ
5: വേണ്ട, വിളിക്കണ്ട.
6: കരങ്ങ പിടിച്ച തല മൊട്ട അടിച്ച അവസ്ഥയായി.
1: യാത്രാക്ഷീണം മാറിയാ? എന്താ അമ്മയുടെ മനസ്സിലിപ്പോ?
7: എനിക്കെന്തോ ഒരു പേടി പോലെ.
1: എന്തിനാ പേടിക്കുന്നെ? തണ്ടും തടിയുള്ള മോനില്ലേ കൂടെ? നമ്മളെപ്പോഴാ അമ്മയുടെ കാവുംപാട്ടേക്ക് പോകുന്നത്?
7: അച്ചു, നീ അവിടെ ചെന്നിട്ട് ബുദ്ധിമോശം ഒന്നും കാണിക്കല്ലേ.
1: അതിനാണോ പേടിക്കുന്നത്? അമ്മയ്ക്കറിയില്ലേ അച്ഛനെ.
7: നിന്റെ ഒറ്റ വാശി കാരണാ ഞാൻ ഇറങ്ങിയത്. ഇനി ഒരിക്കലും കാലുകുത്തുമെന്ന് കരുതിയതല്ല ഈ മണ്ണിൽ.
1: ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടുമ്പോഴും മനസ്സിൽ ബാക്കി നിന്നിരുന്ന ഒരാഗ്രഹമാണിത്. എന്നെങ്കിലും ഒരിക്കൽ അമ്മയുടെ കൂടെ ഈ നാട്ടിൽ വരണം. അമ്മയുടെ കൈയും പിടിച്ച് ആ തറവാടിന്റെ പടികയറി ചെല്ലണം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ നിന്ന് അച്ഛന്റെ ആത്മാവ് കേൾക്ക് വിളിച്ചു പറയണം, അച്ഛന്റെ മോൻ വന്നെന്ന്, കൂടെ അമ്മയുണ്ടെന്ന്, അമ്മയ്ക്കും മോനും സുഖാണെന്ന്. എന്നെ മനസ്സിലായി കാണില്ല. ഓ, എന്നെ മനസ്സിലായില്ലെങ്കിലും അമ്മയെ മനസ്സിലാവാതിരിക്കില്ല. അടിച്ചു തെളിക്കരി ദേവകി. അനുവാദം ചോദിച്ചിട്ടല്ല അമ്മ വീണ്ടും ഈ പടി കയറിയത്. ക്ഷമിക്കണം, എന്റെ നിർബന്ധം കൊണ്ടാ. എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നെ. മുത്തശ്ശി അറിയാം, അമ്മ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്.
7: ദേവകി ഇങ്ങോട്ട് കയറി വന്നേ.
1: മുത്തശ്ശിയുടെ മുമ്പിൽ നിൽക്കാൻ ഇപ്പോഴും ധൈര്യമില്ല അമ്മയ്ക്ക്. പഴയതൊക്കെ മറക്കാനുള്ള പ്രയാസവും. എനിക്ക് പിന്നെ വിവരം കുറവാന്ന് അമ്മ പറയാറ്. അതുകൊണ്ടല്ലേ ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നത്.
7: ദേവകി എന്നോട് പൊറുക്കണം. നീ ദ്രോഹം മാത്രമേ നിന്നോട് ഞാൻ ചെയ്തിട്ടുള്ളൂ.

0: വരട്ടെ, ഒന്നും മോഹിച്ചല്ല ഇത്രടം വന്നത്. അച്ചുവിന്റെ ആഗ്രഹം ഇനി വരലുണ്ടാവില്ല ഒരിക്കലും.
1: എവിടേക്കാ ദേവകി? നീ എവിടെയും പോണ്ട, ഇവിടെ താമസിക്കാലോ നിനക്ക് മോനും.
2: വേണ്ട മുത്തശ്ശി, അതൊന്നും വേണ്ട. അടിച്ചു തെളിക്കായിരിക്കും മകനും പറഞ്ഞിട്ടുള്ള സ്ഥാനം കാവും പാട്ടിന് പുറത്താ. അതിനി മാറ്റമൊന്നും വരുത്തണ്ട, തറവാടിന്റെ മാനം നോക്കണ്ടേ. അമ്മേ
3: മുത്തശ്ശിയുടെ മനപ്രയാസം മനസ്സിലാവുന്നുണ്ട്. പണിക്കൊരു പ്രശ്നം വെച്ച് അങ്ങനെ പറയുകയും ചെയ്തു.
4: തറവാടിന്റെ പുറത്തുള്ള ദോഷങ്ങളെല്ലാം തീർന്നെങ്കിൽ വിവാഹം മാത്രമല്ലേ ഉള്ളൂ ഒരു പ്രതിവിധിയായിട്ട്.
5: അപ്പൊ പിന്നെ ദേവകിയമ്മയുടെ മോനെക്കൊണ്ട് നമുക്ക് കുഞ്ഞുലക്ഷ്മി മംഗലം കഴിപ്പിച്ചാലോ?
6: ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കണോ? കുട്ടിയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട്.
7: അടിയോടിയുടെ അഭിപ്രായം ആരും ചോദിച്ചില്ല. അവനെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാതിരുന്നില്ല. നല്ല യോഗ്യനായിരിക്കുന്നു വാമദേവന്റെ മോൻ.
8: ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. വാമദേവനമ്മാവന്റെ മുറിച്ച മുറി.
6: അപ്പൊ ശിവശങ്കരനോ?
9: അവൻ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? ദൈവാദിനം കൊണ്ടാ അച്ഛന് വരാൻ തോന്നിയത്.
5: ഇനിയിപ്പോ അയാളുടെ സമ്മതം അറിയണ്ടേ?
9: അറിയണം. എന്താ അടിയോടി?
7: എന്നാ ഇനി വേറെ ഒന്നും ചിന്തിക്കണ്ട വീര, ഈ കാര്യം കൊണ്ട് തീരുമാനിക്ക.
2: ഒന്നുകൂടി ഒന്ന് ആലോചിച്ചോളൂ. അടിച്ചു തളിക്കാരിയുടെ മോനാണ്, ചാടിക്കേറി എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് തറവാടിന്റെ അന്തസ് അഭിമാനം.
6: അതെല്ലാം പഴയ കഥകളല്ലേ അച്ചു, കാരണവന്മാർക്ക് പറ്റിയ ഓരോ അബദ്ധങ്ങൾ.
2: ശരിയാണ്, പഴയ അബദ്ധങ്ങൾ നമ്മളായിട്ട് വീണ്ടും ആവർത്തിക്കരുത്. നിങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമന ചിന്തയുള്ളവരാന്ന് കാണുമ്പോ അതിശയം തോന്നുന്നു. സത്യത്തിൽ എന്താ സ്വകാര്യം?
6: അച്ചു അറിയാൻ പാടില്ലാത്ത ഒന്നുമല്ല.
5: അത് എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് നാളെ തന്നെ നടത്തിയാലെന്താ?
2: നാളെയോ?
5: അതെ, ഇവിടെ ചില ചെറ്റവകളുമായിട്ടുള്ളൊരു വാശിയുടെയാ.
9: അതുകൊണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല, കേമായിട്ട് തന്നെ എല്ലാം നടക്കും.
5: അച്ചുവിന്റെ സമ്മതം മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു.

0: ആരാ ഈ കൂട്ടത്തിൽ ശിവശങ്കരൻ? ഓഹോ, അപ്പോ നിങ്ങളാണ് എന്റെ അവരൻ അല്ലേ? ഒരുക്കൻ, കാവുംപാട്ടെ സംബന്ധക്കാരനാകാൻ കണ്ടുപിടിച്ച ഐഡിയ ഉള്ള സ്വന്തം ബുദ്ധി തോന്നിയതാണോ അതോ ചങ്ങാതിമാരുടെ തലേന്നാണോ? മാഷെ, ആ കുട്ടി എന്റെ മുറപ്പെണ്ണാണ്. അവളെ സ്വന്തമാക്കാനാ അച്ചു പറഞ്ഞെത്തിയത്. കല്യാണപ്രായമായെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ അല്ലേ?
1: അതെ
2: അതെ.
0: സമയമാകുമ്പോ ശിവശങ്കറിന് പറ്റിയ ഒരു പെൺകുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. കാവുംപാട്ടെ കുട്ടിയെ ഇങ്ങി വിട്ടേക്ക്. ആ പിന്നെ ഞാൻ വന്നത് നിങ്ങളെയൊക്കെ ക്ഷണിക്കാനാ. എനിക്കിവിടെ സ്വന്തക്കാരായിട്ട് ആരുമില്ല. ഒരു കല്യാണമാകുമ്പോ ചെറുക്കന്റെ കൂടെയും വേണ്ടേ? നിങ്ങളെപ്പോലെ യോഗ്യന്മാരായ നാലൻ ജാണുങ്ങള്. നാളെ എന്റെയും കുഞ്ഞുലക്ഷ്മിയുടെയും കല്യാണമാണ്. കൃത്യസമയത്ത് തന്നെ എല്ലാവരും വരണം. ശിവശങ്കരൻ ഉണ്ടായിരിക്കണം എല്ലാറ്റിന്റെ മുമ്പില്. വരട്ടെ.
3: താൻ അവിടെ നിന്ന് നൃത്തം ചവിട്ടാണ്ട് ആ ഓലെടുത്ത് ഇങ്ങോട്ട്
4: മാറ്റി വെക്കുക. എണ്ണത്തിന് കുഞ്ഞും പോയാലേ
3: സഹായികളൊക്കെ എത്തിയിട്ടുണ്ട്.
4: നാഗസുരക്കാരനെ ഏൽപ്പിച്ചോ. ആ കേശവമാരാണ് മതിയായിരുന്നു.
3: അതെ മൂപ്പര്.
4: ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. 24 മണിക്കൂറിന്റെ സമയമുള്ളൂ.
3: എന്തൊക്കെ കുറവുണ്ടേലും സദ്യ കേമാവും. അതുപോലെ
4: ആ
1: പോടും
4: മുഹൂർത്തം കുറിച്ച് കിട്ടിയിട്ടുണ്ട്. 10-നും 11-നും ഇടയില.
2: നന്നായി.
4: ക്ഷേത്രത്തിൽ ഏർപ്പാടുകളൊക്കെ ശരിയാക്കിട്ടില്ലേ? ഉവ ഇമ്രാദ്രി ഉണ്ട് അവിടെ.
3: ഗുരുക്കൾ എവിടെ? മാമ്പറ്റ ഭാഗത്ത് 2-3 വീട് കൂടെ വിളിക്കാനുണ്ടല്ലോ.
4: ഗുരുക്കള വല്യേട്ടൻ വടക്കേ മനക്കൽ അയച്ചിരിക്കുക.
3: അതെന്തിനാ?
4: കുറച്ച് ശിഷ്യന്മാരെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ബലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ.
3: വല്യേട്ടന് പേടിയാ?
4: ഏ പേടിയുടെ ഒന്നുമല്ല, എന്നാലും അങ്ങാടിയിൽ കുറെ എണ്ണം
3: പോവാൻ പറ. അവന്മാരോട് കാവുംപാട്ടവൻ ആരാണെന്ന് നാളെ അവന്മാർ അറിഞ്ഞോളും.

0: മുത്തശ്ശി കൂടി ഇരുന്ന് കൂട്ടു നിൽക്കാണോ? എനിക്ക് കല്യാണം വേണ്ട മുത്തശ്ശി.
1: എന്താ ഇത് കഥ? ധിക്കാരം പറയുന്നു നീ? മര്യാദയ്ക്ക് മൂത്തോടി പറയുന്നത് അനുസരിക്കുന്നുണ്ടോ?
0: എന്നോടൊരു വാക്ക് ചോദിക്കാതെ എങ്ങനെ ഉറപ്പിക്കുക?
1: വാങ്ങിക്കന്റെ കയ്യിന്ന് നിന്റെ അനുവാദം വാങ്ങിക്കുക. നടത്തുക.
0: എനിക്ക് പറ്റില്ല അയാളെ കല്യാണം കഴിക്കാൻ.
1: എന്താടേ അവനൊരു കുറവ്? പിന്നെ ശിവായി ചേർക്കാനേ വേണമായിരിക്കും നിനക്ക്.
2: വാശിയുടെ വൈരാഗ്യത്തിന് കാര്യമല്ലത്. ഞങ്ങൾക്ക് അന്യോന്യം മറക്കാൻ കഴിയില്ല.
3: മറക്കണം. താനെല്ലാം മറന്നേ പറ്റൂ. ആ പെൺകുട്ടി നാളെ എന്റെ ഭാര്യയാവാൻ പോവുകയാണ്. അന്യന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാവമാണ്. അറിയില്ലേ ശിവശങ്കറിനെ?
2: നിങ്ങളുടെ കണക്കുകൾ തീർക്കാൻ വേണ്ടി പാവ കുട്ടിയുടെ ജീവൻ നശിപ്പിക്കരുത്.
3: കണക്കുകൾ തീർക്കാനോ? ഞങ്ങൾ ബന്ധുക്കൾ തമ്മിൽ എന്ത് കണക്ക് തീർക്കാൻ? അങ്ങനെ ഒന്നും കരുതരുത്.
2: ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം. നിങ്ങൾ ഇതിന് പിന്മാറണം. ഞാൻ ആ കുട്ടി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി.
3: അയ്യേ, എന്താ ഇത്? കാവുംപാട്ടെ കുറുപ്പന്മാരെ വെല്ലുവിളിച്ച ശിവശങ്കറിനാണോ ഇത്? മോശം. എവിടെ പോയി തന്റെ ചുണയൊക്കെ? ഇതുപോലൊരു സന്ദർഭത്തിൽ ഇങ്ങനെ വേണ്ടത്? ആൺകുട്ടിയായിട്ട് നിൽക്കേ. അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചു പോയെങ്കിൽ ധൈര്യത്തോടെ എല്ലാവരും എതിർത്തിട്ട് ആ കുട്ടിയെ സ്വന്തമാക്കാൻ നോക്ക്.
2: മതി, നിർത്ത്.
3: ആ മുഷിഞ്ഞോ? അല്ല, താൻ പോവാ.
0: എന്തൊക്കെയാ എന്റെ അച്ഛൻ നീ കാട്ടാൻ പോണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല.

0: ഇന്നാണ് ശിവശങ്കരൻ അംഗം കുറിച്ച ആ പതിനഞ്ചാമത്തെ നാള്. ഇന്നീ പെരുവണ്ണാപുരത്ത് എന്തൊക്കെ വിശേഷങ്ങളാണാവോ നടക്കുക.
1: അവൻ വന്നു.
2: ആര്? ശിവശങ്കരൻ?
1: ഇല്ലല്ലോ, അപ്പ അവൻ മുങ്ങിയത്.
3: മുങ്ങിയോ?
2: മുങ്ങിയതല്ല, ആ സിംഗപ്പൂരുകാരനും കുറുപ്പന്മാരും ചേർന്ന് മുക്കിയതായിരിക്കും. അപ്പുണ്ണിയാർ വേഗം എല്ലാവരുടെ വിവരം അറിയിക്കും.
1: നോക്കി നിൽക്കാതെ ചെല്ലുമായിരുന്നു.
4: കുഞ്ഞിലക്ഷ്മി, കുഞ്ഞിലക്ഷ്മി, എവിടെ പോയി കിടക്ക ഈ കുട്ടി?
2: മുത്തശ്ശി, അവൾ ഇവിടെ എവിടെ കാണാനില്ല.
5: കുഞ്ഞിലക്ഷ്മി, കുഞ്ഞിലക്ഷ്മി, കണ്ടോ കുട്ടിയെ?
2: ഇല്ല
6: കുട്ടി, കുട്ടി,
5: ഇത് എവിടെ പോയി കിടക്കണു? ഇഷ്ട, ഇനി ഈ വീട്ടിൽ നോക്കാനിടമില്ല.
0: മുത്തച്ചി വിഷമിക്കാതിരിക്കുക. ആൾക്കാരെ വിളിക്ക്.
2: കുഞ്ഞിലക്ഷ്മി എവിടെ?
7: ശിവശങ്കരൻ എവിടെ? ഞങ്ങളുടെ പെങ്ങൾ എവിടെയെന്നാ ചോദിച്ചത്? ഞങ്ങളുടെ ശിവശങ്കരൻ എവിടെയാ ചോദിച്ചത്?
5: മര്യാദക്ക് എവിടെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലത്.
7: മര്യാദക്ക് എവിടെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലത്.
2: പറയുന്നടാ ചെറ്റാളെ,
7: അടിക്കു കൊടുക്കളെ, അടിക്കു പുഷ്പാങ്കത.
2: ഓടാ
8: ഊതിരം.

0: നിർത്തിയോ എല്ലാരും? ചോര വരുന്നുണ്ടല്ലോ. സാരമില്ല, ഏത് നല്ല കാര്യത്തിനും അല്പം ചോര പൊടിയുന്നത് ഐശ്വര്യമാണ്. അമ്മേ, അവരെ വിളിക്കേ.
1: എടീ,
0: വേണ്ട, ആവേശം കാണിക്കണ്ട.
1: നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലടാ?
0: അതെ, ചതിക്കായിരുന്നു. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്? എല്ലാം മറന്ന് കാവുംപാട്ടെ സംബന്ധക്കാരനാകാൻ ഞാൻ ഓടി വരുന്നു. അങ്ങനെ ഓടി വരാൻ അച്ചു വിട്ടിയല്ല. ആ, കൃത്യസമയത്ത് മുത്തശ്ശി എത്തിയല്ലോ. പരിഭ്രമിക്കണ്ട, അരുതാത്തൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. മുത്തശ്ശി ഇവരെ അനുഗ്രഹിക്കണം. തറവാടിന്റെയും പാരമ്പര്യത്തിന്റെയും പഴങ്കഥകളുടെ പേരിൽ എന്റെ അമ്മയുടെ കണ്ണുനീർ ആ മുറ്റത്ത് കുറെ വീണിട്ടുണ്ട്. അച്ഛന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളാൻ അന്ന് മുത്തശ്ശി മനസ്സ് കാണിച്ചില്ല. ചരിത്രം ആവർത്തിക്കണ്ട, ഇവരൊരുമിച്ച് ജീവിച്ചോട്ടെ. അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞല്ലോ എന്ന ആഹ്ലാദത്തോടെ എനിക്കും അമ്മയ്ക്കും തിരിച്ചുപോകാം. കഥകളിലെല്ലാം വായിക്കുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പ്രതികാരം നടത്താനല്ല ഈ പെരുവണ്ണാപുരത്ത് വന്നത്. കുട്ടിക്കാലം മുതലേ അമ്മ പറഞ്ഞു കേട്ട ഈ നാടും ഇവിടുത്തെ ആളുകളും പിന്നെ ആ വലിയ തറവാടും എല്ലാം ഒന്ന് കാണാൻ, വെറുതെ കണ്ട് തിരിച്ചു പോകാൻ. വാശിയും വെല്ലുവിളിയും ഒക്കെ നമുക്കിവിടം കൊണ്ട് അവസാനിപ്പിച്ചുകൂടെ? ഇവരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം.
2: എന്താടാ മീറ്റ് നിൽക്കണത്? നടക്കണ കാവുമ്പോഴത്തേക്ക്

0: ദേവകി, അച്ഛൻ നീ പോവായോ?
1: പോണം മുത്തശ്ശി.
2: ആ നിർത്തു നിർത്തു നിർത്തു നിർത്തു. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് നിന്ന് ആഘോഷിച്ചിട്ട്
1: ഇല്ല, ഇപ്പൊ സമയമില്ല. പെരുവണ്ണാപുരത്തെ പുതിയ വിശേഷങ്ങളുമായി ഇനി അച്ഛ വരും.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. സംവിധാനം കമൽ. നിർമ്മാണം കെ ടി കുഞ്ഞുമോൻ. തിരക്കഥ സംഭാഷണം രഞ്ജിത്ത്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മോഹൻലാൽ, ജയറാം, പാർവതി, ജഗതി ശ്രീകുമാർ, ഫിലോമിന, ഇന്നസെന്റ്, സിദ്ദിഖ്, കൽപ്പന, കുതിരവട്ടം പപ്പു, ഒടുവിലുണ്ണികൃഷ്ണൻ, മാമുക്കോയ, കെ പി എസ് സി ലളിത, കവിയൂർ പൊന്നമ്മ, ജഗദീഷ് തുടങ്ങിയവർ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 18-ന്റെ തട്ടകത്തിലാണ്. 1918 ജൂലൈ 18, നെൽസൺ മണ്ടേല ഭൂജാതനായിരിക്കുന്നു. 1925 ജൂലൈ 18, അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മകഥ മെയിൻ കാഫ് പ്രസിദ്ധീകൃതമായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
1: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
0: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
2: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
0: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുപ്പിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിനുശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136rd പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026-ന് കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവു ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF പതിനെട്ടാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകും.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന മുല്ലനെഴി, സംഗീതം ജെറി അമൽദേവ്, ആലാപനം കെ ജെ യേശുദാസ്.

ഓപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എം ബി ശ്രീനിവാസൻ.

ബയോസ്കോപ്പിൽ ഇനി രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം കെ ജെ യേശുദാസ്.

താളവട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ, ആലാപനം കെ എസ് ചിത്ര.

നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി രചന നിർവഹിച്ച് ജോൺസൺ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം തിങ്കളാഴ്ച നല്ല ദിവസം. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം. ആലാപനം വാണിജ്യറാം.

അടുത്ത ഗാനം ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ആലാപനം വാണി ജയറാം.

കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്, ചിത്രം ഗുരുജി ഒരു വാക്ക്.

ബയോസ്കോപ്പിലിനി നാണയം എന്ന ചിത്രത്തിലെ ഗാനം രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ശ്യാം, ആലാപനം കെ ജെ യേശുദാസും പി ജയചന്ദ്രനും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം, കൂടെവിടെ എന്ന ചിത്രത്തിൽ നിന്ന്, ആലാപനം എസ് ജാനകി, രചന ONV, സംഗീതം ജോൺസൺ.

ഇണ എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചന നിർവഹിച്ച് എ ടി ഉമാർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം പി ജയചന്ദ്രനും എസ് ജാനകിയും.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: കവിത പോലെ മനസ്സോട് ചേർക്കാം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ, ഇന്ന് കേൾക്കാൻ പോകുന്നത് വാസവദത്ത എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
2: ഉത്തരമധുരാപുരിയിലെ പുരാണപ്രസിദ്ധമായ യമുനാതീരം, രാഗാവതാരമായ യദുകുലപാലന്റെ പുല്ലാങ്കുഴൽ കേട്ട് പുഞ്ചരിക്കൊണ്ട ആ പാദസ്പർശനവെറ്റ് പുളകം കൊണ്ട യമുനാ പുളിനം, ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി നീലമിണ്ണിൽ വിളങ്ങുന്ന വെൺമുകിലിൻ നിരകണക്കെ ജനരഹിതമാ മേലേക്കരയിൽ അങ്ങങ്ങ് കരിമ്പനയും പാറയും പുറ്റും പാഴ്ചെടികളും

മൂത്ത് മുരടിച്ച് പടുകൂറ്റൻ തടിയും കൊമ്പുകളും അങ്ങിങ് തേഞ്ഞും തൊലികൊണ്ട് പൊതിഞ്ഞും ഇലയും ചില്ലയും ചുരുങ്ങി നിൽക്കുന്ന അരയാല്. മുഗൾ ഭാഗത്ത് സൂര്യരശ്മി തട്ടുമ്പോൾ തലയിൽ തീകാളും നെടും ചുടലഭൂതം കണക്കേ ചലിച്ചു നിൽപ്പു. ചുറ്റും ഇടിഞ്ഞു പൊളി ജാൽത്തറ.

ഇടുങ്ങിയ മാടങ്ങളിൽ ഇഴഞ്ഞു കയറുന്ന പാമ്പുകളെപ്പോലെ വിടവുകളിൽ കൂടി വളഞ്ഞു പുളഞ്ഞ് താഴോട്ടിറങ്ങിയിരിക്കുന്ന വേരുകൾ, പഴുത്തുകൊഴിഞ്ഞ ഇലകളും ഇറുമ്പുകളരിക്കുന്ന അരിമണികളും ഉറഞ്ഞ ചോരത്തുള്ളി പോലെ ചിതറിക്കിടക്കുന്ന ചെന്തിപ്പൂവിന്റെ ഇതളുകളും ദീർഘത്തുമ്പുകളും കൊണ്ട് നിറഞ്ഞാൽത്തറ, അകലെ എന്തോ കത്തുന്നതിന്റെ പുക, ആ പട്ടാപ്പകലും ഓരിയിട്ടെടുക്കുന്ന കുറുനരികൾ എന്തോ ചികഞ്ഞടുക്കുന്നു, കടിച്ചു തിന്നുന്നു. കടുകന്മാർ നഖമൂന്നിയും കൊത്തിവലിച്ചും ഇര തേടുന്നു. ഉടഞ്ഞ ശംഖുപോലെ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന അസ്ഥികണ്ഡങ്ങൾ, കരിക്കട്ടകളും പാതികത്തി കെട്ടുപോയ വിറകിൻ മുട്ടികളും, എന്തൊരു ഭീഭത്സമായ കാഴ്ച! ഈ ഭയാനകമായ പൈശാചികമായ സ്ഥലം ഏതാണെന്ന് പറയേണ്ടതല്ലോ.

അതെ, ആശാൻ തന്നെ പറഞ്ഞിട്ടുള്ള അധ്യാത്മ വിദ്യാലയം. തന്റെ ചെറുവിരൽ തുമ്പുകൊണ്ട് ലോകം മുഴുവൻ ഇളക്കിമറിക്കാൻ തുടിക്കുന്ന സ്വേച്ഛാധികാരിയും തന്റെ കടക്കണ്ണുകൊണ്ട് ഏതൊരു പുരുഷവർഗത്തെയും അടക്കി മെരിക്കാൻ ഒരുങ്ങുന്ന മഹിളാരത്നവും ഗോളാന്തരങ്ങൾ കീഴടക്കിയെന്ന് വ്യാമോഹിക്കുന്ന ശാസ്ത്രജ്ഞനും ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചു എന്ന് ഭീമ്പടിക്കുന്ന സന്യാസിവര്യനും കാണികളുടെ കണ്ണും കരളും കവരുന്ന കലാകാരനും തീപ്പൊരിയം പ്രസംഗങ്ങൾ ജീവിതചര്യയാക്കിയ നേതാവും മന്ത്രിയും പ്രസിഡന്റും എന്നല്ല ഏതൊരുത്തിന്റെയും

ുമായി വരുന്ന ബുദ്ധ ഭിക്ഷു ഈ ചുടുകാട്ടിൽ ഭിക്ഷയന്വേഷിച്ച് വരാൻ ന്യായമില്ല. വേഷം കൊണ്ടറിയാം ശിവഭക്തനല്ല, സാക്ഷാൽ ശിവനുമല്ല. പിന്നെ ഈ ചുടുകാട്ടിൽ വന്നത് അദ്ദേഹം അടുക്കും തോറും കൂട്ടം കൂടിയിരിക്കുന്ന കാക്കകൾ പറന്നകന്നു. പെട്ടെന്ന് എന്തോ കണ്ട് അദ്ദേഹം ഒന്ന് ഞടുങ്ങി അമ്പരപ്പൂടെ മുന്നോട്ട് ചെന്ന് നോക്കി. തക്കം നോക്കി അടുക്കുന്ന മലങ്കാക്കകൾ ആട്ടി ഓടിക്കാൻ കയ്യിൽ ഒരു മരച്ചില്ലയുമായി ആ കാക്ക

അരിഞ്ഞു കുട്ടിയതുപോലെ ചേലച്ചീന്തുകൊണ്ട് മറച്ചിരിക്കുന്ന എന്തോ ഒന്ന് മുമ്പിലോ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം നീണ്ട ഒരു പിണ്ഡം വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും രക്തത്തിൽ കുഴഞ്ഞ് വിൽപ്പാനിട്ട കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു. അത് കണ്ട് അമ്പരപ്പോടെ കരയുന്ന പെൺകുട്ടിയോട് ഭിക്ഷ ചോദിച്ചു,

ഈ ആപത്തിൽ അടിപെട്ട് കിടക്കുന്ന നിർഭാഗ്യവതി, നിന്റെ പ്രിയ തോഴി വാസവദത്ത തന്നെയാണോ? ദയവ് ചെയ്ത് പറയൂ, ഞാൻ ഉപഗുപ്തനാണ്. അപ്പോൾ ആ ബുദ്ധഭിക്ഷു ഉപഗുപ്തനാണ് ബുദ്ധദേവന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ. അദ്ദേഹം ആ യുവതിയോട് ഞാനാണ് ഉപഗുപ്തൻ എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അവൾക്ക് അദ്ദേഹത്തെ പരിചയം കാണും. വാസവദത്ത തന്നെയാണോ ആ മൂടിപ്പൊതിച്ച രക്തത്തിൽ കിടക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിനും വാസവദത്തയെ പരിചയമുണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ പരിചയം? വാസവദത്തയ്ക്ക് ഇങ്ങനൊരു ദുർഗതി വന്നോ എന്ന് വേദനിക്കണമെങ്കിൽ എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം? ആരാണ് ഈ വാസവദത്ത?

മധുരാപുരിയിലെ സകലമാന ജനങ്ങൾക്കും സുപരിചിത. കാരണം അവൾ വാരസുന്ദരിയാണ് എന്ന് വെച്ചാൽ വേശ്യാവൃത്തി കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള സൗന്ദര്യധാമം. വൈരാഗ്യമേറിയ വൈദികനും വൈരിക്കു മുമ്പ് ഉഴറി ഓടിയ ഭീരുവും ആരുമാകട്ടെ കണ്ണിൽപ്പെട്ടാൽ സ്തംഭിച്ചു നിന്നു പോകത്തക്ക അത്രയ്ക്ക് ആകാര ഭംഗിയുള്ള അങ്കനാമണി. അക്കാലത്ത് വേശ്യാവൃത്തി അഭിമാനകരമായ ഒരു തൊഴിലായി തന്നെ വിചാരിച്ചിരുന്നവരുണ്ടായിരുന്നു. എൻമുത്തി, മുത്തിയവൾ മുത്തി, മൂന്നാം മുത്തിക്ക് മുത്തിയവൾ മൂത്തവള് തുടങ്ങി തലമുറ തലമുറയായി ഈ തൊഴിൽ ചെയ്തിരുന്നവര്. ഇന്നും പരിഷ്കൃത നഗരങ്ങളിൽ ചുവന്ന തെരുവുകൾ ഉണ്ടെങ്കിലും അന്നത്തെ പോലെ അംഗീകാര അന്തസ്സാരം കൽപ്പിച്ചിട്ടില്ല. സുന്ദരിയായൊരു വേശ്യ അന്ന് രാജ്യത്തിന്റെ എല്ലാമായിരുന്നു. മാത്രമല്ല, വെണ്ണസ്മേരമുഖിയും വറുത്തു വരളും വൃന്ദാക ദന്തക്ഷതാം ചെറ്റോമൻ മധുരക്കറിസ്തനിതടാം അപ്ലോപതം ശോദരിയും കെൽപ്പാർന്നോർ എരിമത്തൈര് കടിതടാം ചിങ്ങമ്പഴോരു ദ്വയും ഏനാം ഭുക്തി വധൂം പിരിഞ്ഞായി സഖേ ലോക കഥം ജീവതീ എന്നാണ് വൈശിക മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിലും സുപ്രസിദ്ധികളായ കുറെ വേശികൾ ഉണ്ടായിരുന്നു. അനംഗസേന, തിരുമരുതൂർ ഉണ്ണിയച്ചി, പൊയിലത്ത് ഉണ്ണിയാച്ചിപ്പിള്ള ഉണ്ണിച്ചു തിരുദേവി, കണ്ടിയൂർ ഉണ്ണിയാടി, മല്ലിനിലാവ്, മാരലേഖ, മാരചേമന്തിക, കടന്നയിൽ ചെറുപെണ്ണ്, മടത്തിൽ ഇട്ടി, പുതുപ്പറമ്പത്ത് ഇട്ടിയച്ചി, ഇങ്ങനെ എത്ര എത്ര സൗന്ദര്യധാമങ്ങൾ. അവര് നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ നല്ല വലിയമായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം മേശിയാലയങ്ങളിൽ പോയിരുന്നു എന്നല്ല, പലരും പരിസരത്ത് പോലും എത്തി നോക്കാത്തവരായിരിക്കും. എങ്കിലും അവര് സ്ഥലമറിഞ്ഞിരുന്നു. ആ തൊഴിലിന്റെ പ്രത്യേകതയാണ്, ഒരു സത്യം പറയട്ടെ, വടക്കമ്പറവൂരിൽ വരുന്ന ഒരാള് കേസരി ബാലകൃഷ്ണപിള്ളിയുടെ വീട് മാടവനപ്പറമ്പ് ഏതാണെന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, പലർക്കും അറിവില്ലായിരിക്കും. നേരെ മറിച്ച് ബാർ അറ്റാച്ചഡ് ഹോട്ടൽ ചോദിച്ചു നോക്ക്, ഉടൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ

മധുരാപുരി പ്രേമത്തിന്റെ എത്രയെത്ര കഥകൾ ആ പട്ടണത്തിൽ പറയാനുണ്ടാകും. 16,800 നാരീമണികളുടെ കണ്ണും കരളും കവർന്ന മുരളീധരന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ വിഹാരവേദി, എത്രയെത്ര പ്രേമസല്ലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായിരിക്കണം പുരാണപ്രസിദ്ധമായ പട്ടണം.

ഇതാ അതിമനോഹരമായ ഒരു ചെറു ചിത്രം നമുക്ക് കാണാം. മധുരാപുരിയുടെ വടക്ക് ഭാഗത്ത് ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത വിസ്തൃതമായ രാജവീഥി, തെക്ക് വടക്ക് കിടക്കുന്ന ആ വഴിയുടെ കിഴക്ക് വശത്ത്

അകത്ത് ആളിരുന്നാൽ കാണുന്ന പൊക്കം കുറഞ്ഞ മതില്. സാധാരണ നാമെല്ലാം വീടിനും മതിലും വേലിയും ഒക്കെ കെട്ടുന്നത് അകത്ത് നടക്കുന്നത് പെട്ടെന്നാരും കാണരുത് എന്ന് കരുതിയാണ്. ഈ മതിൽ അകത്തുള്ളത് മുഴുവൻ കാണാവുന്ന തരത്തിലാണ്. ഇന്നത്തെ ചില സിനിമാ താരങ്ങളുടെ ഡ്രസ്സ് പോലെ ആ മതിലിന്റെ ഉള്ളിൽ ചിന്നിയ പൂങ്കു

പതുക്കെ ഒന്ന് ചാഞ്ഞ് കസൂ ബാർഡറിട്ട പട്ടുപാവാട ഇളകിക്കളിക്കുന്ന കുരുതലുകളുടെ മുകളിൽ കൂടി ഒരു വശത്താക്കി കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്ര മുല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ട് കാണുമാറും അതിനിടയിൽ മൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോല

ഒൻതാമര പോലും അടിപണിഞ്ഞു പോകുന്ന സുന്ദരമായ വലങ്കാൽ ഇടത്തെ തുടക്കാമ്പിൽ കയറ്റിവെച്ച് രാമച്ചവിശരി പനിനീരിൽ മുക്കി തോഴിയെ കൊണ്ട് ഓമൽ കൈവളകിലിങ്ങുമാറൊട്ടി വീശിച്ച് ഈ രാമച്ചന്ദ്രന് സൗരഭ്യമുള്ളതാണ്. അത് പോരാഞ്ഞിട്ടായിരിക്കും പനിനീരിൽ മുക്കിക്കുക കൂടി ചെയ്തത്. ഏതായാലും കഞ്ചബാ

കാമദേവന്റെ മട്ടമകിഷിയെ പോലെ ഒരു മഞ്ഞുളാങ്കി. അവൾ മതിമോഹിനിയാണ്. അതോ ഇനി വർണ്ണന മതി, അവൾ മോഹിനിയാണ് എന്ന് ആശ സമ്മതിച്ചതാണോ എന്നറിയില്ല. ഏതായാലും കോഴിവാല് പോലെ കുറെ മുടിയും കാക്ക കണ്ണും ഏണേ കോണേ ത്രികോണേ മട്ടിലുള്ള പല്ലും ഒട്ടക കഴുത്തും കുറെ സമതല പ്രദേശങ്ങളുമായി പാടത്ത് കണ്ണു കിട്ടാതിരിക്കാൻ കെട്ടിനിർത്തുന്ന കോലം മാതിരിയല്ല ലോക സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം റാങ്കും ഒന്നാം സമ്മാനവും നേടാൻ പറ്റിയ ഒരപൂർവ സൗന്ദര്യ ധാമം. കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജി പോലൊരു മഞ്ഞുളാങ്കിരിക്കുന്നു മതിമോഹിനി. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കരുണാമയനായ ഭഗവാൻ ബുദ്ധദേവൻ മാലോകർക്ക് മനഃശാന്തി ലഭിക്കുന്നതിനു വേണ്ടി ധർമ്മപ്രചാരണം നടത്തുന്ന ആ നല്ല കാലത്ത് രാജമല്ലി പൂത്തതുപോലെ പടിഞ്ഞാറ് ചാഞ്ഞ സൂര്യൻ തരിനിരയിൽ കൂടി മഞ്ഞയും ചുവപ്പും നിറം കലർന്ന കിരണങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായൊരു സായം സന്ധ്യാ സമയത്ത് പുരാണ പ്രസിദ്ധമായ മധുരാനഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള വിശാലമായ രാജപാതകയുടെ കിഴക്കേ അരികിൽ നീലാകാശത്ത് ഉമ്മ വയ്ക്കാൻ പറ്റിയ തരത്തിൽ പൊങ്ങി നിൽക്കുന്ന വെൺമണി മാളികയുടെ തെക്കുവശത്ത് വഴിയിൽ കൂടി കടന്നുപോകുന്ന ഏതൊരാൾക്കും ഒറ്റനോട്ടത്തിൽ തന്നെ അകത്തിരിക്കുന്ന ആളെ കാണാവുന്ന വിധം പൊക്കം കുറഞ്ഞതും വ്യാളിമുഖം വച്ച് തീർത്ത വളഞ്ഞവാതിലുള്ളതുമായ കൊച്ചു മതിലിന്റെ ഉള്ളിൽ മിന്നുന്ന പൂങ്കുല പട്ടുതൊങ്ങൽ തൂങ്ങുന്ന പൊന്നശോകം വിടർത്തിയ തൃക്കൊറ്റ കൊടിയുടെ കീഴിൽ മനോഹരമായ മാർബിൾ കല്ലുകൊണ്ട് നിർമ്മിച്ച നീണ്ട ഇരിപ്പിടത്തിന്റെ ചരിഞ്ഞ ഭാഗത്ത് നറുമണം തൂകുന്ന നവകുസുമങ്ങൾ വിരിച്ച മിന്നുന്ന പട്ടുമെത്തയിൽ മെല്ലെ തെല്ലൊന്ന് ചാഞ്ഞ് പൊൻകസവിട്ട പൂമ്പട്ടുവിടവ കുറുനിരകളുടെ മുകളിൽ കൂടി ഒരു വശത്തൊതുക്കി വെട്ടിത്തിളങ്ങുന്ന രത്നക്കല്ല് കമ്മലിട്ട് മുല്ലപ്പൂമൊട്ടുമാല ചാർത്തിയ കരിമുകിലൊത്ത ചികിരഭാരം അല്പം പുറത്തിട്ട് കസ്തൂരി കൊണ്ട് പൊട്ടുതൊട്ട് പൊന്നൊളി ചിന്തുന്ന അമ്പിളിക്കൊത്ത സുന്ദരമുഖം പുറത്തുകാട്ടി തൈക്കുളിർ കാറ്റേറ്റിളകിയ തങ്കത്താമര പോലും തോറ്റോടുന്ന വലങ്കാൽ ഇടത്തു തുടക്കാമ്പിൽ കയറ്റിവെച്ച് പയ്യപ്പയ്യെ ചലിപ്പിച്ച് പരിമളം പൊഴിയുന്ന രാമച്ചവിശരി പനിനീരിൽ മുക്കിച്ച് പ്രിയതോഴികിട തരിവള ഇളകുന്ന കരതാരുകൊണ്ട് കിലുകില കിലുങ്ങുമാറി വീശിച്ച് കാമദേവന്റെ വട്ടം കെട്ടിയ രാജിയെപ്പോലെ ഒരു മഞ്ഞുളാങ്കി മതിമോഹിനി അതാണ്.

അത്ഭുതപ്പെടാനില്ല. ആരും അറിഞ്ഞു പോകും ഈ സന്ധ്യാനേരത്ത് അവൾ എന്തിനാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി അവിടെ വന്ന് കിടക്കുന്നത്? അല്ലെങ്കിൽ ഒരു വേശി ആ നേരത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ചന്തം ചാർത്തേണ്ടത് എന്ന് ചോദിക്കുമായിരിക്കും. വഴിയിൽ കൂടി പോകുന്ന പൂവാലന്മാരെ വലവീശാനാണോ ഏതായാലും എന്തോ പ്രതീക്ഷിക്കുന്ന പോലെ ആകാംക്ഷാഭരിതമാണ് ആ മുഖഭാവം. ഈ സമയം

എന്തോ കാര്യത്തിന് വെളിയിൽ പോയി മടങ്ങി വരുന്ന മറ്റൊരു സൗന്ദര്യധാമം. അതാ നടന്ന് നടവരെത്തി. വാസവതത്തിയുടെ ചെഞ്ചുണ്ടുകളിൽ അരിമുല്ലപ്പൂ ഉതിർന്നത് പോലെ ഒരു പുഞ്ചിരി വിടർന്നു. നീലശംഖുപുഷ്പം പോലെ ചേതോഹരമായി സ്വപ്നം കാണുന്ന കടക്കണ്ണുകളിൽ ഉത്കണ്ഠ തുളുമ്പി നിന്നു. അവൾ തന്റെ കുനിതില്ലി കുടികാട്ടി വിളിച്ചതോടെ തൊടുകയോടെ അടുത്തെത്തിയ തോഴിയോട് അണപൊട്ടിയ വെള്ളച്ചാട്ടം പോലെ ചോദ്യസരങ്ങൾ തൊടുത്തുവിട്ടു. ഫലി

0: ഇപ്രാവശ്യം തീർച്ചയായും സമ്മതിച്ചിരിക്കും. അദ്ദേഹം മനുഷ്യരാണ്, നീയാണെങ്കിൽ അത്യസമർത്ഥ്യമാണ്.
1: വാസവദത്ത അങ്ങനെ വിചാരിച്ചത് തെറ്റില്ല. പെണ്ണിന്റെ സാമർഥ്യത്തിന് മുമ്പിൽ ദേവാധിദേവന്മാരും മുട്ടുകുത്തിയ ചരിത്രമേ നാം കേട്ടിട്ടുള്ളൂ. മേരയുടെ മുമ്പിൽ വിശ്വാമിത്രൻ, കാളിയുടെ അങ്കലാവണ്ഡത്തിൽ പരാശരൻ, മോഹിനിയുടെ മുമ്പിൽ രുക്മാംഗദൻ, സത്യവതിയുടെ മുമ്പിൽ ശംതനു, തിലോത്തമയുടെ മുമ്പിൽ സുന്ദോപസുന്ദന്മാർ, രംഭയുടെ മുമ്പിൽ രാവണൻ, എന്തിന് ദാക്ഷായണിയുടെ ദേഹവിയോഗം കൊണ്ട് ഉഗ്രതപസ്യയിരുന്ന സാക്ഷാൽ സംഹാരമൂർത്തി പരമശിവൻ, പാർവതിയുടെ അപാര സൗന്ദര്യം കണ്ടപ്പോൾ ഹരശ്ച കിഞ്ചിത് പരിലുപ്ത ധൈര്യ, ചന്ദ്രോദയാരംഭയോ അമ്പുരാശി, ഉമാമുഖേ ബിംബഫലാധുരോഷ്ടേ വ്യാപാരയാമാസ വിരോചനാനി എന്ന് കാളിദാസൻ പറയുന്നു. ചന്ദ്രോദയം കണ്ട മഹാസമുദ്രം പോലെ പാർവതിയുടെ ചെഞ്ചുണ്ടി എന്ന ചന്ദാമര മുഖത്തേക്ക് വ്യാപാരയാമാസ വിലോചനാനി എന്ന് വെച്ചാൽ, കാരണം അവര് ഉക്കണ്ണനാണല്ലോ, ആ എല്ലാ കണ്ണും വെച്ച് നോക്കിപ്പോയെന്ന്. ആ നിലയ്ക്ക് അദ്ദേഹം മനുഷ്യനല്ലേ എന്നിന്റെ ശ്രമം തീർച്ചയായും ഭരിച്ചിരിക്കുമെന്ന് വാസവദത്ത് തീരുമാനിച്ചെങ്കിൽ തെറ്റു പറയാൻ ഒക്കുമോ? അത് കേട്ടതും തോഴി വിഷമമെന്ന എന്ത്, എന്നെ കൊണ്ട് വിഷമമാണ്, വിമനസായുരയ്ക്കുന്നു, ആകെ ഒരമ്പരപ്പോടെ, താല്പര്യമില്ലാത്ത മനസ്സില്ലാ മനസ്സോടെ സംസാരിക്കുന്നു. ഞാൻ തോറ്റു, സമയം ആയില്ലെന്ന് താൻ ഇപ്പോഴും സ്വാമി നീ അവൻ വിമനസായുരയ്ക്കുന്നു വിഷമം എന്ന ഇപ്പോഴും സമയമായില്ലെന്ന് വാസവദത്തയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ആ കടക്കണ്ണുകൊണ്ട് ഒരു നോട്ടം കിട്ടിയാൽ തന്നെ സായുജ്യം കൈവരിച്ചെന്ന്, ആ ദേഹത്തൊന്ന് തൊട്ട് കിട്ടിയാൽ സ്വർഗ സാമ്രാജ്യം കൈവന്നെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം. എന്നിട്ട് സമയമായില്ലെന്ന് പറയണമെങ്കിൽ അത് ആരായിരിക്കും? സംഭവം ഇതാണ്. വാസവദത്ത കാമുകന്മാരുടെ ഹരമായി കഴിയുന്ന കാലഘട്ടം. ഒരു ഗണിക എന്ന നിലയിൽ പണമുണ്ടാക്കണമെന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരാഗ്രഹം അവൾക്കില്ല. കാരണം താരുണ്യമാവത് സുതേ തരുണീജനാനാം മാരാസ്ത്രമേ, മഴ നിലാവത് നിത്യമല്ല, അന്ന് ആർജിതേന മുതൽ കൊണ്ട് കടക്ക വേണം വാർദ്ധക്യമെന്നൊരു വൻകടലുണ്ട് മുമ്പിൽ, നിലാവും മഴയും പോലെ യൗവനവും നിത്യമല്ല. വയസ്സായാൽ ഒരാമ്പുറനോനും തിരിഞ്ഞു നോക്കുകയില്ല, കരിമ്പം കൊത്താ വലിച്ചെറിയും. അതുകൊണ്ട് അതുള്ള കാലത്ത് സമ്പാദിച്ചു കൂട്ടണം എന്നാണ് വേശികളുടെ തത്വശാസ്ത്രം. വാസവദത്തയും അതിൽ നിന്ന് വിഭിന്നയായിരുന്നില്ല. അവൾ പണത്തെയല്ലാതെ മറ്റൊന്നും സ്നേഹിച്ചില്ല. നിത്യം ഓരോ വല്ലഭന്മാർ ഞങ്ങൾക്ക് എന്ന് പണ്ട് ദേവലോക ഗണികയായി രംഭ പറഞ്ഞതുപോലെ വാസവദത്തയുടെ ദാമ്പത്യ ശാസ്ത്രം നിലനിന്നിരുന്നു. പക്ഷേ ഒരാളുടെ മുമ്പിൽ മാത്രം സ്നേഹം അഭിനയിക്കാൻ അവൾ നിർബന്ധിതയായി. ഒരു തൊഴിലാളിത്തലവൻ, അയാളുടെ ഇഷ്ടകാമുകിയായിരുന്നു വാസവദത്ത. പണക്കാരനല്ലെങ്കിലും തൊഴിലാളിത്തലവനെ വെറുപ്പിച്ചാൽ, അയാളുടെ അപ്രീതിക്ക് മാത്രമായാൽ തൊഴിലാളികളിൽ നിന്ന് തന്റെ തൊഴിലിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകും എന്ന് ഭയപ്പെട്ടാണോ എന്നറിയില്ല, അയാളുടെ ഇഷ്ടങ്ങൾക്ക് അവൾ വഴിപ്പെട്ടിരുന്നു. അക്കാലത്ത് ഒരു വൈകുന്നേരം വാസവദത്ത അണിഞ്ഞൊരുങ്ങിയിരിക്കുമ്പോൾ പതിവില്ലാത്തതുപോലെ തെരുവിൽ ഒരു ശബ്ദം കേട്ട് കിളിവാതിൽ കൂടി എത്തി.

കുറെ ബുദ്ധമതി ഭിക്ഷുക്കൾ ശരണം വിളിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അവരെ നയിക്കുന്ന ആ തേജോമയമായ രൂപം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പുരുഷന്മാർക്ക് ഇത്രയും സൗന്ദര്യമോ? ജന്മസിദ്ധമായ സൗന്ദര്യം, ബ്രഹ്മചര്യം കൊണ്ട് അലൗകികമായി തീർന്നിരിക്കുന്ന അപൂർവ സിദ്ധിവിശേഷം. വാസവദത്ത് അത്ഭുതപ്പെട്ടുപോയി. കാടുകൾ പിടിച്ചിരും മർത്യമാനസത്തിന്റെ മേടുകൾ നിരത്തി ടൊക്കയും സമമാക്കി കനിയും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് നനവുണ്ടാക്കിയ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കുന്ന ബുദ്ധദേവന്റെ അരുമശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഉപഗുപ്തനെയാണ് വാസവദത്ത് കണ്ടത്. ആദ്യമായി അവളുടെ ഹൃദയം തുടിച്ചു. അദ്ദേഹത്തെ സ്വന്തമാക്കിയില്ലെങ്കിൽ തന്റെ ജീവിതം തന്നെ വ്യർത്ഥം. അവൾക്ക് തോന്നി, ധനത്തിന് വേണ്ടിയല്ല, മാംസദാഹ ശമനത്തിന് വേണ്ടിയല്ല, മാനസിക സംതൃപ്തിക്ക് വേണ്ടി അവൾക്ക് അദ്ദേഹത്തെ തേടി ആശ്രമത്തിൽ ചെല്ലണമെന്നുണ്ട്. പക്ഷേ താൻ അഭിസാരികയല്ല. ഈ ഗണികൾക്കും അഭിസാരിമാർക്കും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഗണികൾ വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഓടി ചെല്ലുന്നവളല്ല. അവളെ തേടി ആവശ്യക്കാർ അവളുടെ സങ്കേതത്തിലെത്തണം. ഇന്ന് ചില വൻനഗരങ്ങളിൽ നക്ഷത്ര ഹോട്ടലുകളിൽ വൻതോക്കുകളുടെ കിടപ്പറയിൽ ചെല്ലുന്ന കാൾ ഗേൾസ് എന്നൊക്കെ സുന്ദരപദം ചേർത്ത് പറയുന്നവരുടെ പണ്ടത്തെ പതിപ്പാണ് അഭിസാരിക. വാസ്തവത്തിൽ അതായിരുന്നില്ല. അതുകൊണ്ട് തന്റെ മണിമന്ദിരത്തിലേക്ക് ഉപഗുപ്തനെ ക്ഷണിക്കാൻ പല പ്രാവശ്യം തന്റെ പ്രഗത്ഭയായ പ്രിയതോടിയെ പറഞ്ഞയച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. ഇന്നെങ്കിലും അവൾ ശ്രമം ഫലിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് തോണി പറയുന്നത്.

സമയമായില്ല അത്രേ സമയം. എന്റെ ക്ഷമ നശിച്ചു. ഇങ്ങനെ സമയം നോക്കുന്ന ഒരു മനുഷ്യൻ കാട് ചൊല്ലുന്നതാം എന്നെ കബളിപ്പിക്കുവാൻ കയ്യിൽ ഓടുമേണ്ടി നടക്കും ഈ ഉൽപ്പലമാണ് എന്നെ കളിയാക്കുവാൻ വേണ്ടി പറഞ്ഞതാണോ? എനിക്ക്

പിറ്റുവല്ലേ, കയ്യിൽ പണം കാണുകയില്ല. ഗണികയുടെ വീട്ടിലേക്കല്ലേ ക്ഷണിക്കുന്നത്? അതെ, അതുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഗുണബുദ്ധിയാൽ ഞാൻ തോളിൽ കൊതിപ്പത് ആ കോമളന്റെ പ്രണയം മാത്രമാണെന്ന് നീ പറഞ്ഞില്ലേ?

അദ്ദേഹത്തിന്റെ പ്രണയത്തിൽ കവിഞ്ഞ്, ആ കോമളാംഗന്റെ സാമീപ്യത്തിൽ കവിഞ്ഞ്, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. നീ അത് പറഞ്ഞില്ലേ, വശംബദ സുഖരാണി വശക്കേട് എനിക്ക് വരാൻ വശമില്ലെന്നാലും വന്നത് അയുക്കളമല്ല. സുഖ ലാലസയായി ഭോഗാസക്തിയായി കഴിഞ്ഞുകൂടുന്ന എനിക്ക് ഈ മാതിരി ഒരു വശക്കേട് ഹൃദയ ദൗർബല്യം വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ

0: വാസവദത്തയുടെ ആ വാദഗതി ശരിയാണ്. പന്തിയിൽ പരിപ്പിനും സാമ്പാറിനും രസത്തിനും കാളനും തൈരിനും ഓരോ തൊട്ട് ചൊറുവീതം വാങ്ങി മൂക്കറ്റം നിറച്ച് പാൽപ്പായസവും പഴപ്പായസവും പഞ്ചാര പാലട പ്രഥമനും കുടിച്ച് മേലോട്ടെടുക്കാതിരിക്കാൻ നാരങ്ങാക്കറി നാക്കിൽ തൊട്ട് തേച്ച് സംഭോ സംഭോ എന്ന് ഏമ്പക്കവും വിട്ട് ഉപ്പൂറ്റി മുതൽ ഊർത്താങ്കം വരെയുള്ള കുംഭോദരവും തടവി ചാരിക്കിടക്കുമ്പോൾ സാക്ഷാൽ പഞ്ചാമൃതം കണ്ടാൽ നാക്കത്ത് വെള്ളമൂർന്നത് പതിവല്ലേ?
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വാസവദത്ത എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
2: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് 4 മണിക്കാറ്റിന്റെ വിശേഷങ്ങൾ കേൾക്കാം. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പാതയോരങ്ങൾ മലിനമാക്കപ്പെടുന്ന കാലത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ജനകീയ ഇടപെടലിലൂടെ ശ്രദ്ധേയമായ ഇടമാണ് കോട്ടയം തിരുവഞ്ചൂരിലെ 4 മണിക്കാറ്റ്. റോഡരികിലെ കാട് പിടിച്ചുകിടന്ന പ്രദേശം എങ്ങനെ ഒരു നാടിന്റെ സാംസ്കാരിക സിരയാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലെ മാലിന്യ കൂമ്പാരമായിരുന്ന പാതയോരം വൃത്തിയാക്കി അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഇരിപ്പിടങ്ങൾ ഒരുക്കാനുമുള്ള തിരുവഞ്ചൂർ നിവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആഗ്രഹത്തിൽ നിന്നാണ് 4 മണിക്കാറ്റ് ജനിക്കുന്നത്. മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ തിരുവഞ്ചൂരിന് സമീപമുള്ള ഈ പ്രദേശം ഒരു കാലത്ത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കിലോമീറ്ററുകളോളം നീളത്തിൽ പാതയോരത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തിരുന്നു. ഇതിനൊരു മാറ്റം വരുത്താനായി തിരുവഞ്ചൂരിലെ നാട്ടുകാർ ഒത്തുചേർന്നു. 2011 ഈ പച്ചത്തുരുത്ത് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. നാട്ടുനന്മയുടെയും ഒത്തൊരുമയുടെയും അടയാളമായി ഈ പ്രദേശം ഇന്ന് മാറിയിരിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വേനൽ ചൂടിലും ഇവിടുത്തെ കാറ്റേൽക്കാൻ അനേകർ എത്താറുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളുടെയും പ്രാദേശിക കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ലഭിക്കുന്ന ശുദ്ധമായ നാടൻ ആഹാര പദാർത്ഥങ്ങൾ ഇവിടുത്തെ സവിശേഷതയാണ്. കപ്പയും മീൻകറിയും മുതൽ ചുക്കുകാപ്പി വരെ ഇവിടെ ലഭ്യമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഈ ഇടം പ്ലാസ്റ്റിക് രഹിതമായി നിലനിർത്താൻ അധികൃതരും സന്ദർശകരും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. വൈകുന്നേരങ്ങളിൽ പാട്ടും കവിതയും സൗഹൃദ സംഭാഷണങ്ങളുമായി ഒത്തുചേരുന്ന പ്രാദേശിക കലാകാരന്മാരുടെ ഒരു സാംസ്കാരിക ഇടം കൂടിയാണിത്. 4 മണിക്കാറ്റ് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ഒരു ജനകീയ കൂട്ടായ്മയുടെ വിജയഗാഥയാണ്. പുളിയറക്കോണത്തെ മിയാവാക്കി വനം പോലെ പരിമിതമായ സാഹചര്യങ്ങളെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്ന് 4 മണിക്കാറ്റും നമ്മെ പഠിപ്പിക്കുന്നു. യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരേപോലെ വിശ്രമിക്കാനും സംവദിക്കാനുമുള്ള ഒരു ഹരിത ഇടം എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ അമിത സഹായമില്ലാതെ നാട്ടുകാർ സ്വന്തം നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന മികച്ച ടൂറിസം മാതൃകയായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. പാതയോരങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ ഈ കൂട്ടായ്മ കാട്ടിയ താൽപര്യം പരിഗണിച്ച് വിവിധ പരിസ്ഥിതി സംഘടനകളുടെ അവാർഡുകൾ ഇതിന് ലഭിച്ചിട്ടുണ്ട്. റോഡരികിലെ കാടുപിടിച്ചുകിടന്ന പ്രദേശം ഏറ്റവും ദൈർഘ്യമുള്ള പാതയോര പാർക്കായി മാറ്റിയെടുത്തതിന് 4 മണിക്കാറ്റിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രാമീണ പാതയോരം ഒരു പുതിയ അനുഭവമായിരിക്കും നൽകുക.
2: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ടു തരം ആളുകളുണ്ട്. ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്നവർ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിട്ടിട്ടു പോകാത്തവർ. ഇതിൽ നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ആരോടും പറയാതെ യാത്ര ചെയ്യുക. ആരോടും പറയാതെ നല്ലൊരു പ്രണയകാലം ആസ്വദിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ആരോടും പറയേണ്ടതില്ല, കാരണം ഭംഗിയുള്ളതെല്ലാം മനുഷ്യൻ നശിപ്പിച്ചു കളയും. ഇങ്ങനെ പറഞ്ഞത് ഖലീൽ ജിബ്രാനാണ്. എത്ര ശരി അല്ലേ? പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: നമസ്കാരം. പോക്കുവേൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വളരെ സ്നേഹസ്വാഗതം. നിങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് ഹൃദയത്തിൽ തൊടുന്ന ഒരു സായാഹ്നം നമുക്ക് സൃഷ്ടിക്കാം. ഓരോ ശബ്ദത്തിനും പറയാൻ ഓരോ കഥകളുണ്ടാവും, ഓരോ ഗാനത്തിനും ഓരോ ഓർമ്മകളും പങ്കുവയ്ക്കാനുണ്ടാവും. സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് നിമിഷങ്ങൾ സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും പങ്കുവയ്ക്കാം. ഓരോ കോളും ഓരോ പാട്ടും സാന്ത്വനവും സന്തോഷവും പകരട്ടെ. ഈ മനോഹരമായ യാത്രയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? പരുത്തിക്കുഴിയിൽ നിന്ന് ശശികല. പറഞ്ഞോളാം. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കാവോ? വരെ വരെ എല്ലാം മറന്നു പോവുകയാണല്ലോ. ഞാൻ മറന്നൊന്നും പോയില്ല. റേഡിയോയുടെ ശബ്ദം ഇങ്ങനെ കൂട്ടി വെച്ചാലേ അതൊരു പ്രശ്നമാണ്. അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ. എന്നാലാ റേഡിയോയുടെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും
1: തോന്നുന്നു.
0: ഇനി പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്?
1: പിന്നെ ഞാൻ മെയ് മാസത്തിലാണ് വിളിച്ചത്. അപ്പൊ എന്റെ മോന്റെ കൊച്ചു എന്റെ ബർത്ത്ഡേക്ക് വിളിച്ചു. 10-ാം തീയതി ആയിരുന്നു, ജൂൺ 10-ാം തീയതി ബർത്ത്ഡേ കിട്ടിയില്ല.
0: ഇന്നിപ്പോ ജൂലൈ 10-ാം തീയതി കഴിഞ്ഞു. വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല,
0: 4 മണി കഴിയുമ്പം
1: പോവും.
0: അതെ അതെ, ഇതിന്റെ ചോട്ടിൽ തന്നെ ഇരുന്നാ പറ്റൂലല്ലോ. ഒരുപാട് പണികളൊക്കെ ഇല്ലേ,
1: വേറെ ജോലികളൊക്കെ ഉണ്ട്. അമ്മ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലേ. അമ്മയുടെ കാര്യങ്ങളൊക്കെ
0: അമ്മ വീട്ടിൽ കൂടെ ഉണ്ടല്ലേ. അന്ന് വിളിച്ചിട്ട് വന്നു പറഞ്ഞു.
1: ഓ, അമ്മ വന്നിട്ട് 6 മാസമായി. അതുകൊണ്ട് അമ്മയുടെ കൂടെ ഒരാൾ വേണമല്ലേ. ഇപ്പൊ
0: ജോലികളില്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം വേണം.
1: ഓ, 4 മണി കഴിയപ്പം പിന്നെ അവർക്ക് വെള്ളം അണക്കണം ഒക്കെ. അവര് കുളിപ്പിക്കുന്ന ജോലികളുണ്ട്.
0: അപ്പൊ 4 മണിയാകുമ്പോ വിളിയൊക്കെ മതിയാക്കി പോവും.
1: ഓ, വിളി മതിയാക്കി പോവും.
0: ഇടയ്ക്ക് നമ്മളടുത്ത് ദേഷ്യം തോന്നുമായിരിക്കും അല്ലേ?
1: ഇല്ല, ദേഷ്യമൊന്നുമില്ല. എനിക്ക് 1.5 മാസമായി കിട്ടി. ദേഷ്യമൊന്നുമില്ല. മറ്റു ശ്രോതാക്കൾ വിളിക്കുന്നതൊക്കെ ഞാൻ കേൾക്കും, എല്ലാ പരിപാടിയും കേൾക്കും.
0: അപ്പൊ പിന്നെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല.
1: ഓ, പുതിയ പുതിയ ശ്രോതാക്കൾ വിളിക്കുകയല്ലേ, അവരും വിളിക്കട്ടെ. അവരുടെ സംസാരം നമുക്ക് കേൾക്കണമല്ലോ.
0: പുതിയ ആൾക്കാർക്കൊന്നും ഇപ്പോഴും കിട്ടുന്നില്ല എന്നാണ് പരാതി. വഴിയിലൊക്കെ വെച്ച് കാണുമ്പോ പറയും, ഞാൻ കുറെ നാളായി വിളിക്കുന്നു പക്ഷെ എനിക്ക് കിട്ടുന്നില്ല.
1: ഓ, അങ്ങനെ തന്നെ പറയണ. ഞാനും ഒരുപാട് 3-4-5 പേർക്ക് നമ്പർ കൊടുത്ത് അവർക്ക് അവരും വിളിച്ചിട്ട് കിട്ടണില്ലെന്നാണ് പറയുന്നത്. ചേച്ചി മാത്രമേ കിട്ടുന്നുള്ളൂ.
0: എന്താണ് സംഭവം അറിഞ്ഞൂടാ?
1: പരാതികളുണ്ട്.
0: ആ, പരാതിയുണ്ട്. അതെവിടെ തിരിഞ്ഞാലും പരാതിയുണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി.
1: പരാതി നമ്മള് 4 മണി വരെ നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമ്മള് പാട്ട് കേൾക്കും, പിന്നെ വേറെ എന്തെങ്കിലും കേൾക്കാൻ പോകും. പിന്നെ മറ്റുള്ള ദിവസം വീണ്ടും വിളിക്കുമ്പോ വീണ്ടും ഒന്നുകൂടെ നോക്കും.
0: അതെ അതെ, പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വർത്തമാനം പറയുന്നൊക്കെ കേൾക്കാലോ നമുക്ക്.
1: ഓ, കേൾക്കാം. എല്ലാരും വിളിക്കുന്നതൊക്കെ കേൾക്കാല്ലേ, പാട്ട് കേൾക്കാം.
0: ഓ, എല്ലാരെയും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ?
1: അറിയാം, നമ്മള് കേട്ടോണ്ടിരിക്കേ.
0: ശരി, ഇനി ഏത് പാട്ടാ വേണ്ടേ?

0: അപ്പൊ ഇനി വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം വിളിക്കാൻ പറയൂ, എന്തായാലും കിട്ടും, നമുക്ക് സംസാരിക്കാം.
1: ഞാൻ പറഞ്ഞു വിളിച്ചു നോക്കാൻ പറഞ്ഞു, കിട്ടുമെന്ന് പറഞ്ഞു.
0: അല്ല പിന്നെ അപ്പോ അപ്പൊ ഈ പാട്ടിന് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഉണ്ട്. എന്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചു മക്കൾക്കും പിന്നെ അമ്മയ്ക്കും എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും അവിടെ മേഡത്തിനും ഫോൺ എടുത്ത നന്ദനാരാന്തോ, നന്ദനും സാറിനും.
0: നന്ദനാരല്ല, അത് അഭിലാഷാണ്.
1: ഓ അഭിലാഷ്, അഭിലാഷ് വേറെ
0: അറിഞ്ഞാ
1: അഭിലാഷും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ
0: സ്നേഹാന്വേഷണം പറഞ്ഞുകൊണ്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക.
1: ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ അതേപോലെ ആ സ്വഭാവം പറഞ്ഞു എന്റെ മനസ്സിൽ അതായിരുന്നു.
0: ആ ശരി ശരി, അപ്പൊ മാമനം പോലെ മംഗല്യേ ഇരിക്കട്ടെ.
1: ഓ ശരി, നമസ്കാരം, നന്ദി.
0: ഓക്കെ ഓക്കെ ശരി,
1: ഓക്കെ ശരി.
0: പരുത്തിക്കുഴിൽ നിന്ന് ശശികല ചേച്ചിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ കുറേ നാളുകളായി വിളിക്കുന്നു, കിട്ടുന്നില്ല. ഒരു കിളി പാട്ട് മുളവ് എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. വീട്ടിലുള്ള എല്ലാവർക്കും, കരുണാസായ റേഡിയോയിലെ എല്ലാവർക്കുമായിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും താളത്തിൽ ചുവടുവയ്ക്കുന്ന ഒരു സംഗീത യാത്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയാണ് പോക്കുവേൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ആരാണെന്ന് അറിയട്ടെ?
0: ആരാണെന്ന് പറയട്ടെ? ഞാൻ തന്നെ പറയണം. പുളിയറക്കുണത്ത് നിന്ന് വിളിക്കുന്ന ഒരു ആളല്ലേ? ലില്ലിയമ്മ എന്ന് നാമകരണമുള്ള ആളാണ് എന്നാണ് എന്റെ ഒരു തോന്നൽ.
1: കഴിഞ്ഞ മാസം എടുക്കാൻ വിളിച്ചു.
0: ആ, എനിക്ക് ഓർമ്മ.
1: സാറിന്റെ പരിപാടിയായിരുന്നു
0: അണ്ണ സംസാരിച്ചു.
1: വിളിച്ചപ്പം എന്റെ ആ പാട്ടാണ് പാട്ടെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു തരൂല്ല, ഇന്ന് വിളിച്ച ആള് തന്നെ കട്ട് ചെയ്തെന്ന് വെച്ചു.
0: ആണോ? കേറാൻ പറ്റിയില്ലേ? ഇന്നലെ പ്രോഗ്രാം ഇല്ലായിരുന്നല്ലോ. അത് ഇന്നലെ, അത് ഇന്നലെ ലൈവ് അല്ല, റെക്കോർഡഡ് ആയിരുന്നു. ഓ, അത് തന്നെ എല്ലാം കേക്കുന്നുണ്ടപ്പം.
1: എല്ലാം കേക്കണ് മുത്തശ്ശിയാരെ മുത്തശ്ശന്മാരെ ഒരു മണിക്കുള്ള പരിപാടി അത്
0: കലക്കണം. അല്ലേ?
1: ആ, അത് പൊതുവും ഹൃദയ എല്ലാരുടെ കാര്യം തന്നെന്ന്
0: അറിയാം. എല്ലാവരും വയസ്സാവും എന്ന് എല്ലാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.
1: നല്ലത് എല്ലാരും തള്ളണതും അന്വേഷിക്കണം. എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞോണ്ടിരിക്കുന്നു. സാറിന് ഒരു ദിവസം നേരെ വിട്ട് കണ്ട് ഒരു ചിന്തനം കൊടുക്കണം. മാത്രം സാറ് എന്നെ നമ്മക്ക് വേണ്ടി പറഞ്ഞു തരണം. നമ്മളിത് കേട്ടോണ്ടിരിക്കാൻ നമ്മളെ കറഞ്ഞ് പൊടിയും.
0: അതാണ്, കരളൊന്നും ഇങ്ങനെ ഇരുന്നങ്ങ് പൊടിയാൻ പാടില്ല കേട്ടാ.
1: അത്ര
0: ഓരോന്ന് കേട്ട് കരളിനെയൊക്കെ പൊടിച്ചു വെക്കരുത്.
1: എന്തല്ല എന്തല്ല എന്തല്ല.
0: ശരി, അപ്പൊ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്തൊക്കെയുണ്ട്? ഇന്ന് ആതിര ഇല്ല, ആതിരക്ക് ഒരു പരീക്ഷയുണ്ട്. മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന്
1: പോന്ന് ഒരു തലവേദന. അപ്പൊ അതിനൊന്നും ഈ എനിക്ക് ഇല്ല. അപ്പൊ ചൊവ്വാഴ്ച പോകുന്നാഴ്ച ചെല്ലാൻ പറഞ്ഞു. നടക്കണ നടക്കും ടീച്ചറെ.
0: ഓ, എല്ലാ ഓരോന്ന് അതിന്റേതായ വഴിക്ക് അങ്ങനെ നടക്കട്ടെ. അത്ര അങ്ങനെ ചത്താതി, അങ്ങനെ പെട്ടെന്ന് ചാവാൻ വേണ്ടിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല.
1: അതിന് മുമ്പേ ചാവയൊന്നുമില്ല. എല്ലാ പരിപാടിയും സൂപ്പർ ആയിട്ട് പോണ്. സാറിന് നൂറ് നൂറ് നന്ദി.
0: നൂറ് നൂറ് ആശംസകൾ. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു?
1: ചോദിച്ചു പോവാ.
0: ഒരു ദിവസം ഇങ്ങനെ അവിടുന്ന് പുളിയറക്കോണത്ത് ഇറങ്ങിട്ട് ചോദിച്ചു വരണം.
1: അത് വേണ്ട.
0: പിന്നെ കരുണാസായി റേഡിയോയിൽ പോണെന്ന് പറഞ്ഞ ആരും ഉണ്ടാക്കൂല. അതാണ് അതാണ്. ചോദിക്കേണ്ട ആവശ്യം. എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ട് ചെന്ന് കേറല്ലേ
1: വീട്ടിലൊന്നും.
0: കാരണം പല വീടുകളിലും റേഡിയോ കേട്ടോ, അത് തന്നെ പല വീടുകളിലും റേഡിയോ കേട്ടോണ്ടിരിക്കും. അങ്ങനെ അവിടെ കരുണാസായി റേഡിയോ ആണെന്ന് പറഞ്ഞ് ചെല്ലല്ലേ. പറഞ്ഞുതരും, പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞുതരും.
1: അതുകൊണ്ട് എല്ലാ പരിപാടിയും കേൾക്കണം, അടുക്കള കേൾക്കണം. രാത്രി 11 മണിവരെ ആശ്രയമാണ്. ടിവി വേറെ ഒന്നുമില്ല. ഇത് കേട്ടാണ്
0: ഉറങ്ങണം.
1: എല്ലാ അടിപൊളിയായിട്ട് എല്ലാ സൂപ്പർ സൂപ്പർ ആയിട്ട് അത്
0: സൂപ്പർ സൂപ്പർ ലില്ലിയമ്മയെ പോലെ എല്ലാം സൂപ്പർ സൂപ്പർ ആയിട്ട് പോവുകയാണ്.
1: ഒരു മാസം കൊണ്ട് എല്ലാം കേട്ട് ഹൃദയം തണുപ്പെങ്കിലും കിട്ടുന്നു.
0: അങ്ങനെ ഹൃദയം തണുക്കുന്ന കാര്യങ്ങളാണ് കരുണാസായ റേഡിയോ
1: പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര അടിപൊളി ആയിട്ടാണ്
0: വേണമെന്നുള്ള കാര്യങ്ങൾ, ഇതുപോലെ വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ.
1: അത് ഉച്ചക്ക് ഇരുന്ന് കേൾക്കണം, പാട്ടില്ലാത്ത ഈ ഇല്ലാത്ത ദിവസം സാറ് സംസാരിക്കുന്നത് കേൾക്കണം, വേറെ സാറും സാറുകളും കാണും.
0: ഇതിന്റെ
1: കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവര് പാട്ട് പാടി പാട്ടുകൾ ചോദിക്കണേക്ക് പാടും, അങ്ങനെ കാര്യങ്ങൾ പറയണേനും കേൾക്കാം. അതെല്ലാം കേട്ടോണ്ടാണ് ഇരിക്കുന്നത്, ഇരിക്കുകയാണ് ചെയ്യണത്, കിടക്കൂല ഉറങ്ങിപ്പോ.
0: ഇരുന്ന് കേൾക്കും,
1: ഇരുന്ന് ഇതെല്ലാം കേട്ട് ഒരു മാസം കൊണ്ട് ഒരു വർഷം വരെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും. ഒരു മാസം അത് കഴിഞ്ഞാൽ വിളിച്ച പിന്നീട് ഇന്ന് വരെ ഇതായി കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഇനി ഇത് 6 മണി തൊട്ട് എല്ലാം പെട്ടെന്ന് പപ്പാളപ്പെട്ടാണ് ഒരുക്കണേ കേക്ക്.
0: 3 മണിക്ക് ഓടി വന്ന അവിടെ ഇരുന്ന് കേക്കണ്ടേ.
1: കാര്യമുണ്ട് ടീച്ചർ പറയണത്, അങ്ങനെ സങ്കടം വന്നിരുന്നാലും സന്തോഷം
0: കിട്ടും.
1: മറ്റേ ഞാൻ ഈ അമ്മയുടെ കാര്യങ്ങൾ അന്ന് വേറെ പാട്ടായിരുന്നു, അതെല്ലാം
0: കേട്ട് ഇങ്ങനെ സന്തോഷിച്ച് ഇരിക്കണം.
1: ഓണത്തിന് മുമ്പേ വിളിക്കാൻ കിട്ടിയില്ലെങ്കിലും
0: അപ്പൊ ഇനി ഓണത്തിന് വീണ്ടും വിളിക്കണം. ഓണത്തിന് ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ശരി, അപ്പം
1: അണിയറയുടെ മുമ്പ് തന്നെ ഉണ്ട്,
0: അപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്.
1: സൂപ്പർ സൂപ്പർ സൂപ്പർ
0: സൂപ്പർ സൂപ്പർ ആയിട്ട് ലില്ലിയമ്മ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സൂപ്പർ ആയിട്ട് പോയോണ്ടിരിക്കണം. അപ്പൊ ഏത് പാട്ടാണ്
1: ടീച്ചറെ? എല്ലാവർക്കും രാമനപ്രഭുവിലെ ഒരു പാട്ട് വേണം.
0: രാമനപ്രഭുവിലെ ഒരു അടിപൊളി പാട്ട് കേൾപ്പിച്ചേരാം.
1: മാറ്റി ഇരിക്കുകയാണ്.
0: ശരി, ഇന്ന് ഒരു ചുവട് മാറ്റിയിരിക്കുകയാണ്.
1: മാറ്റി മാറ്റി പോകണം
0: പിന്നല്ലാതെ പുതിയ പുതിയ പാട്ടുകൾ കേൾക്കണ്ടേ.
1: നമ്മുടെ വയസ്സ് 73 വയസ്സ് കണക്കാക്കിയുള്ള
0: 73 വയസ്സാകുമ്പോ നല്ല താങ്കണക്ക് തില്ലം തില്ലോന്നൊക്കെ ഉള്ള പാട്ടാണ് കേൾക്കാൻ.
1: അതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇനി ഇനി സൂപ്പർ സൂപ്പർ ആയിട്ട് പോകണം.
0: പിന്നല്ല പിന്നെ അപ്പോൾ അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടുകൊണ്ട് കഥ എഴുതാം.
1: എല്ലാവർക്കും സുഖം തന്നെ.
0: എല്ലാവർക്കും സുഖം.
1: ചോറൊക്കെ ഉണ്ടല്ലേ?
0: ചോറൊക്കെ കഴിച്ചു.
1: മറ്റേ അത് വിളിക്കില്ല
0: വിളിക്കാറുണ്ട്. എല്ലാരും അവരവർക്ക് സമയം കിട്ടും പോലെ വിളിക്കുന്നുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷേ കിട്ടി. ഓക്കെ, അപ്പൊ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്, അപ്പൊ ഇനിയും വിളിക്കണം. സുഖമായിരിക്കണം,
1: സന്തോഷമായിട്ടിരിക്കണം.
0: ശരി,
1: ആഹാരം എല്ലാം കഴിച്ച് ആഹാരത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്കാണെങ്കിലും ദൈവം എല്ലാം വാരിയും വാരിയും തരണം
0: തരണം. ശരി,
1: ശരീര സുഖം മാത്രം തന്നാ
0: ശരീര സുഖമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം.
1: നമ്മൾ ബന്ധപ്പെട്ടവനൊക്കെയാണ് ഈ ബാക്കിയുള്ള എല്ലാം ബന്ധപ്പെട്ടത്. നമ്മളെ ബന്ധമാണ്,
0: അതുകൊണ്ട് പഴയ അതുകൊണ്ട് ആദ്യം വിളിച്ചവരെ ഒന്നും നമ്മൾ മറക്കുന്നില്ല.
1: നമ്മൾ തുടങ്ങിയത്
0: നമ്മളെ
1: എല്ലാരും ഈ പരിപാടികൾ കേട്ട് സൂപ്പർ ആയിട്ട് തോട്ട്.
0: അതെ അതെ അതെ, നമ്മളെ തുടങ്ങി നമ്മളെ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു.
1: നമ്മൾ ഇടവേള എല്ലാവർക്കും കൊടുക്കണം, എല്ലാരും വിളിക്കാനുള്ള.
0: അതെ, അപ്പൊ നമുക്ക് ഒരു ഇടവേള കൊടുത്തുകൊണ്ട് പാട്ട് കേൾക്കാം.
1: എല്ലാരും സങ്കടങ്ങളും പറഞ്ഞു പറയണ കേക്കുമ്പോ നമ്മൾക്ക് തന്നെ എന്തൊരു നമ്മക്ക് ഒരു സങ്കടം.
0: നമ്മുടെ സങ്കടമൊക്കെ ചെറുതാണെന്ന് നമുക്ക് തോന്നും.
1: നമുക്കൊരു ചെറുതാണ് വലിയ സങ്കടങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അത് കേട്ടോണ്ടിരിക്കുന്നത്.
0: അതെ അതെ അതെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം, നമ്മൾ സംസാരിച്ചാൽ തീരില്ല.
0: അതാണ്, നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കും, അതുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും ചാടി കേൾക്കാം.
0: ഓക്കെ ഓക്കെ, ശരി ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ പുളിയറക്കുണത്ത് നിന്ന് സൂപ്പർ സൂപ്പർ ലില്ലിയമ്മയാണ്, കരുണാസായ റേഡിയോയുടെ പ്രിയ ശ്രോതാവാണ്, എല്ലാ പ്രോഗ്രാമുകളും വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ വളരെ സന്തോഷമായിരിക്കുക. നമുക്ക് ആവശ്യപ്പെട്ടതുപോലെ രാവണപ്രഭു എന്ന ചിത്രത്തിലെ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

നമുക്ക് രണ്ട് രീതിയിൽ സംസാരിക്കാം. ഒന്ന് ഒബ്ജക്റ്റീവായ സംസാരം, രണ്ട് സബ്ജക്റ്റീവായ സംസാരം. കുടുംബത്തിനകത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും കാര്യകാരണ സഹിതം ആവശ്യപ്പെടലുകളും പരാതികളും തിരുത്തലുകളും ഒക്കെയായി സംസാരിക്കാം. അതാണ് ഒബ്ജക്റ്റീവായ സംസാരം. എന്നാൽ വെറുതെ നടക്കാനിറങ്ങിയെന്ന് കരുതൂ, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വെറുതെ ഒരുമിച്ചിരിക്കുകയാണെന്ന് കരുതൂ, അതുമല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു ഉല്ലാസയാത്രക്കിറങ്ങുകയാണ് എന്ന് കരുതും, അപ്പോഴൊക്കെ വേണ്ടത് സബ്ജക്റ്റീവ് സംസാരമാണ്. ആവശ്യപ്പെടലുകളില്ലാതെ, വഴക്കുകളില്ലാതെ, ഡിമാൻഡുകളില്ലാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ വെറുതെ സംസാരിക്കുന്നതാണ് സബ്ജക്റ്റീവ് സംസാരം. അത് ശീലിച്ചാൽ ഈ ജീവിതം എത്ര രസകരമായിരിക്കുമെന്നറിയുമോ? പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: പൂക്കുവയൽ തത്സമയ പരിപാടിയാണ്. സന്തോഷവും ദുഃഖവും ചേർന്ന് സംഗീതമാകുന്ന ഈ യാത്രയിൽ നമുക്ക് ഒന്നായി സഞ്ചരിക്കാം. ഇന്നത്തെ സായാഹ്നം പാട്ടുകളുടെയും വർത്തമാനത്തിൻ്റെയും ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരിക്കട്ടെ എല്ലാവർക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: നമസ്കാരം, ആരാണ്?
1: അജയനാണ്.
0: ആ അജയൻ, പറഞ്ഞോളൂ അജയൻ. ജോലിക്കൊന്നും പോയില്ലേ ഇന്ന്? ജോലി കുറവായിരുന്നോ അതോ ജോലിക്ക് പോയില്ലേ?

0: ജോലി കുറവാണ്, പൊതുവേ കുറവാണ്, എല്ലായിടത്തും കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഫുഡ് ഒക്കെ കഴിച്ചു? അജയൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? കുറെ നാളിന് ശേഷം ഇടയ്ക്ക് ഒരിക്കൽ വിളിച്ചിരുന്നു, പിന്നെ അതാ ഇന്ന് വീണ്ടും വിളിച്ചു. കുറെ നാളെ ഒരു അനക്കം ഇല്ലായിരുന്നു, ഒരു ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. അപ്പോഴും റേഡിയോ കേൾക്കുന്നുണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. സുഖമാണോ? എന്താ പറയാ? ആ കോളില് സംസാരിക്കാനുള്ള ഒരു മൂഡില്ലാഞ്ഞിട്ടാണ് വിളിക്കാത്തത്. ഇപ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ശരിയായിട്ട് വരുന്നു തോന്നുന്നു അല്ലേ? ആ അത് എന്ത് പറയാൻ, ഓരോരോ കാലം മായ്ക്കാത്ത മുറിവുകളൊന്നും ഇല്ലാന്നല്ലേ. പതിയെ പതിയെ എല്ലാം നമ്മള് മറക്കും, അതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത. ആ അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമല്ല, എനിക്കറിയാം. സങ്കടാവണ്ട എന്നാലും. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഫോർ
0: ദ പീപ്പിളിലേ അന്നക്കിളിനി എന്നിലെ വർണ്ണക്കനവേറി വന്നു ആണോ? ആ ജാസി ഗിഫ്റ്റിന്റെ പാട്ടല്ലേ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ? ഓക്കെ അജയ, ശരി. പൂക്കുവേൽ തത്സമയ പരിപാടിയിൽ കുറ്റിച്ചിൽ നിന്ന് അജയനാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോ ഒരു അന്നക്കിളി ഫോർ ദ പീപ്പിളിന്റെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ജാസി ഗിഫ്റ്റിന്റെ. നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884112. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. House music all night long.

0: പോക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്വയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്വയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ.
0: ആ, ഇതാരാ?
1: ഇതാരാ മോളെ?
0: ആ, ഇപ്പൊ എവിടെ ഉണ്ട്? അവിടെ നിൽക്കുന്നതിന്റെ സന്തോഷം കൊണ്ടാണോ കരയണേ?
1: സന്തോഷം
0: സങ്കടം എല്ലാം ഉണ്ട്. പൗടികോണത്ത് റേഡിയോ കിട്ടുന്നുണ്ടോ?
1: കിട്ടുന്നില്ല.
0: കിട്ടുന്നില്ല.
1: ഞാൻ ഇപ്പൊ ഫോണിൽ കൂടെ വിളിച്ചിട്ട് എന്റെ പാട്ട് കേൾക്കാം. എന്നാലും എന്റെ ശബ്ദവും സംസാരവും ഒക്കെ എല്ലാരും കേൾക്കുമല്ലോ.
0: അപ്പൊ അവിടെ റേഡിയോ കിട്ടുന്നില്ല.
1: റേഡിയോ കിട്ടുന്നില്ല. അതാ ഇവിടെ പാട്ടെല്ലാം ആകാശവാണി എല്ലാം കിട്ടുന്നുണ്ട്. ഇതൊന്നും കിട്ടുന്നില്ല.
0: ഫോണിൽ കേൾക്കാമല്ലോ.
1: ഫോണിൽ കേൾക്കാം, പാട്ട് കേൾക്കാൻ പറ്റൂല.
0: എന്തൊറ്റി?
1: അത് എന്റെ ഫോണിൽ ചെറിയ ഫോണല്ലേ, അത് റേഡിയോ എഫ്എം എടുക്കാൻ പറ്റണില്ല. ഇരച്ചോണ്ടിരിക്കുന്നു, സൗണ്ട് മാത്രമേ ഉള്ളൂ.
0: വലിയ ആൻഡ്രോയിഡ് ഫോണില് കിട്ടും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലേ സംസാരിക്കാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങൾ നടത്തൂ.
1: ആ നോക്കാം. എനിക്ക് അത് കിട്ടാത്തോണ്ട് ഭയങ്കര പ്രയാസം വന്ന അന്ന് മുതൽ അവിടെ നിന്ന് റേഡിയോ എടുത്തോണ്ട് വന്നെ. അപ്പൊ അതിൽ വിളിക്ക എനിക്ക് കേക്കാലെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ മക്കളോട്?
0: ഓ,
1: പറഞ്ഞില്ലേ? ആ അതുകൊണ്ട് എടുത്തോണ്ട് വന്ന്. ഇവിടെ വന്ന് ട്യൂൺ ചെയ്തപ്പം ഇത് മാത്രം കിട്ടണില്ല.
0: റേഡിയോ കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല.
0: അതിന്റെ ഒരു വിഷമത്തിലാണ്.
1: വിഷമമുണ്ട്, വിഷമമുണ്ട്. എല്ലാരുടെയും സംസാരിക്കും, മകളുടെ സംസാരിക്കാം, പിന്നെ എന്റെ സൗണ്ടും എല്ലാം എല്ലാരും
0: കേൾക്കുമല്ലോ. ഇവിടെ ഉള്ള എല്ലാവർക്കും ആ ശബ്ദം ഒന്നുകൂടെ ഓർക്കാമല്ലോ.
1: കണ്ണപ്പള്ളി ഗിരിജ എന്ന് പറയുമ്പോ മുളയറ ഗിരിജയായിരുന്നു, ഇപ്പം പൗടിക്കോണം.
0: മുളയറയെന്ന് കണ്ണപ്പള്ളി ഗിരിജയായി, ഇപ്പം പൗടിക്കോണം ഗിരിജയായി.
1: കൊറേ നേരം കൊണ്ട് ട്രൈ ചെയ്യണം. പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഇവിടെ അത്ര ഇതില്ല, അതുകൊണ്ട് എന്നാലും കിട്ടിയത് ഭാഗ്യം. എനിക്ക് അപ്പോഴേ പാട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് പാട്ടുണ്ട്. ഊണൊക്കെ കഴിഞ്ഞോ അവളെ?
0: ഊണൊക്കെ കഴിച്ചു. അവിടെയോ?
1: കഴിച്ചു, കഴിച്ചു.
0: ജോലിയൊക്കെ ഉണ്ടോ വീട്ടിലെ?
1: വീട്ടിലെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ആരേക്ക് കൊടുത്തിരുന്ന വീടല്ലേ, അപ്പൊ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം കുഴപ്പമില്ല.
0: അവിടെ ആരൊക്കെ ഉള്ള വീട്ടില്?
1: വീട്ടിലൊറ്റയ്ക്കുള്ള മോളില് വാടാക്കാരുണ്ട്.
0: ഓ ശരി. അപ്പൊ അവരൊക്കെ എവിടെ താമസിക്കുന്നത്? മക്കളൊക്കെ?
1: അവര് ജഗതിയിൽ ഫ്ലാറ്റില്.
0: ഓ ശരി ശരി. ഇത് അവരുടെ വീട് തന്നെയാണ്?
1: മോന്റെ വീട്, മൂത്ത മോന്റെ വീട്. റെന്റിന് കൊടുത്തേക്കായിരുന്നു. ഇപ്പം റെന്റ് അവരെ ഒഴിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഒരു നിൽക്കുന്നുണ്ട്, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു.
0: ഓ ശരി ശരി ശരി.
1: അതൊരു എന്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു മോളെ.
0: ആണോ? തീർച്ചയായിട്ടും.
1: മോന്റെ വീട്ടിൽ തന്നെ വരാൻ.
0: അതെ അതെ. അപ്പൊ അവിടെ അവിടെ ഒറ്റയ്ക്കാണെങ്കിലും തൊട്ടു മുകളിലൊക്കെ ആൾക്കാരുണ്ടല്ലോ.
1: എല്ലാരും അറിയാന്നുള്ള ഒരു 10-25 വർഷം വരെ ഇവിടെ കിടന്നല്ലേ, എല്ലാരും അറിയാന്നുള്ളവരും പരിചയക്കാരും എല്ലാരും ആണ്. അങ്ങനെ സന്തോഷം വിളിച്ച് കിട്ടിയാലും സന്തോഷം.
0: അപ്പൊ എന്താ എന്തായാലും അവിടെ സന്തോഷത്തോടു കൂടി നിൽക്കുക, വേറെ ഒന്നും ആലോചിക്കണ്ട. ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി മാത്രം മനസ്സിൽ വിചാരിച്ചാ മതി.
1: അത് മാത്രമേ ഉള്ളൂ. ഇനി
0: ആവുന്ന കാലമെല്ലാം എഴുന്നേറ്റ് നടന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് മാത്രം വിചാരിക്കുക. വേറെ എന്തെങ്കിലും ഒരു കുറവില്ലല്ലോ. ഭക്ഷണം കഴിക്കാം, ആവശ്യത്തിന് നമുക്ക് ഇഷ്ടത്തിന് ഇരിക്കാം, കിടക്കാം, ഉറങ്ങാം. അപ്പൊ അതുകൊണ്ട് അത് ഓർത്ത് സന്തോഷിക്കണം. സന്തോഷമായിട്ടിരിക്കുമ്പോ ഏത് പാട്ടും കൂടെ കേട്ട്.
1: വെള്ളനാട് സന്തോഷം തന്നെ ഇരുന്ന്, അവിടെയും സന്തോഷം തന്നെ ഇരുന്ന്,
0: ഇപ്പോഴും സന്തോഷം തന്നെ.
1: അതിനെക്കാളും സന്തോഷമുണ്ട്, എല്ലായിടത്തും സന്തോഷം തന്നെ.
0: സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ശരീര സുഖമൊക്കെ കിട്ടും. വേറെ ഒന്നും ആലോചിച്ച് മനസ്സിന് സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും കൊടുക്കാതിരുന്ന സന്തോഷമൊക്കെ താനേ വരും, ആരോഗ്യം താനേ വരും.
1: ഈ ഞായറാഴ്ചയാണ് ഞാൻ ഇനി വന്നത്.
0: ഈ ഞായറാഴ്ച അവിടെ എത്തിയതേ ഉള്ളൂ.
1: നോക്കാം. ആദ്യമൊക്കെ പറഞ്ഞത് ഇത് ഇൻകമിങ് കോൾ കിട്ടൂലെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് കോള് കിട്ടി.
0: കൊറേ കഴിഞ്ഞപ്പോ ഇൻകമിങ് കോള് കിട്ടി.
1: മോളും സാറും ഒക്കെ സുഖമായിരിക്കണം,
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാരും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. അവിടുത്തെ കരുണാസായിയിൽ എല്ലാരും റേഡിയോ കിട്ടാത്തോണ്ട് അതില് പ്രയാസമുണ്ട്. എന്നാലും ഞാൻ പറയണത് എല്ലാരും കേൾക്കുമല്ലോ.
0: ഈ പ്രയാസം ഉൾപ്പെടെ ഞാൻ എല്ലായിടത്തും പറയാം,
1: എല്ലായിടത്തും പറഞ്ഞാൽ മതി. സൈക്കോ പാർക്കിലുള്ളവരെയും അവിടത്തെ സ്റ്റാഫുകളെയും ഇവിടത്തെ എല്ലാ സ്റ്റാഫുകളെയും ഓരോരുത്തരെയും എടുത്തു പറയില്ല, സമയം ഒരുപാടായി.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ല.
1: സ്ത്രീ എന്ന ചിത്രത്തില് ഇന്നലെ നീ ഒരു പാടട്ടാ.
0: ഓ പാടിക്കോ.
1: ഇന്നലെ നീയൊരു സുന്ദര രാഗമായ പൊന്നോട കുഴലിൽ വന്നു.

0: ഇന്നലെ നീയൊരു സുന്ദരരാഗമായ കുഞ്ഞോട് കുഴലിൽ വന്നോളിച്ചിരുന്നു.
1: ഓക്കെ, അപ്പൊ ഈ പാട്ടാണ് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം.
0: പാട്ട്
1: പിന്നെ അടിപൊളിയല്ലേ. അപ്പൊ
0: തളിരിട്ടങ്ങനാക്കളൊക്കെ എടുത്തു വച്ചു ചോദിക്കാന്ന് കേട്ടു. പിന്നെ ഏത് ചോദിക്കണം ചോദിക്കണോന്നുള്ള ഒരു
1: കൺഫ്യൂഷനിലാണ് ഈ പാട്ടിലെത്തിയത്.
0: ആ പിന്നെ ഞാച്ചു നൂറുകണക്കിന് പാട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടല്ലോ. ഇത് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു. ഇനി വിളിക്കുമ്പോ അടുത്ത ജാനകിയമ്മയ്ക്ക് എന്റെ
1: സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പാട്ട് എല്ലാവർക്കുമായി നമുക്ക് കേൾക്കാം.
0: എല്ലാവർക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണ് കരുണാസായി റേഡിയോ ആക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ശ്രോതാക്കളെയും എന്റെ അന്വേഷണം അറിയിച്ചിരിക്കണം.
1: ശരി, അപ്പൊ പാട്ട് കേൾക്കാം.
0: പ്രത്യേകം കണ്ണമ്പള്ളി രവിയെയും പ്രത്യേക അന്വേഷണം അറിയിച്ചിരിക്കണം. ഞാൻ വരാൻ നേരത്തെ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ച് പോയി എടുത്തില്ലായിരുന്നു കോള്. അപ്പൊ അത് കേൾക്കുന്നുണ്ടായിരിക്കും.
1: അപ്പൊ ശരി, നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി ശരി, ഓ ഇതിന് ഒരുപാട് സമയം
1: വളരെ ശരി. ഓക്കെ ഓക്കെ,
0: ശരി ഓക്കെ.
1: പോക്കുകൾ തത്സമയ പരിപാടിയിൽ കരുണാസായിയുടെ സ്ഥിരം ശ്രോതാവ്, പ്രിയ ശ്രോതാവ് ഗിരിജമ്മയാണ് വിളിച്ചത്. ഇപ്പൊ പൗടികോണത്തിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പൊ ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നലെ നീയൊരു സുന്ദര രാഗമായി എന്നുള്ള പാട്ടാണ് നമ്മളോട് പാടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. രാഗത്തിൻ്റെയും താളത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും മനോഹര സംഗമത്തിലേക്ക് പോക്കുവയിലേക്ക് ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഞാൻ വിറ്റിയത്ത് നിന്ന് രാജേശ്വരിയാണ്.
0: ആ പറയൂ, വിറ്റിയത്ത് നിന്ന് രാജേശ്വരി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. ഇന്ന് മഴയില്ല ടീച്ചർ, അല്ലെങ്കിൽ മഴയൊക്കെ ആയിരുന്നു.
0: മഴയും വെള്ളവും ഇല്ലാത്ത അവസ്ഥയിലാണ്.
1: ഓ, ടീച്ചറിന് സുഖമാണോ?
0: ആ സുഖമാണ്.
1: എനിക്കൊരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നിദ്രതൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. ജാനകിയമ്മ, ജാനകിയമ്മ പാടിയ ആ പാട്ടാണ് വേണ്ടത്.
0: വേണ്ടത്. പിന്നെ നമുക്ക് ഏത് പാട്ടാ പാടിത്തരുന്നേ?
1: ആ സിനിമയിലെ വേറൊരു പാട്ട് ഞാൻ രണ്ടുപേരും പാടാം.
0: ആ പാടിക്കോളൂ.
1: പകലിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ, പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴ കൽപ്പടവിൽ, എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ, നോപുരമിട്ടൊരു തിരകൽ കടലിൽ ഗോപുരനടയിൽ വന്നല്ലോ, കാലിൽ തൊട്ടു വിളിക്കുകയായി ജലകേലിക്കായി നിന്നെ, എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല.
0: ഓക്കെ, അപ്പൊ സാധാരണ പാടാൻ പറയുമ്പോൾ തൊണ്ടവയെന്നാണ് പറയണേ. ഇന്നെന്തായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല, തൊണ്ട വയ്യാതിരിക്കുമ്പോ മാത്രമേ അങ്ങനെ പറയാവൂ. അല്ലാത്ത സമയങ്ങളിൽ രണ്ടുപേരെയൊക്കെ പാടണം. എല്ലാരും കേൾക്കട്ടെ നമ്മുടെ ശബ്ദവും. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം?
1: ഞാന് പാട്ട് പാടിയിടുന്നുണ്ട്, പക്ഷേ അത് അവിടെ കിട്ടുന്നില്ല.
0: ആ പക്ഷേ ഈ പാട്ട് നമുക്ക് ഇതില് വരുന്നില്ല. ഏത് നമ്പറിലേക്കാ ഇടുന്നേ? വാട്സപ്പ് നമ്പറിലേക്കല്ലേ?
1: വാട്സപ്പ് നമ്പറിലേക്കാണ്.
0: പക്ഷെ അത് ഓപ്പൺ ചെയ്യുമ്പോ അത് വരുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷെ അതിലേ പാട്ട് ഇതിലേക്ക് കയറി വരുന്നില്ല. ഞങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോ അതിങ്ങനെ കറയും കറയും നിക്കുന്നതല്ല, അതായത് ഡൗൺലോഡ് ആവുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല. എന്താണെന്നറിയില്ല എന്ന് പാടിയതുപോലെ എന്താണെന്നറിയില്ല. അപ്പോ എല്ലാരെയും അന്വേഷണം അറിയിക്കണം. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ?
1: ഓക്കെ
0: ഓക്കെ. പാട്ട്
1: അഭിലാഷ്.
0: സ്പെഷ്യലി അഭിലാഷിന് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ശരി, ഓക്കെ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം രാജേശ്വരി ചേച്ചിയാണ് വിട്ടിയത്ത് നിന്ന് സംസാരിച്ചത്. കളിത്തോഴി എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാനാണ്. വളരെ മനോഹരമായ ജാനകിയമ്മ പാടിയ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലെ തന്നെ മറ്റൊരു പാട്ട് നമുക്ക് നന്നായിട്ട് പാടിത്തരികയും ചെയ്തു. അപ്പം ഈ ഒരു പാട്ട് പോക്കുവയിലൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: വാക്കുകൾ വസന്തം ചൂടുന്ന ഇടവേളയിൽ ഈ ഒരു സമയത്ത് പാട്ടുകൾ ഹൃദയം നിറയ്ക്കുന്ന നിമിഷത്തിൽ സൗഹൃദം വിരിയുന്ന പോക്കുവേയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ വിജയകുമാരിയാണ് മാഡം.
0: വിജയകുമാരി? ആ, വെമ്പന്നൂരിൽ നിന്ന് വിജയകുമാരി. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടല്ലോ.
1: അതെ അതെ, ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ നമ്മുടെ മോഹന സാറിന്റെ ഇതല്ലായിരുന്നോ?
0: ഇന്നലെ ഇന്നലെ ലൈവ് അല്ലല്ലോ, ഇന്നലെ റെക്കോർഡിട്ടല്ലേ.
1: അതാണ് മാഡം.
0: ഓ, ഒരു ദിവസം കഴിഞ്ഞ പ്രോഗ്രാമിന്റെ ലൈവ് അത് റെക്കോർഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പൊ വിളിച്ചോണ്ടിരുന്നാൽ എങ്ങനെ കിട്ടും?
1: ഞാൻ പറഞ്ഞു, അയ്യോ മോനോട് ഞാൻ പറഞ്ഞു, എന്തോ മക്കളെ അപ്പോഴും പറയലേ അമ്മ ഇപ്പൊ അവർക്കൊരു ശല്യം പോലെ അമ്മ.
0: അയ്യോ, അങ്ങനെയല്ല, ഇന്നലെ ബ്ലോക്ക് ഇന്നലെ ലൈവ് അല്ല, ഇന്നലെ നേരത്തെ കഴിഞ്ഞ പ്രോഗ്രാമിന്റെ റെക്കോർഡിംഗ് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ കിട്ടും?
1: ഞാൻ ഇന്ന് ഇപ്പൊ വെമ്പന്നൂരല്ല, ഞാൻ ഇന്ന് ഇവിടെ എന്റെ കുടുംബ വീട് കാണിച്ചക്കട പാലത്തിന്റെ അവിടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
0: അരുവിക്കര? അരുവിക്കരന്നോ?
1: അരുവിക്കര അല്ല മാഡം, നമ്മുടെ ജീവിരാജ സ്കൂളില്ലേ?
0: ആ, ജീവിരാജ സ്കൂളിന്റെ
1: അവിടെ നമ്മുടെ കാണിച്ചക്കടവ് പാലം എന്ന് പറയും.
0: ഓ ഓ ഓ.
1: ആ, അവിടെ ഇന്നൊരു നമ്മുടെ ഒരു ചിക്കപ്പന്റെ ആണ്ടായിരുന്നു, അങ്ങനെ അവിടെ വന്നത്. വന്നിട്ട് നമ്മുടെ അനിയത്തിയുടെ വീട്ടിലിരിക്കുന്നു.
0: അവിടെ റേഡിയോ ഒക്കെ ഉണ്ടോ?
1: അവിടെ ഉണ്ട്. അനിയത്തി എപ്പോഴും എന്നെ പോലെ തന്നെ എപ്പോഴും.
0: നിന്റെ അനിയത്തി ഞങ്ങളെ വിളിക്കാറില്ലല്ലോ. അനിയത്തി
1: വിളിക്കാറില്ല മാഡം. ഞാൻ പറഞ്ഞു വിളിക്കേ വിളിക്കുന്നു. അപ്പൊ അവക്ക് ഭയങ്കര മടി.
0: ഒരു ദിവസം ഒരു ദിവസം വിളിക്കാൻ പറയണം.
1: അതാണ്, പക്ഷെ എപ്പോഴും കേൾക്കും എന്നെ പോലെ തന്നെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന്റെ
0: ആരാധിക
1: റേഡിയോ. ആ, ഇരുന്നത് ചെയ്യും, അവള് തുണിയൊക്കെ ഇരുന്ന് തച്ചോണ്ടിരിക്കും. പക്ഷെ അവൾക്ക് വിളിക്കാൻ ഭയങ്കര മടി.
0: ആരാധികയോട് പറയൂ, ആരാധിക നമ്മളൊന്ന് വിളിക്കാൻ പറയും.
1: പിന്നെ
0: എന്താണ് ആരാധികയുടെ പേര്?
1: രാധ.
0: രാധ,
1: രാധാദേവി.
0: എന്താണ് രാധാദേവി അമ്മ ഇങ്ങനെ ഒരു മടി?
1: അവൾക്ക് ഭയങ്കര മടി. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് ഫോൺ ഇപ്പൊ നിന്റെ തരും, നീ മാഡത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് എഴുത്ത് ഓടി
0: ഓടിക്കളഞ്ഞു. എന്താ പറയാ,
1: ഭയങ്കര മടിയാണ്.
0: അപ്പൊ ഒരു നമ്മള് മുഖം കാണുന്നില്ലല്ലോ, ആരും നമ്മുടെ മുഖം കാണുന്നില്ല.
1: അവളോട് പറഞ്ഞു, എടീ നീ വാ ഒരു ദിവസം, നമുക്ക് കരുണാസായിലൊക്കെ
0: പോവാം,
1: നമുക്ക് രണ്ടൂർ കൂടെ പോയിട്ടൊക്കെ വരാം, വരാം ഒരു ദിവസം വരാം നമുക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കണല്ലാതെ അവൾക്ക് വിളിക്കാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ്.
0: വരാം വരാം വയ്യ.
1: അതാണ്.
0: അപ്പൊ ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞു, കാരണം ഞാൻ രാധാദേവിയെയോ രാധാദേവി എന്നെയോ കാണുന്നില്ല.
1: അതാണ്.
0: ഒരു ശ്രോതാക്കളും നമ്മളെ കാണുന്നില്ല.
1: കാണുന്നില്ല എങ്കിലും
0: അപ്പൊ സ്വതന്ത്രമായി നമുക്ക് സംസാരിക്കാം. എന്തേ
1: ഇപ്പൊ നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഭയങ്കരമായ ഒരു ബന്ധമില്ലേ?
0: അതെ, തീർച്ചയായിട്ടും ഉണ്ട്.
1: പിന്നെ
0: ആ, എല്ലാരും നമ്മളെ ബന്ധുക്കളെ പോലെ നമ്മുടെ സുഹൃത്തുക്കളെ പോലെ എല്ലാവർക്കും ഇഷ്ടം. ഒരു പ്രോഗ്രാമിൽ പറയുന്നത് പോലെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.
1: പിന്നെ അത്രമേൽ ഇഷ്ടം, കാരണം ഇപ്പൊ വിളിക്കുമ്പോ കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിക്കും, ഓ എന്ന് ദൈവമേ ഇന്ന് കിട്ടിയില്ലല്ല. അപ്പൊ അതുപോലെ എത്രയോ പേരാണ് അങ്ങനെ.
0: നമുക്കൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരു തവണ പോലും കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
1: തന്നെ
0: ഞാനിങ്ങനെ പുറത്തൊക്കെ നിക്കുന്ന സമയത്ത് അറിയാന്നുള്ളവരൊക്കെ കാണുമ്പോ ഇങ്ങനെ പറയും, ഞങ്ങൾ എത്ര നാളായിട്ട് വിളിക്കുന്നു, ഞങ്ങൾ കിട്ടുന്നില്ല
1: കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ മാഡത്തിന് ഒരു ലളിത ഗാനം ഒരു രണ്ടു വരി പാടിത്തരാം.
0: ആ, പാടിത്തരും.
1: പാടത്തരും,
0: പാടിക്കോളൂ.
1: കൂടെ കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു

0: ഒഴുകി വരും ഒഴുകാപരയുഗ സന്ധ്യയിൽ.
1: ഓക്കേ ഓക്കേ, കേട്ടല്ലോ, ഒരുപാട് പഴയ ഒരു ലളിതഗാനമാണ്. എനിക്ക് സുജാതയാണ് ആ പാട്ട് പാടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ആണോ?
0: എന്താ മേഡം, എനിക്ക് സ്കൂളില്
1: സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പാട്ടാണ്. ആ അതെ, ഓ അങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ.
0: പിന്നെ പിന്നെ സ്കൂളില് കലാപരിപാടിയിലൊക്കെ ഞാൻ മേഡത്തോട് പറഞ്ഞിട്ടില്ല,
1: പങ്കെടുത്തിട്ടുണ്ട്.
0: ഭയങ്കര താല്പര്യമാണ്.
1: ആ ഒരു ഓർമ്മ ഇന്നുകൂടെ ഒന്ന് പുതുക്കാൻ കഴിയും
0: എപ്പോഴും. അതാണ് മേഡം.
1: അപ്പൊ ഇന്ന് കേൾക്കാനുള്ള പാട്ട് ഏതാ ചോദിച്ചത്?
0: ആലില മഞ്ചലിൽ നീരാടുവാൻ എന്ന് പറഞ്ഞ്.
1: ആലില മഞ്ചലിൽ നീ ആടുമ്പോൾ പാടുന്നു കണ്ണായി. അതാണ് കേൾക്കേണ്ടത്. ശരി, അപ്പൊ രാധാദേവിയോട് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം. ഒന്ന് വിളിക്കാൻ പറയണം എപ്പോഴെങ്കിലും. ശരി, ഓക്കെ,
0: താങ്ക് യു,
1: ബായ്. ശരി, പൊക്കുവയിൽ തത്സമയ പരിപാടിയിൽ വിജയകുമാരി ചേച്ചിയാണ് സാറിന് വെമ്പന്നൂര് നിന്നാണ് ഇന്ന് അരുവിക്കരെന്നാണ് വിളിച്ചത്. അപ്പോ സ്ഥിരമായി റേഡിയോ കേൾക്കുന്ന ആളാണ്, നമ്മുടെ റേഡിയോയുടെ ഒരു പ്രിയ ശ്രോതാവാണ്. അതുപോലെ തന്നെ അനിയത്തി രാധാദേവിയും. അപ്പോൾ ഇതുവരെ വിളിച്ചിട്ടില്ല, അപ്പോൾ ഒരു മടിയും കൂടാതെ ഒന്ന് വിളിക്കുക, സംസാരിക്കാം നമുക്ക്. ഇപ്പോൾ ആവശ്യപ്പെട്ട ആലില മഞ്ചലിൽ നീയാടുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. ഒരു പാട്ട് ചിലപ്പോൾ നമുക്കൊരു ഓർമ്മയാകാം, ചിലപ്പോൾ ഹൃദയത്തിൽ വിളങ്ങുന്ന ഒരു നക്ഷത്രമാകാം. അത്തരത്തിലുള്ള അനവധി ഗാനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയ ഗാനങ്ങൾ, ഓർമ്മകൾ, അനുഭവങ്ങളൊക്കെ നമുക്ക് പോക്കുവയലിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ. കോള് കട്ടായി. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷാണ്. കാട്ടാക്കട ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു പാട്ട് കേൾക്കണം. യേശുദാസ് പാടിയ പാട്ടാണ്. ശാഖനഗരത്തിൽ ശശികാന്തം ചൊരിയും ശാരദ പൗർണമി എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ഒപ്പം ജോലി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരേഷ് ബാലകൃഷ്ണനും സാജുവിനും ചൂണ്ടുപലക വർക്ക്ഷോപ്പ് നടത്തുന്ന സ്റ്റാൻലി മേശരിക്കും സുനിൽ മേസ്തിരിക്കും പേഴുമൂട് വിജയൻ മേസ്തിരിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് സുരേഷ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമുക്ക് ഈ ഒരു പ്രിയ ഗാനമാണ്. നമ്മളുടെ സുരേഷ് കരുണാസേരയുടെ പ്രിയ ശ്രോതാവാണ്. പലപ്പോഴും വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്യുന്നത്. ബാലകൃഷ്ണനും നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ്. അവരുടെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സുരേഷ്. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന സുരേഷിന് വേണ്ടിയിട്ടാണ് അടുത്തത് ഒരു പാട്ട് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു പഴയ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ പാട്ടുകളും നമ്മളെ ഓർമ്മകളുടെ വഴികളിലൂടെ നമ്മളെ നയിക്കുന്നു. ഓരോ പാട്ടുകളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയലിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എവിടെയായിരുന്നു? ഒരു കോള് വിളിച്ചിട്ട് എങ്ങോട്ട് പോയി?
1: ഞാൻ ഹലോ ഹലോ പറയുന്നുണ്ടായിരുന്നു. മേഡത്തിന് മനസ്സിലായിരുന്നു അല്ലെ കണ്ണൂരുള്ള ആനന്ദനാണുള്ളത്?
0: അതൊക്കെ മനസ്സിലായിരുന്നു, പക്ഷെ എന്താ ചെയ്യുന്നു.
1: അതെ അതെ, എന്തോ മഴയൊക്കെ അല്ലേ മേഡം, റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് എന്തോ ഡിസ്റ്റർബൻസ് വന്നുപോയി.
0: അവിടെ മഴയാണോ?
1: ആ, ഇവിടെ നല്ല മഴ, കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അല്പം കുറഞ്ഞു, കുറവ് വന്ന്.
0: ഓ, ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ, ഇവിടെയൊക്കെ നല്ല ചൂടിലൊക്കെ ഇരിക്കുകയാണ് നമ്മള്.
1: അതെ അതെ, ഇവിടെ കർക്കിടക മാസം തുടങ്ങിയതിനോടനുബന്ധിച്ച് കർക്കിടക കോള് വന്നിരുന്നു.
0: കർക്കിടക മാസം വന്നു എന്ന് അറിയിക്കാൻ നമുക്ക് ഒരു കൊച്ചു മഴ ഉണ്ടായിരുന്നു.
1: അതെ, ശരി, ഞങ്ങൾക്ക് ഇന്നലെ മുതലേ നല്ല മഴ കിട്ടി.
0: ആ, പക്ഷേ പിന്നെ അങ്ങോട്ട് ഓടി ഒളിച്ചു.
1: എങ്ങോട്ട് പോയി? പിന്നെ സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായി, മാഡത്തിന്റെ ഫോട്ടോ കണ്ടു ഞാൻ.
0: ആ, ശരി, ഞാനത് അറിഞ്ഞിരിക്കണു.
1: അറിഞ്ഞിരിക്കണം.
0: വളരെ രഹസ്യമായി വെച്ചിരുന്ന സംഭവങ്ങളാണിതെല്ലാം.
1: അതെ അതെ, സന്തോഷമായി ആ ഫോട്ടോ കണ്ട് മേഡത്തിന്റെ. ഇതാണ് നമ്മുടെ ലേഖ ടീച്ചർ.
0: ഇങ്ങനെ ഒരാളോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി.
1: മനസ്സിലായി. അപ്പൊ ശബ്ദത്തെക്കാളും എന്തൊക്കെ തോന്നുന്നു ഫോട്ടോ കണ്ടപ്പോ പ്രായം കുറവാണ് എന്നുള്ളത്.
0: ആ, അത് ശരി, ശബ്ദത്തിന് കുറച്ച് പക്വത ഒക്കെ ഇരിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഒരു ബഹുമാനം വരുള്ളൂ.
1: അതെ അതെ, എന്തായാലും അങ്ങനെ അത് ഇല്ലെങ്കിലും ഉണ്ടാവും. എല്ലാ ശ്രോതാക്കൾക്കും മേഡത്തോടെ പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ.
0: ബഹുമാനം ഒന്നും വേണ്ട, സ്നേഹം മതി. ബഹുമാനം വന്നാൽ കുറച്ച് ഡിസ്റ്റൻസ് ആയി പോകും.
1: അതെ അതെ, ഇല്ല അങ്ങനെ ഒന്നും വരില്ല.
0: അങ്ങനെ സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ.
1: അതെ അതെ. പിന്നെ കണ്ണൂർ നമ്മുടെ എന്താ പറയണത്, മൊത്തത്തിൽ അറിയാലോ മേഡം, കർക്കട നല്ല ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളായല്ലോ കണ്ണൂർ.
0: അതെ അതെ, രാമായണ മാസം ആരംഭിച്ചിരിക്കുന്നു, എല്ലായിടത്തും രാമായണത്തിന്റെ ശ്രുതി ഗീതങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു.
1: അതെ അതെ, എല്ലാരും നമ്മുടെ കാവിൽ, നമ്മുടെ കാവിലൊക്കെ നടന്നാല് ഇന്നലെ സന്ധ്യാവേലൊക്കെ ഉണ്ടാവും.
0: സന്ധ്യാവേല്,
1: സന്ധ്യാവേല എന്ന് പറഞ്ഞാല് വൈകുന്നേരങ്ങൾ ആകുമ്പോഴേക്കും ചെണ്ടമുട്ട്. ചെണ്ടമുട്ട് എന്ന് പറഞ്ഞാൽ മേഡം, നമ്മുടെ കാവിലെ ഇപ്പൊ വെച്ചാല് ഒരു അഞ്ചാറ് തെയ്യം ഉണ്ടെങ്കിൽ ഓരോ തെയ്യം ഇറങ്ങുന്നതിനനുസരിച്ചിട്ടുള്ള മുട്ടായിരിക്കും മുട്ട് വന്നത്.
0: ഓ ശരി, എന്തൊക്കെയാണ് അവിടുത്തെ ഓരോ സങ്കല്പങ്ങളെ, അടിപൊളിയാണ്.
1: ആ അതെ അതെ, നമ്മുടെ കാവിലെ മണ്ണപ്പനുണ്ട്, പിന്നെ അത് തന്നെ ഗുരുവെള്ളെടുത്ത് ഭഗവതി, ചാമുണ്ടി, അങ്ങനെ ഗുളികൻ, എല്ലാ തെയ്യം ഉണ്ട്. അപ്പൊ ഓരോ തെയ്യം ഇറങ്ങുന്നത് അനുസരിച്ചിട്ടുള്ള മുട്ട്. അപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലാവും അത് ഇന്ന തെയ്യം ഇറങ്ങുന്നതിന്റെ മുട്ടാ മുട്ടുന്നത്. അങ്ങനെയാണ് ആയിരത്തി വൈകുന്നേരം കാലങ്ങളുടെ ഒരു മുക്കാൽ ഒരു മണിക്കൂറോളം ചെണ്ടമുണ്ട്.
0: മൊത്തം ഭക്തിസാന്ദ്രമാണ് അപ്പൊ കണ്ണൂര്.
1: ഭക്തിസാന്ദ്രമായ നിമിഷം
0: തന്നെയാണ്. കർക്കിടക മാസം ആകുമ്പോ അതിന്റെ ഭക്തിസാന്ദ്രത കൂടും.
1: കൂടും കൂടും, കറക്റ്റ് ആണ്. ആ ഒരു മാസം കൂടി ആയതുകൊണ്ട് എനിക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടാണ് മേഡം കേൾക്കേണ്ടത്.
0: ഏതാ കേൾക്കേണ്ടേ?
1: സീതാ കല്യാണ, ഒരു പാട്ടില്ലേ അങ്ങനെ നമ്മൾ
0: സീതാ കല്യാണ വൈഭോഗമേ എന്ന് പറയുന്ന പാട്ട്.
1: പാട്ട് അതിലടക്കം മേഡം എന്താ പറയാൻ പോയില്ലല്ലോ.
0: ഞാൻ എന്താ പറയാൻ വന്നേ? ഇടയ്ക്കൊക്കെ മറവിയൊക്കെ അങ്ങോട്ട്, മറവിയൊക്കെ അങ്ങോട്ട് ബാധിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ അങ്ങനെ എന്താണ്, അമ്പലങ്ങളിലൊക്കെ രാമായണമൊക്കെ വായിക്കും, രാമായണ പിന്നെ പാരായണ മത്സരമൊക്കെ നടക്കും, പിന്നെ രാമായണ ക്യുസൊക്കെ ഇങ്ങനെ സംഘടനകളൊക്കെ ചെയ്യും. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു ക്യുസൊക്കെ ചെയ്തു, രാമായണ ക്യുസ്. നമ്മുടെ ഇൻമേറ്റ്സിന് വേണ്ടിട്ട് ഒരു ക്യുസൊക്കെ വെച്ചു. നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു.
1: നമുക്ക് ഇങ്ങനത്തെ വരുമ്പോ ക്ഷേത്രങ്ങളും കാവുകളിലെ ആചാര ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ, ഓണത്തിനോട് അനുബന്ധിച്ചിട്ടുണ്ടാവും.
0: ഇവിടെ പക്ഷേ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ക്യുസ് മത്സരമൊക്കെ വെക്കും. ഓ, രാമായണ പാരായണ മത്സരമൊക്കെ വെക്കും. അപ്പൊ വളരെ തെറ്റാതെയൊക്കെ ഇങ്ങനെ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം എന്നൊക്കെ പറഞ്ഞ് പറയണം. അത് അത് സംസ്കൃതമാണ്, നമ്മള് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഒക്കെ പറയണം.
1: അപ്പൊ അല്ല, ഇപ്പൊ ഇപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ മേഡം പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി.
0: ആ, അപ്പോ എന്താണ് ഈ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ എന്നുടേ വാക്കുകൾ, ഇങ്ങനെയൊന്നും അല്ല, ഇത് കവിത പോലെയാണ്. അപ്പൊ ഇങ്ങനെ അത് പറഞ്ഞ് പഠിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിരിച്ചു പിരിച്ചൊക്കെ വായിച്ചൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, പക്ഷെ വായിച്ചു തുടങ്ങിയാൽ ഭയങ്കര രസവുമാണ്. അധ്യാത്മ രാമായണം ക്ലിപ്പായിട്ടിൽ ഇങ്ങനെ രസകരമായി വളരെ എന്താണ് വളരെ സാഹിത്യപരമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്.
1: ഉണ്ടല്ലേ.
0: പേടയ്ക്കൊക്കെ രണ്ട് വാക്കൊക്കെ എടുത്ത് വായിക്കണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്നൊക്കെ പറഞ്ഞ് വായിക്കണം. അപ്പോ ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: എല്ലാ പിന്നെ വാവിന്റെ എന്നുവെച്ചാൽ നമ്മുടെ രാമായണ മാസം വേണ്ട എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ ഈ പാട്ട് സമർപ്പിക്കാം.
0: ശരി, എല്ലാ ഭക്തരല്ലാത്തവരും ഇത് കേൾക്കണ്ടെന്നാണോ? ഭക്തരല്ലാത്ത ആൾക്കാരും ഉണ്ട്, അപ്പൊ എല്ലാരും കേൾക്കട്ടെ.
1: എല്ലാവരും കേട്ടോട്ടെ, എല്ലാവരും ഇങ്ങനെ പാട്ട് എടുത്തോട്ടെ.
0: അതെ അതെ, ഭക്തർക്ക് പ്രത്യേക ഡെഡിക്കേഷൻ, അല്ലാത്തവർ കേൾക്കൂ.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ലാസ്റ്റ് കോൾ അങ്ങ് കണ്ണൂര് നിന്നായതുകൊണ്ട് നമുക്ക് ഈ കോൾ ഇവിടെ ഇത് ഈ കോള് കൊണ്ട് അവസാനിപ്പിക്കാൻ
1: തോന്നുന്നു.
0: അപ്പൊ എന്തായാലും എല്ലാവരെയും അന്വേഷണം അറിയിക്കുക,
1: എല്ലാവരുടെ അന്വേഷണം പറയുക, എല്ലാവരുടെയും രാമായണ മാസത്തിന്റെ ആശംസകൾ പറഞ്ഞു ഞാൻ പറയാം.
0: ആ ശരി ശരി, ഓക്കെ ഓക്കെ, ബൈ. ഇപ്പോൾ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ ആനന്ദൻ തിലാനൂരാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ കണ്ണൂര് രാമായണ മാസമായിട്ട് ഒരുപാട് ചടങ്ങുകളും ക്ഷേത്രാചാരങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഭക്തിയോട് വളരെയധികം ആദരവ് പുലർത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ആനന്ദൻ തിലാനൂർ നമ്മളെ വിളിച്ചത്. നമ്മളിവിടെ രാമായണ മാസം ഒരുപാട് പല രീതികളിൽ ഇവിടെ ആഘോഷിക്കാറുണ്ട്. പാരായണമായിട്ടും ഗിസ് പ്രോഗ്രാമായിട്ടും ഒക്കെ നമ്മളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും നേരം സമയം കടന്നു പോയതറിഞ്ഞില്ല. ഓരോ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും ഒന്നായ സുന്ദര നിമിഷങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സന്തോഷം അറിയിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലെ പ്രകാശവും സങ്കടങ്ങളും സന്തോഷവും വർത്തമാനങ്ങളായി ഇവിടെ പറന്നെത്തുകയുണ്ടായി. ഇന്നിന് നമുക്ക് വിട വാങ്ങാനുള്ള സമയമാകുന്നു. ഈ സായാഹ്നത്തെ യാത്രയാക്കി സന്ധ്യയെ വരവേൽക്കാൻ നമുക്ക് തിരികെ പോകാം. പുതിയ പാട്ടുകളും കഥകളുമായി വീണ്ടും നമുക്ക് അടുത്ത പോക്കുവേൽ ദിവസത്തിൽ ഒരുമിച്ച് ചേരാം. അതുവരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കട്ടെ. ആനന്ദൻ തിലാനൂരായിരുന്നു നമ്മുടെ ലാസ്റ്റ് കോളർ. സീതാ കല്യാണം എന്ന് തുടങ്ങുന്ന രാമായണ മാസത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പാട്ടാണെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്കത് കേൾക്കാം. ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും പിന്നെ അഭിലാഷുമാണ്. അപ്പോൾ സന്തോഷത്തോടെ വിട പറയുന്നു.

കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും

കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും പരിസ്ഥിതിക്ക് ഏറ്റവും ഗുണകരവുമായ ഒന്നാണ് പേപ്പർലെസ് അല്ലെങ്കിൽ കടലാസരഹിത സംസ്കാരം. വിവരങ്ങൾ രേഖപ്പെടുത്താനും വിനിമയം ചെയ്യാനും കടലാസിന് പകരം ഡിജിറ്റൽ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ഈ രീതി കേവലം ഒരു സൗകര്യമല്ല, മറിച്ച് ആധുനിക ലോകം ഏറ്റെടുക്കേണ്ട വലിയൊരു പരിസ്ഥിതി സംരക്ഷണ ദൗത്യമാണ്. കടലാസരഹിത സംസ്കാരം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എത്രത്തോളം പോസിറ്റീവായ സ്വാധീനം ചെലുത്തുന്നു എന്ന് പരിശോധിക്കുന്നത് വരും തലമുറയ്ക്കായുള്ള കരുതൽ കൂടിയാണ്. കടലാസരഹിത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഗുണം വനനശീകരണം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നതാണ്. ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കടലാസിന്റെ ഭൂരിഭാഗവും വൻമരങ്ങൾ വെട്ടിമാറ്റിയാണ് നിർമ്മിക്കുന്നത്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഏക്കർ വനഭൂമിയാണ് കടലാസ് വ്യവസായത്തിനായി ഇല്ലാതാകുന്നത്. കടലാസിന്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ ഈ മരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. മരങ്ങൾ നിലനിൽക്കുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കാനും ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ആഗോള താപനത്തെ പ്രതിരോധിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു വ്യക്തി കടലാസ് ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ അനേകം മരങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. കടലാസ് നിർമ്മാണ പ്രക്രിയ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. വലിയ അളവിൽ ജലം ഉപയോഗിക്കുന്ന ഒരു വ്യവസായമാണിത്. ഒരു ടൺ കടലാസ് നിർമ്മിക്കാൻ ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ആവശ്യമാണ്. ഇതിനു പുറമെ കടലാസ് വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ജലസ്രോതസ്സുകളിലേക്ക് കലരുന്നത് വലിയ തോതിലുള്ള ജലമലിനീകരണത്തിന് കാരണമാകും. ഡിജിറ്റൽ ഫയലുകളിലേക്കും ഇ ഗവർണൻസിലേക്കും മാറുമ്പോൾ ഈ മലിനീകരണങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. കൂടാതെ കടലാസ് കൊണ്ടുപോകുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ മാലിന്യങ്ങളും ഈ പുതിയ സംസ്കാരത്തിലൂടെ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. മാലിന്യ സംസ്കാരത്തിന്റെ കാര്യത്തിലും പേപ്പർലെസ് രീതി വലിയൊരു ആശ്വാസമാണ്. ഓഫീസുകളിലും വീടുകളിലും കുന്നുകൂടുന്ന കടലാസ് അവശിഷ്ടങ്ങൾ വലിയൊരു പാരിസ്ഥിതിക വെല്ലുവിളിയാണ്. ഇവ പലപ്പോഴും ശരിയായി സംസ്കരിക്കപ്പെടാതെ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയോ കത്തിക്കുകയോ ചെയ്യുന്നു. കടലാസ് കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വിഷവാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇമെയിലുകൾ, ക്ലൗഡ് സ്റ്റോറേജ്, ഡിജിറ്റൽ സിഗ്നേച്ചർ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. സ്ഥലപരിമിതി നേരിടുന്ന സ്ഥാപനങ്ങളിൽ ഫയലുകൾ അടുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇടം ലാഭിക്കാനും ഡിജിറ്റൽ സംവിധാനം സഹായിക്കുന്നു. സാമ്പത്തികമായ ലാഭത്തോടൊപ്പം കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പേപ്പർലെസ് സംസ്കാരം സഹായിക്കുന്നു. ഫയലുകൾ തിരയാനുള്ള സമയം ലാഭിക്കാനും വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയും. സർക്കാർ ഓഫീസുകളിലും ബാങ്കുകളിലും ഈ രീതി നടപ്പിലാക്കുന്നത് അഴിമതി കുറയ്ക്കാനും സുതാര്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഓരോ പൗരനും ഇ ബില്ലുകളും ഓൺലൈൻ പേയ്മെന്റുകളും സ്വീകരിക്കുന്നതിലൂടെ ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമാകാൻ കഴിയും. വായനയുടെ കാര്യത്തിൽ പോലും ഇ ബുക്കുകളും കിൻഡിൽ പോലുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് കടലാസ് ഉപയോഗം കുറയ്ക്കാനുള്ള മികച്ച വഴികളാണ്. ചുരുക്കത്തിൽ, കടലാസ് രഹിത സംസ്കാരം എന്നത് കേവലം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ആഡംബരമല്ല, മറിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അനിവാര്യമായ ചുവടുവയ്പാണ്. കടലാസ് ലാഭിക്കുക, മരങ്ങളെ സംരക്ഷിക്കുക എന്ന സന്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ഈ രീതിയിലൂടെ സാധിക്കുന്നു. ഓരോ തവണയും ഒരു കടലാസ് ഉപയോഗിക്കുന്നതിന് മുൻപ് അത് ആവശ്യമാണോ എന്ന് നാം ചിന്തിക്കണം. ഡിജിറ്റൽ സംവിധാനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താൻ കഴിയും. വരും തലമുറയ്ക്കായി തെളിനീരും പച്ചപ്പും ബാക്കി വയ്ക്കാൻ കടലാസ് രഹിത ലോകം പടുത്തുയർത്താൻ നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഈ ഡിജിറ്റൽ പോരാട്ടത്തിൽ പങ്കുചേരുന്നത് ഓരോരുത്തരുടെയും കടമയാണ്.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതിസ്മൃതികളിൽ ആദ്യ ഗാനം സേതുബന്ധനം എന്ന ചിത്രത്തിലേതാണ്. സംഗീതം ജി ദേവരാജൻ, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം കെ ജെ യേശുദാസ്, പി മാധുരി, ഐരൂർ സദാശിവൻ.

0: ചിത്രം.
1: ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ഉത്സവം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം എ ടി ഉമ്മർ, രചന പൂവച്ചൽ ഖാദർ, ആലാപനം പി മാധുരി.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ഭദ്രദീപം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം MS ബാബുരാജ്, രചന വയലാർ രാമവർമ്മ, ആലാപനം S ജാനകി.

ചിത്രം അനാഥ ശില്പങ്ങൾ. സംഗീതം ആർ കെ ശേഖർ. രചന ശ്രീകുമാരൻ തമ്പി. ആലാപനം പി ജയചന്ദ്രൻ, എസ് ജാനകി.

0: ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം ആറടി മണ്ണിൻ്റെ ജമ്മി എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ആർ കെ ശേഖർ, രചന പി ഭാസ്കരൻ, ആലാപനം കെ ജെ യേശുദാസ്.
1: ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം അംഗീകാരം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം എ ടി ഉമ്മർ, രചന ബിച്ചു തിരുമല, ആലാപനം എസ് ജാനകി.

ശ്രുതിസ്മൃതികളിൽ അവസാന ഗാനം അങ്കക്കുറി എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം എ ടി ഉമ്മാർ. രചന ബിച്ചു തിരുമല. ആലാപനം വാണി ജയറാം.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രത്യേക പോക്കുവെയിൽ. ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: തെറ്റ് വർജിക്കുവിൻ, തെറ്റുകൾ ഒഴിവാക്കൂ. അത് സാധ്യമാണ്. അല്ലായിരുന്നെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടില്ലായിരുന്നു. ചെയ്യാൻ സാധ്യമാണെന്നതിനാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, തെറ്റ് വർജിക്കുവിൻ. തെറ്റുപേക്ഷിക്കുന്നതിനാൽ നഷ്ടവും ഖേദവുമാണ് ഉണ്ടാവുകയെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടില്ലായിരുന്നു. തെറ്റു വർജിക്കുന്നത് കൊണ്ട് ഗുണവും സുഖവുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, തെറ്റ് വർജിക്കുവിൻ. സദ്ഭാവനകൾ വളർത്തുന്നതിനാൽ നഷ്ടവും വേദനയുമാണ് ഉണ്ടാവുക എങ്കിൽ അത് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടില്ലായിരുന്നു. അത് ഗുണവും സുഖവുമാണ് ഉണ്ടാക്കുക. എന്നതിനാൽ ഞാൻ പറയുന്നു, സദ്ഭാവനകൾ വളർത്തുവിൻ. ചേറിൽ പൂഴ്ന്നു നിൽക്കുന്ന ഒരുവന് ചേറിൽ പൂഴ്ന്നു നിൽക്കുന്ന മറ്റൊരുവനെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്താനാവില്ല. എന്നാൽ അയാൾ ചേറിലല്ല നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് ചേറിൽ പൂഴ്ന്നു പോയ ഒരാളെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്താനാവും. ഒരാൾ സ്വയം മെരിങ്ങിയവനല്ലെങ്കിൽ, അടക്കമുള്ളവനല്ലെങ്കിൽ, മാലിന്യങ്ങൾ അകന്നവനല്ലെങ്കിൽ അയാൾക്ക് മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂലൈ 18-ന്റെ തട്ടകത്തിലാണ്. 1918 ജൂലൈ 18, നെൽസൺ മണ്ടേല ഭൂജാതനായിരിക്കുന്നു. 1925 ജൂലൈ 18, അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മകഥ മെയിൻ കാഫ് പ്രസിദ്ധീകൃതമായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

0: വ്യക്തിവിശേഷം.
1: മനുഷ്യരക്തത്തിലെ ജലഗണങ്ങൾ കാത്ത കാവൽക്കാരൻ ഡോക്ടർ ശംഭുനാഥ് ദയെക്കുറിച്ച് കേൾക്കാം. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഒരു ലളിതമായ ചികിത്സാരീതിക്ക് പിന്നിലെ ശാസ്ത്രീയ ബുദ്ധിയാണ് ഡോക്ടർ ശംഭുനാഥ് ദേ. നമ്മുടെ എല്ലാം വീട്ടിൽ ഒരു ചെറിയ വയറിളക്കം വന്നാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു ഗ്ലാസ് ശുദ്ധജലത്തിൽ അല്പം ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കും. ഈ ലളിതമായ പ്രവൃത്തി ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ജീവൻ രക്ഷിച്ച ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അഥവാ പാനീയ ചികിത്സയാണ്. ഈ ചികിത്സാരീതിക്ക് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമുണ്ടാവില്ല. ചരിത്രത്തിന്റെ താളുകളിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയ ആ മഹാനായ ഭാരതീയ മെഡിക്കൽ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ശംഭുനാഥ് ദേ. 1915 ഫെബ്രുവരി 1 ബംഗ്ലാദേശിലെ ജസോറിൽ ജനിച്ച ശംഭുനാഥ് ദേ കോളറ എന്ന മാരക രോഗത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. നൊബേൽ സമ്മാനം പോലും അദ്ദേഹത്തെ തേടിയെത്തിയില്ലെങ്കിലും ഇന്ന് ഓരോ തുള്ളി പാനീയ ചികിത്സയിലൂടെയും രക്ഷിക്കപ്പെടുന്ന ഓരോ ജീവനും അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമാണ്. ഡോക്ടർ ദേയുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഠിനാധ്വാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും കഥയാണ്. കൊൽക്കത്തയിലെ പ്രശസ്തമായ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് 1939 MBBS 1944 MD നേടിയ അദ്ദേഹം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബാക്ടീരിയോളജിക്കൽ പത്തോളജിയിൽ ഉന്നത പരിശീലനം നേടി. തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം കൊൽക്കത്തയിലെ നീൽരത്തൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗം മേധാവിയായി ചുമതലയേറ്റു. അക്കാലത്ത് കൊൽക്കത്തയിൽ കോളറ ഒരു മഹാമാരിയായി പടർന്നു പിടിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരണത്തിന് കീഴടങ്ങുന്നു. ഈ കാഴ്ച ഡോക്ടർ ദേയെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ അന്നുവരെയുള്ള വൈദ്യശാസ്ത്ര ലോകം കരുതിയിരുന്നത് കോളറ ബാക്ടീരിയ രക്തത്തിൽ കലരുന്നത് മൂലമാണ് മരണം സംഭവിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ ഡോക്ടർ ദേ ഈ ധാരണയെ മറ്റൊരു കോണിലൂടെ നോക്കാൻ തീരുമാനിച്ചു. ഒരു സാധാരണ ആശുപത്രിയിലെ പരിമിതമായ സൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ പിന്നീട് ലോകത്തിനെ അത്ഭുതപ്പെടുത്താൻ പോകുന്നവയായിരുന്നു. 1959 ആ ചരിത്രപരമായ കണ്ടെത്തൽ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ നേരിട്ടല്ല മാരകമാവുന്നതെന്ന് ഡോക്ടർ ദേ തെളിയിച്ചു. മറിച്ച് ഈ ബാക്ടീരിയ പുറത്തുവിടുന്ന കോളറ എൻഡോടോക്സിൻ എന്ന വിഷാംശമാണ് വില്ലൻ എന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ ടോക്സിൻ വൻകുടലിന്റെ ഭിത്തികളിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലത്തെയും ലവണത്തെയും വൻതോതിൽ പുറന്തള്ളുന്നു. ഇതാണ് കോളറ രോഗികളിൽ നാം കാണുന്ന അതിസാരത്തിനും കഠിനമായ നിർജ്ജലീകരണത്തിനും കാരണം. ശരീരത്തിലെ ജലാംശം വറ്റിപ്പോകുന്നതാണ് രോഗിയെ മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അതുവരെ ബാക്ടീരിയയെ നശിപ്പിക്കാൻ മാത്രം ശ്രമിച്ചിരുന്ന വൈദ്യശാസ്ത്ര ലോകം ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്ന ദൗത്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഈ ഒരൊറ്റ കണ്ടെത്തലിലൂടെ കോളറ ചികിത്സയുടെ ദിശ തന്നെ മാറിമറിഞ്ഞു. ഡോക്ടർ ദേയുടെ ഗവേഷണങ്ങളാണ് പിന്നീട് പാനീയ ചികിത്സ അഥവാ OR എന്ന വിപ്ലവത്തിന് ശാസ്ത്രീയ അടിത്തറ പാകിയത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പും ഒരു കോരി പഞ്ചസാരയും കലക്കി നൽകുന്നതിലൂടെ കുടലിന് വീണ്ടും ജലം ആഗിരണം ചെയ്യാനുള്ള ശേഷി ലഭിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തിയ തത്വങ്ങളിൽ നിന്ന് വ്യക്തമായി. 20th century ഏറ്റവും വിലപ്പെട്ട വൈദ്യശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നായി ഇന്ന് ലോകം പാനീയ ചികിത്സയെ കണക്കാക്കുന്നു. ആധുനിക മരുന്നുകളെക്കാൾ വേഗത്തിൽ ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ ചികിത്സാരീതിക്ക് സാധിച്ചു. പ്രത്യേകിച്ചും 3 ലോക രാജ്യങ്ങളിൽ ആശുപത്രി സൗകര്യങ്ങളിൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ഈ ലളിതമായ കൂട്ട് ഒരു ജീവൻ രക്ഷാ മരുന്നായി മാറി. വലിയ ആശുപത്രി കെട്ടിടങ്ങളോട് ആഡംബരങ്ങളില്ലാതെ ഒരു ശാസ്ത്രജ്ഞന്റെ സൂക്ഷ്മമായ നിരീക്ഷണവും ചിന്തയും എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കും എന്നതിന് ഡോക്ടർ ദേ ഉത്തമ ഉദാഹരണമാണ്. ഇത്രയേറെ വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടും ജീവിച്ചിരുന്ന കാലത്ത് ഡോക്ടർ ശംഭുനാഥ് ദേയ്ക്ക് അർഹമായ അംഗീകാരങ്ങൾ ലഭിച്ചില്ല എന്നത് സങ്കടകരമായൊരു വസ്തുതയാണ്. വിദേശ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന പ്രാധാന്യം ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന് അക്കാലത്ത് ലഭിച്ചിരുന്നില്ല. നൊബേൽ സമ്മാന ജേതാവായ ജോഷുവ ലെഡൻബർഗ് 2 തവണ ഡോക്ടർ ദേയെ നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ദേ എന്ന് ലെഡൻബർഗ് വിശേഷിപ്പിച്ചു. 1985 ഏപ്രിൽ 15 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നൊബേൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയില്ലെങ്കിലും ലോകത്തെ ഓരോ വീടുകളിലും പാനീയ ചികിത്സയിലൂടെ ജീവൻ തിരിച്ചുപിടിക്കുന്ന ഓരോ മനുഷ്യനും അദ്ദേഹത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണ്. പകർച്ചവ്യാധികളെ ചെറുക്കുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു ഗവേഷകനും ഡോക്ടർ ശംഭുനാഥ് ദേ എന്ന പേര് ഒരു വലിയ ആവേശമാണ്. ഒരു ശാസ്ത്രജ്ഞൻ എന്നാൽ ലാബുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല, മറിച്ച് തന്റെ സമൂഹത്തിന്റെ വേദനകൾക്ക് പരിഹാരം കാണുന്ന ഒരാളാണെന്ന് ഡോക്ടർ ശംഭുനാഥ് ദേ നമുക്ക് കാട്ടിത്തരുന്നു.
0: വ്യക്തിവിശേഷം അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ,

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
1: ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വളരെ സ്നേഹസ്വാഗതം. നിങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് ഹൃദയത്തിൽ തൊടുന്ന ഒരു സായാഹ്നം നമുക്ക് സൃഷ്ടിക്കാം. ഓരോ ശബ്ദത്തിനും പറയാൻ ഓരോ കഥകളുണ്ടാവും, ഓരോ ഗാനത്തിനും ഓരോ ഓർമ്മകളും പങ്കുവയ്ക്കാനുണ്ടാവും. സംഗീതത്തിന്റെയും സ്നേഹത്തിന്റെയും യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് നിമിഷങ്ങൾ സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും പങ്കുവയ്ക്കാം. ഓരോ കോളും ഓരോ പാട്ടും സാന്ത്വനവും സന്തോഷവും പകരട്ടെ. ഈ മനോഹരമായ യാത്രയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ഹലോ, ആരാണ്? പരുത്തിക്കുഴിയിൽ നിന്ന് ശശികല. പറഞ്ഞോളാം. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കാവോ? വരെ എല്ലാം മറന്നു പോവുകയാണല്ലോ. ഞാൻ മറന്നൊന്നും പോയില്ല. റേഡിയോയുടെ ശബ്ദം ഇങ്ങനെ കൂട്ടി വെച്ചാലേ
3: പ്രശ്നം.
2: അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ. എന്നാലും റേഡിയോയുടെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും
3: തോന്നുന്നു.
2: ഇനി പറഞ്ഞു, എന്തൊക്കെയുണ്ട്?
3: പിന്നെ ഞാൻ മെയ് മാസത്തിലാണ് വിളിച്ചത്. അപ്പൊ എന്റെ മോന്റെ കൊച്ചു എന്റെ ബർത്ത്ഡേക്ക് വിളിച്ച് 10th ആയിരുന്നു. 10th ആയിരുന്നു ബർത്ത്ഡേ, കിട്ടിയില്ല.
2: ഇന്നിപ്പോ ജൂലൈ 10th കഴിഞ്ഞു.
3: ഒന്നര മാസത്തോളം ഞാൻ വിളിക്കുന്നു, കിട്ടുന്നില്ല. പക്ഷെ
2: വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല.
3: കിട്ടുന്നില്ല, ഒരു ഒന്നര മാസമായി. നേരത്തെ വിളിക്കുന്നു, 4 വരെ വിളിക്കും. ഒരേ കണക്കിന് വിളിക്കില്ല, കിട്ടൂല.
2: 4 കഴിയുമ്പം മടുത്ത് മതിയാക്കി പോവും. അതെ അതെ, ഇതിന്റെ ചോട്ടിൽ തന്നെ ഇരുന്നാ പറ്റൂലല്ലോ. ഒരുപാട് പണികളൊക്കെ ഇല്ലേ,
3: വേറെ ജോലികളൊക്കെ ഉണ്ട്. അമ്മ ഉണ്ട്, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലേ.
2: അമ്മ വീട്ടിൽ കൂടെ ഉണ്ടല്ലേ, അന്ന് വിളിച്ചിട്ട് വന്നു പറഞ്ഞു.
3: ഓ, അമ്മ വന്നിട്ട് 6 അതുകൊണ്ട് അമ്മേരെ കൂടെ ഒരാൾ വേണമല്ലോ.
2: എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം വേണം.
3: ഓ, 4 കഴിയപ്പം പിന്നെ അവർക്ക് വെള്ളം അണക്കണം ഒക്കെ, വേലയിലുണ്ട്.
2: അപ്പൊ 4 ആവുമ്പോ വിളിയൊക്കെ മതിയാക്കി പോവും.
3: ഓ, വിളി മതിയാക്കി പോവും.
2: ഇടയ്ക്ക് നമ്മളടുത്ത് ദേഷ്യം തോന്നുമായിരിക്കും അല്ലേ?
3: ഇല്ല, ദേഷ്യമൊന്നുമില്ല. എനിക്ക് 1.5 കിട്ടി, ദേഷ്യമൊന്നുമില്ല. മറ്റേ ശ്രോതാക്കൾ വിളിക്കുന്നതൊക്കെ ഞാൻ കേൾക്കും, എല്ലാ പരിപാടിയും കേൾക്കും.
2: ആ, അപ്പൊ പിന്നെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല.
3: ഓ, പുതിയ പുതിയ ശ്രോതാക്കൾ വിളിക്കുകയില്ലേ, അവരും
2: വിളിക്കട്ടും.
3: അവരുടെ സംസാരം നമുക്ക് കേൾക്കണമല്ലോ.
2: പുതിയ ആൾക്കാർക്കൊന്നും ഇപ്പോഴും കിട്ടുന്നില്ല എന്നാണ് പരാതി. വഴിയിലൊക്കെ വെച്ച് കാണുമ്പോ പറയും, ഞാൻ കുറെ നാളായി വിളിക്കുന്നു, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല.
3: ഓ, അല്ലേ, പറയണ ഞാനും ഒരുപാട് 3-5 പേർക്ക് നമ്പർ കൊടുത്ത് അവർക്ക് അവരും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. യാത്ര കിട്ടുന്നുള്ളൂ.
2: എന്താണ് സംഭവം എന്നറിയോ? ഇവിടെ മാജിക്കുകളൊക്കെ കാണും. ആ, പരാതി ഉണ്ട്. അത് എവിടെ തിരിഞ്ഞാലും പരാതി ഉണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി.
3: നമ്മള് 4 വരെ നോക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മള് പാട്ട് കേൾക്കും, പിന്നെ വേറെ എന്തെങ്കിലും കേൾക്കാൻ പോകും. പിന്നെ മറ്റുള്ള ദിവസം വീണ്ടും വിളിക്കുമ്പോ വീണ്ടും ഒന്നുകൂടെ നോക്കും.
2: അതെ അതെ, പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വർത്താനം പറയുന്നത് കേൾക്കാലോ നമുക്ക്.
3: ഓ, കേൾക്കാം. എല്ലാരും വിളിക്കുന്നതൊക്കെ കേൾക്കാല്ലേ, പാട്ട് കേൾക്കാം.
2: ഓ, എല്ലാരെയും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ?
3: അറിയാം, നമ്മള് കേട്ടോണ്ടിരിക്കും.
2: ശരി, ഇനി ഏത് പാട്ടാ വേണ്ടേ?
3: ഇന്ന് ഒരു
2: ഒരു കിളി പാട്ട് മൂളവേ മറുകിളി മറുകിളി ഏറ്റുപാടുമോ,
3: ആ പാട്ടാണ് എനിക്ക് വേണ്ടത്. പിന്നെ
2: ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചു അവിടെയോ?
3: ഇവിടെയും ഫുഡൊക്കെ കഴിച്ചു.
2: മോഹൻ ചേട്ടനൊക്കെ സുഖമാണല്ലോ? ഒരാൾക്ക് കിട്ടല്ലേ?
3: ഒരാൾക്ക്
2: കിട്ടില്ല. അതാണ്, ഒരു വീട്ടിലിരുന്നല്ലേ വിളിക്കുന്നേ?
3: അപ്പൊ അത് മാത്രമല്ല വിളിക്കൂലോ, ഇവിടെ കാണൂലോ, എല്ലാത്തിലേക്കല്ലേ വീട്ടില്
2: കാണൂലോ,
3: വേലിക്കൊക്കെ പോകും വീട്ടിൽ കാണൂലോ, വീട്ടിൽ നിൽക്കുന്നവർക്ക് വിളിച്ച കിട്ടേയില്ല.
2: നിൽക്കുന്ന ഒരു ദിവസം വിളിക്കാൻ പറയും, എന്തായാലും കിട്ടും, നമുക്ക് സംസാരിക്കാം.
3: ഞാൻ പറഞ്ഞു വിളിച്ചു നോക്കാൻ പറഞ്ഞു, കിട്ടും പറഞ്ഞു.
2: അല്ല പിന്നെ അപ്പൊ അപ്പൊ ഈ പാട്ടിന് ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഉണ്ട്, എന്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും പിന്നെ അമ്മയ്ക്കും എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും അവിടെ ഞാടത്തിലും ഫോണെടുത്ത നന്ദൻ ആരാന്തോ, നന്ദനും സാറിനും.
2: നന്ദനാരല്ല, അഭിലാഷാണ്.
3: ഓ അഭിലാഷ്, അഭിലാഷ് എന്റെ പേരറിഞ്ഞില്ല,
2: അഭിലാഷും
3: അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ
2: സ്നേഹാന്വേഷണം പറഞ്ഞുകൊണ്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
3: മാഡത്തിന് മനസ്സിലുണ്ട്, ശ്രോതാവ് പറഞ്ഞല്ലേ, അതുപോലായിരുന്നു. ആ ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷെ അതേപോലെ ആ ശ്രോതാവും പറഞ്ഞു, എന്റെ മനസ്സിൽ അതായിരുന്നു.
2: ആ ശരി ശരി, അപ്പൊ മാമനം പോലെ മങ്കല്ലേ, ഇരിക്കട്ടെ.
3: ശരി, നമസ്കാരം, നന്ദി.
2: ഓക്കെ ഓക്കെ ശരി.
3: Okay. Oh.

0: ലില്ലി അമ്മ എന്ന് നാമകരണമുള്ള ആളാണ് ഞാൻ എന്റെ ഒരു തോന്നൽ.
1: കഴിഞ്ഞ മാസം എടുക്കാൻ വിളിച്ച് സാറിന്റെ പരിപാടിയായിരുന്നു
0: അന്ന് സംസാരിച്ചു.
1: വിളിച്ചപ്പം എന്റെ ആൾ പാട്ടാണ് ക്രിസ്ത്യൻ പാട്ടെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു തരില്ല ഇന്ന് വിളിച്ച ആള് തന്നെ കട്ട് ചെയ്തെന്ന് വെച്ചു.
0: ആണോ? കേറാൻ പറ്റിയില്ലേ?
1: ഞാൻ ഞാൻ കട്ട് ചെയ്തില്ല. ഞാൻ വിളിച്ചു തരും. ഇന്ന് അറിയണ്ടായിരുന്നു മെനിഞ്ഞാന്നുണ്ടായിരുന്നു.
0: ഇന്നലെ പ്രോഗ്രാം ഇല്ലായിരുന്നല്ലോ.
1: ഇന്നലെ സാറിനുണ്ടായിരുന്നു ഉച്ചക്ക് 3 മണി തൊട്ട്.
0: അത് ഇന്നലെ ലൈവ് അല്ല, റെക്കോർഡ് ആയിരുന്നു. എല്ലാം കേക്കുന്നുണ്ടപ്പം.
1: എല്ലാം കേക്കുന്നു. മുത്തശ്ശിയാരെ മുത്തശ്ശന്മാരെ 1 മണിക്കുള്ള പരിപാടി അത് കലക്കണം.
0: വയോമിത്ര അല്ലേ?
1: അത് ശരി. എനിക്ക് എല്ലാരെ കാര്യം തന്നെന്ന്
0: അറിയാം. എല്ലാവരും വയസ്സാവും എന്ന് എല്ലാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.
1: നല്ലത് എല്ലാരും തള്ളണതും അന്വേഷിക്കണം. എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞോണ്ടിരിക്കുന്നു. സാറിന് ഒരു ദിവസം കാര്യം ഇട്ട് കണ്ട് ഒരു ചിന്തനം കൊടുക്കണം. ഇത്രയും മാത്രം സാറ് എന്നെ നമ്മക്ക് വേണ്ടി പറഞ്ഞു തരണം. നമ്മളിത് കേട്ടോണ്ടിരിക്കാൻ നമ്മളെ കറുത്ത് പൊടിയും.
0: അതാണ് കരളൊന്നും ഇങ്ങനെ ഇരുന്നങ്ങ് പൊടിയാൻ പാടില്ല കേട്ടാ. പൊടിച്ചു വെക്കരുത്.
1: എന്തല്ല
0: ശരി. അപ്പൊ എന്നാ ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്തൊക്കെയുണ്ട്? ഇന്ന് ആതിര ഇല്ല. ആതിരക്ക് ഒരു പരീക്ഷയുണ്ട്.
1: ഞാൻ വാർത്തയിലൊക്കെ കാണിച്ച് കുടിയൊക്കെ തന്നെ അവിടെ നിന്ന് കുടിയൊക്കെ തന്നു
0: മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന്
1: ഒരു തലവേദന. അപ്പൊ അതിന് ഇന്ന് എനിക്ക് ഇല്ല. അപ്പൊ ചൊവ്വാഴ്ച പോഴ്ച ചെല്ലാൻ പറഞ്ഞു. നടക്കണൊക്കെ നടക്കട്ടെ ടീച്ചറെ.
0: ഓ എല്ലാ ഓരോന്ന് അതിന്റേതായ വഴിക്ക് അങ്ങ് നടക്കട്ടെ.
1: ആവാറല്ലോന്ന് എല്ലാം രക്ഷപ്പെട്ടു. ഇനി എന്തറിഞ്ഞു ആ കഷ്ടതല്ല. അതെല്ലാം മാറി മാറി. ഇന്ന് ചാവേണ്ട കാര്യമില്ല. ആയിഷത്തിയെ ചാവുന്നുള്ളൂ.
0: അങ്ങനെ ചത്താതി അങ്ങനെ പെട്ടെന്ന് ചാവാൻ വേണ്ടിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല.
1: അതിനു മുമ്പേ ചാവുന്നില്ല. എല്ലാ പരിപാടിയും സൂപ്പർ ആയിട്ട് പോണു. സാറിന് 100 നന്ദി.
0: 100 ആശംസകൾ.
1: 100 നന്ദി. നന്ദി നന്ദി എന്ന് എത്ര പറഞ്ഞാലും ശരി.
0: നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു?
1: മോഹൻലാല്
0: ഒരു ദിവസം ഇങ്ങനെ അവിടുന്ന് പുളിയറ കോണത്ത് ഇറങ്ങി ചോദിച്ചു പറഞ്ഞു. പിന്നെ കരുണാസായി റേഡിയോയിൽ പോണെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാക്കൂല. അതാണ് ചോദിക്കേണ്ട ആവശ്യം. എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ട് ചെന്ന് കേറല്ലേ
1: വീട്ടിലൊന്നും.
0: കാരണം പല വീടുകളിലും റേഡിയോ കേട്ടോ. അതെ തന്നെ, പല വീടുകളിലും റേഡിയോ കേട്ടോണ്ടിരിക്കും. അങ്ങനെ അവിടെ കരുണാസായി റേഡിയോ ആണെന്ന് പറഞ്ഞ് ചെല്ലല്ലേ. പറഞ്ഞുതരും. പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞുതരും.
1: അതുകൊണ്ട് എല്ലാ പരിപാടിയും കേൾക്കണം. അടുക്കള കേൾക്കണം. രാത്രി 11 മണിവരെ ആശ്രയമാണ്. ടി വി വേറെ ഒന്നുമില്ല. വീട് കേട്ടാണ്
0: ഉറങ്ങണം.
1: എല്ലാ അടിപൊളിയായിട്ട് എല്ലാ സൂപ്പർ സൂപ്പർ ആയിട്ട് അത്
0: കണക്കാക്കി സൂപ്പർ ലില്ലിയമ്മയെ പോലെ എല്ലാം സൂപ്പർ സൂപ്പർ ആയിട്ട് പോവുകയാണ്.
1: 1 മാസം കൊണ്ട് എല്ലാം കേട്ട് ഹൃദയം തണുപ്പെങ്കിലും കിട്ടുന്നു.
0: അങ്ങനെ ഹൃദയം തണുക്കുന്ന കാര്യങ്ങളാണ് കരുണാസായി റേഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: വേണമെന്നുള്ള
0: കാര്യങ്ങൾ ഇതുപോലെ വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ.
1: അത് ഉച്ചയ്ക്ക് കേൾക്കണം. പാട്ടില്ലാത്ത ഈ ഇല്ലാത്ത ദിവസം സാറ് സംസാരിക്കുന്നത് കേൾക്കണം. വേറെ സാറും സാറുകളും കാണും.
0: പിന്നെ
1: കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഒരു പാട്ട് പാടി പാട്ടുകൾ ചോദിക്കണൊക്കെ പാടും. അങ്ങനെ കാര്യങ്ങൾ പറയണേനും കേൾക്കാം. അതെല്ലാം കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. ഇരിക്കുകയാണ് ചെയ്യുന്നത്. കിടക്കില്ല. ഉറങ്ങിപ്പോ
0: ഇരുന്ന് കേൾക്കും.
1: ഇരുന്ന് ഇതെല്ലാം കേട്ട് 1 മാസം കൊണ്ട് 1 വർഷം വരെ അങ്ങനെ ഇങ്ങനെ കേന്ദ്ര

0: കഴിഞ്ഞാൽ വിളിച്ച പിന്നീട് ഇന്നും വേറെ ഇല്ലായ്മ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഇന്ന് ഇനി 6 മണി തൊട്ടു എല്ലാം പെട്ടെന്ന് പത്രാള പത്രമാണ് ഒരുക്കണേ കേക്കായി.
1: 3 മണിക്ക് ഓടി വന്ന് അവിടെ ഇരുന്ന് കേക്കണ്ടേ അല്ലേ?
0: കാര്യമുണ്ട്, ഇപ്പൊ പറയണതും അങ്ങനെയുണ്ട്. സങ്കടം വന്നിരുന്നാലും സന്തോഷം കിട്ടും.
1: അതാണ്
0: മറ്റേ ഞാനീ അമ്മയുടെ കാര്യങ്ങൾ അന്ന് വേറെ പാട്ടായിരുന്നു. അതും അതെല്ലാം
1: കേട്ട് ഇങ്ങനെ സന്തോഷിച്ച് ഇരിക്കാം.
0: ഓണത്തിന് മുമ്പേ വിളിക്കാൻ കിട്ടിയില്ലെങ്കിലും
1: അപ്പൊ ഇനി ഓണത്തിന് വീണ്ടും വിളിക്കണം. ഓണത്തിന് ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്.
0: സൂപ്പർ
1: ആയിട്ട് ലില്ലിയമ്മ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സൂപ്പർ ആയിട്ട് പോയോണ്ടിരിക്കണം. അപ്പൊ ഏത് പാട്ടാണ്
0: എല്ലാവർക്കും? രാമന പ്രഭുവിലെ ഒരു പാട്ടാണ്.
1: രാമന പ്രഭുവിലെ ഒരു അടിപൊളി പാട്ട് കേൾപ്പിച്ചേരാം.
0: മാറ്റി പിടിക്കുകയാണ്.
1: ശരി, ഇന്ന് ഒരു ചുവട് മാറ്റിയിരിക്കുകയാണ്.
0: മാറ്റി മാറ്റി പോണം.
1: പിന്നല്ലാതെ പുതിയ പുതിയ പാട്ടുകൾ കേൾക്കണ്ടേ?
0: നമ്മുടെ വയസ്സ് 73 വയസ്സ് കണക്കാക്കിയുള്ള
1: 73 വയസ്സാകുമ്പോ നല്ല താങ്കണൊക്കെ തില്ലന്തില്ലോ എന്നൊക്കെ ഉള്ള പാട്ടാണ് കേൾക്കാൻ.
0: അതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇന്ന് ഇന്ന് സൂപ്പർ സൂപ്പർ ആയിട്ട് പോണം.
1: പിന്നല്ല പിന്നെ അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടുകൊണ്ട് കഥ എഴുതാം.
0: എല്ലാവർക്കും സുഖം തന്നെ?
1: എല്ലാവർക്കും സുഖം.
0: ചോറൊക്കെ ഉണ്ടല്ലേ?
1: ചോറൊക്കെ കഴിച്ചു.
0: മറ്റേ അത് വിളിക്കുന്ന
1: ആരേ?
0: അതൊക്കെ ആരും പറഞ്ഞു. ശോഭന ചാറ്റി.
1: ശോഭന അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്.
0: അവര് മാത്രമേ
1: എല്ലാരും അവരവർക്ക് സമയം കിട്ടും പോലെ വിളിക്കുന്നുണ്ട്.
0: രണ്ടാമത്തെ പാട്ടിന്
1: ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷേ കിട്ടി. ഓക്കെ, അപ്പൊ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. അപ്പൊ ഇനിയും വിളിക്കണം, സുഖമായിരിക്കണം,
0: സന്തോഷമായിട്ടിരിക്കുന്നു.
1: ശരി,
0: ആഹാരം എല്ലാം കഴിച്ച് ആഹാരത്തിൽ നിന്നും ഒരു കുഴപ്പമില്ലാത്തേക്കാണെങ്കിലും ദൈവം എല്ലാം വാരിയും വാരിയും തരണം
1: തരണം. ശരി,
0: ശരീര
1: സുഖമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം.
0: നമ്മള് ബന്ധപ്പെട്ടതിനൊക്കെയാണ് ഈ ബാക്കിയുള്ള എല്ലാം ബന്ധപ്പെട്ടത്.
1: അതെ അതെ,
0: നമ്മളെ ബന്ധമാണ്.
1: അതുകൊണ്ട് പഴയ അതുകൊണ്ട് ആദ്യം വിളിച്ചവരെ ഒന്നും നമ്മൾ മറക്കുന്നില്ല.
0: നമ്മൾ തുടങ്ങിയത്
1: എല്ലാവരും
0: കിട്ടും. എല്ലാരും ഈ പരിപാടിയിൽ കേട്ട് സൂപ്പർ ആയിട്ട് പോട്ട്.
1: അതെ അതെ അതെ, നമ്മൾ തുടങ്ങി നമ്മൾ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, അപ്പൊ നമുക്ക് ഒരു ഇടവേള കൊടുത്തുകൊണ്ട് പാട്ട് കേൾക്കാം.
0: എല്ലാരും സങ്കടങ്ങളും പറഞ്ഞു പറയണ കേക്കുമ്പോ നമ്മൾക്ക് നമുക്കൊരു സങ്കടം.
1: നമ്മുടെ സങ്കടമൊക്കെ ചെറുതാണെന്ന് നമുക്ക് തോന്നും.
0: നമുക്കൊരു ചെറുതാണ് വലിയ സങ്കടങ്ങൾ പറയേണ്ടതാണ് നമ്മളത് കേട്ടോണ്ടിരിക്കുന്നത്.
1: അതെ അതെ അതെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: പാട്ട് കേൾക്കാം, നമ്മൾ സംസാരിച്ചാൽ തീരില്ല.
1: അതാണ്, നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കും, അതുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.
0: എല്ലാവർക്കും
1: ഓക്കെ ഓക്കെ. ശരി ശരി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം പി സിന്ധു. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണ്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ AR വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള രണ്ടാമത് ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൌൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്, ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकीकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं, जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी.
0: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെനിയു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റർ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് MyGOV ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ Article 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4ാം ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് Vikram 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
6: സന്തോഷവും ദുഃഖവും ചേർന്ന സംഗീതമാകുന്ന ഈ യാത്രയിൽ നമുക്ക് ഒന്നായി സഞ്ചരിക്കാം. ഇന്നത്തെ സായാഹ്നം പാട്ടുകളുടെയും വർത്തമാനത്തിന്റെയും ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരിക്കട്ടെ എല്ലാവർക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
7: നമസ്കാരം മാഡം.
6: നമസ്കാരം, ആരാണ്?
7: അജയനാണ്.
6: ആ അജയൻ, പറഞ്ഞോളൂ അജയൻ. ജോലിക്കൊന്നും പോയില്ലേ ഇന്ന്? ജോലി കുറവായിരുന്നു അതോ ജോലിക്ക് പോയില്ലേ? ജോലി കുറവാണ്, പൊതുവേ കുറവാണ്, എല്ലായിടത്തും കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഫുഡൊക്കെ കഴിച്ചു അജയൻ? ഭക്ഷണമൊക്കെ കഴിച്ചോ? കുറെ നാളിന് ശേഷം ഇടയ്ക്ക് ഒരിക്കൽ വിളിച്ചിരുന്നു, പിന്നെ അതാ ഇന്ന് വീണ്ടും വിളിച്ചു. കുറെ നാളെ ഒരു അനക്കം ഇല്ലായിരുന്നു, ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. അപ്പോഴും റേഡിയോ കേൾക്കുന്നുണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. സുഖമാണോ? എന്താ പറയാ, കോളില് സംസാരിക്കാനുള്ള ഒരു മൂഡില്ലാഞ്ഞിട്ടാണ് വിളിക്കാത്തത്. ഇപ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ശരിയായിട്ട് വരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ആ അത് എന്ത് പറയാൻ, ഓരോരോ കാലം മായ്ക്കാത്ത മുറിവുകളൊന്നും ഇല്ലാന്നല്ലേ. പതിയെ പതിയെ എല്ലാം നമ്മള് മറക്കും, അതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത. അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്കറിയാം. സങ്കടാവണ്ടേ എന്നാലും. ഏത് പാട്ടാ വേണ്ടേ?
7: ഫോർ ദ പീപ്പിളിലെ.
6: ഫോർ ദ പീപ്പിളിലെ അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കന വേറി വന്നു ആണോ? ആ ജാസി ഗിഫ്റ്റിന്റെ പാട്ടല്ലേ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ? ഓക്കെ അജയ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ.
0: ആ, ഇതാരാ?
1: ഇതാരാ മോളെ?
0: ആ, ഇപ്പൊ എവിടെ ഉണ്ട്? അവിടെ നിൽക്കുന്നതിന്റെ സന്തോഷം കൊണ്ടാണ് കരയണേ?
1: സന്തോഷം
0: സങ്കടം എല്ലാം ഉണ്ട്.
1: ഞാൻ
0: പൗടികോണത്തെ റേഡിയോ കിട്ടുന്നുണ്ടോ?
1: കിട്ടുന്നില്ല.
0: കിട്ടുന്നില്ല.
1: ഞാൻ ഇപ്പൊ ഫോണിൽ കൂടെ വിളിച്ചിട്ട് എന്റെ പാട്ട് കേക്കാം. എന്നാലും എന്റെ ശബ്ദവും സംസാരവും ഒക്കെ എല്ലാരും കേക്കുമല്ലോ.
0: അപ്പൊ അവിടെ റേഡിയോ കിട്ടുന്നില്ല.
1: റേഡിയോ കിട്ടുന്നില്ല. അതാ ഇവിടെ പാറ്റെല്ലാം ആകാശവാണി എല്ലാം കിട്ടുന്നുണ്ട്. ഇതൊന്നും കിട്ടുന്നില്ല.
0: ഫോണിൽ കേക്കാലോ?
1: ഫോണിൽ കേക്കാം, പാട്ട് കേക്കാൻ പറ്റൂല.
0: എന്തൊറ്റി?
1: അത് എന്റെ ഫോണിൽ ചെറിയ ഫോണല്ലേ, അത് റേഡിയോ എഫ്എം എടുക്കാൻ പറ്റണില്ല. ഇരച്ചോണ്ടിരിക്കുന്നു, സൗണ്ട് മാത്രമേ ഉള്ളൂ.
0: ആ, വലിയ ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലേ സംസാരിക്കാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങൾ നടത്തൂ.
1: ആ, നോക്കാം. എനിക്ക് അത് കിട്ടാത്തോണ്ട് ഭയങ്കര പ്രയാസം. വന്ന അന്നും മുതൽ അവിടെ നിന്ന് റേഡിയോ എടുത്തോണ്ട് വന്നെ. അപ്പൊ അതിൽ വിളിക്ക, എനിക്ക് കേക്കാലെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ മക്കളോട്?
0: ഓ,
1: പറഞ്ഞില്ലേ? ആ, അതുകൊണ്ട് എടുത്തോണ്ട് വന്ന്. ഇവിടെ വന്ന് ട്യൂൺ ചെയ്തപ്പം ഇത് മാത്രം കിട്ടണില്ല.
0: കരുണാസായ റേഡിയോ കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല.
0: അതിന്റെ ഒരു വിഷമത്തിലാണ്.
1: വിഷമമുണ്ട്, വിഷമമുണ്ട്. എല്ലാരുടെയും സംസാരിക്കും, മകളുടെ സംസാരിക്കാം, പിന്നെ എന്റെ സൗണ്ടും എല്ലാരും
0: കേൾക്കുമല്ലോ. ഇവിടെ ഉള്ള എല്ലാവർക്കും ആ ശബ്ദം ഒന്നുകൂടെ ഓർക്കാമല്ലോ.
1: കണ്ണപ്പള്ളി ഗിരിജ എന്ന് പറയുമ്പോ ഗിരിജയായിരുന്നു, ഇപ്പം പൗടിക്കോണം.
0: മുളയറ എന്ന് കണ്ണപ്പള്ളി ഗിരിജയായി, ഇപ്പം പൗടിക്കോണം ഗിരിജയായി.
1: കൊറേ നേരം കൊണ്ട് ട്രൈ ചെയ്യണം. പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഇവിടെ അത്ര ഇതില്ല, അതുകൊണ്ട് എന്നാലും കിട്ടിയത് ഭാഗ്യം. എനിക്ക് അപ്പോഴേ പാട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് പാട്ടുണ്ട്. ഊണൊക്കെ കഴിഞ്ഞോ അവളെ?
0: ഊണൊക്കെ കഴിച്ചു. അവിടെയോ?
1: കഴിച്ചു, കഴിച്ചു.
0: ജോലിയൊക്കെ ഉണ്ടോ വീട്ടിലെ?
1: വീട്ടിലെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ആരേക്ക് കൊടുത്തിരുന്ന വീടല്ലേ, അപ്പൊ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം കുഴപ്പമില്ല.
0: അവിടെ ആരൊക്കെ ഉള്ള വീട്ടിലെ?
1: മാത്രമേ ഉള്ളൂ.
0: ആ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ള?
1: മോളില് വാടാക്കാരുണ്ട്.
0: ഓ ശരി. അപ്പൊ അവരൊക്കെ എവിടെ താമസിക്കുന്ന മക്കളൊക്കെ?
1: അവര് ജഗതിയില് ഫ്ലാറ്റില്.
0: ഓ ശരി ശരി. ഇത് അവരുടെ വീട് തന്നെയാണ്?
1: മോന്റെ വീട്, മൂത്ത മോന്റെ വീട്. റെന്റിന് കൊടുത്തേക്കായിരുന്നു. ഇപ്പം റെന്റ് അവരെ ഒഴിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഒരു നിൽക്കുന്നുണ്ട്, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു.
0: ഓ ശരി ശരി ശരി.
1: അതൊരു എന്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: ആണ്, തീർച്ചയായിട്ടും.
1: മോന്റെ വീട്ടിൽ തന്നെ വരാൻ
0: സാധിക്കും. അതെ അതെ. അപ്പൊ അവിടെ അവിടെ ഒറ്റയ്ക്കാണെങ്കിലും തൊട്ട് മുകളിലൊക്കെ ആൾക്കാരുണ്ടല്ലോ.
1: എല്ലാരും അറിയാന്നുള്ളവര്, 10-25 വർഷം വരെ ഇവിടെ കിടന്ന താമസല്ലേ, എല്ലാരും അറിയാന്നുള്ളവരും പരിചയക്കാരും എല്ലാരും ആണ്. അങ്ങനെ സന്തോഷം, വിളിച്ച് കിട്ടിയാലും സന്തോഷം.
0: അപ്പൊ എന്തായാലും അവിടെ സന്തോഷത്തോടു കൂടി നിൽക്കുക, വേറൊന്നും ആലോചിക്കണ്ട. ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി മാത്രം മനസ്സിൽ വിചാരിച്ചാ മതി.
1: അത് മാത്രമേ ഉള്ളൂ. ഇനി
0: ആവുന്ന കാലമെല്ലാം എഴുന്നേറ്റ് നടന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് മാത്രം വിചാരിക്കുക. വേറെ എന്തെങ്കിലും ഒരു കുറവില്ലല്ലോ. ഭക്ഷണം കഴിക്കാം, ആവശ്യത്തിന് നമുക്ക് ഇഷ്ടത്തിന് ഇരിക്കാം, കിടക്കാം, ഉറങ്ങാം. അപ്പൊ അതുകൊണ്ട് അത് ഓർത്ത് സന്തോഷിക്കണം. സന്തോഷമായിട്ടിരിക്കുമ്പോ ഏത് പാട്ടും കൂടെ കേട്ട
1: വെള്ളനാട് സന്തോഷം തന്നെ ഇരുന്നു, അവിടെയും സന്തോഷം തന്നെ ഇരുന്നു,
0: ഇപ്പോഴും സന്തോഷം തന്നെ.
1: ഇരിക്കാനേക്കാളും സന്തോഷമുണ്ട്, എല്ലായിടത്തും സന്തോഷം തന്നെ.
0: സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ്.
1: പിന്നെ ശരീരസുഖം മാത്രം തരണം.
0: ശരീര സുഖമൊക്കെ കിട്ടും. വേറെ ഒന്നും ആലോചിച്ച് മനസ്സിന് സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും കൊടുക്കാതിരുന്ന സന്തോഷമൊക്കെ താനേ വരും, ആരോഗ്യം താനേ വരും.
1: ഈ ഞായറാഴ്ചയാണ് ഞാൻ ഇനി വന്നത്.
0: ഈ ഞായറാഴ്ച അവിടെ എത്തിയതേ ഉള്ളൂ.
1: എത്തിയതേ ഉള്ളൂ.
0: യെസ് യെസ്.
1: നോക്കാം. ആദ്യമൊക്കെ പറഞ്ഞത് ഇത് ഇൻകമിങ് കോൾ കിട്ടൂലെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് കോള് കിട്ടി.
0: കൊറേ കഴിഞ്ഞപ്പോ ഇൻകമിങ് കോള് കിട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാരും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. അവിടത്തെ കരുണാസായിയിൽ എല്ലാരും റേഡിയോ കിട്ടാത്തോണ്ട് അതില് പ്രയാസമുണ്ട്. എന്നാലും ഞാൻ പറയണത് എല്ലാരും കേൾക്കുമല്ലോ.
0: ഈ പ്രയാസം ഉൾപ്പെടെ ഞാൻ എല്ലായിടത്തും പറയാം.
1: എല്ലായിടത്തും പറഞ്ഞാൽ മതി. സൈക്കോ പാർക്കിലുള്ളവരെയും അവിടത്തെ സ്റ്റാഫുകളെയും ഇവിടത്തെ എല്ലാ സ്റ്റാഫുകളെയും ഓരോരുത്തരെയും എടുത്തു പറയില്ല. സമയം ഒരുപാടായി.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ല.
1: രണ്ടുപേരി സ്ത്രീ എന്ന ചിത്രത്തില് ഇന്നലെ നീ ഒരു പാലട്ടാ.
0: ഓ പാടിക്കോ.
1: ഇന്നലെ നീയൊരു സുന്ദര രാഗമായ പൊന്നോട കുഴലിൽ വന്നോളിച്ചിരുന്നു മാമക കരാങ്കുലി ചുംബനലവരിയിൽ പ്രേമ സംഗീതമായി വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായ പൊന്നോട കുഴലിൽ വന്നോളിച്ചിരുന്നു.
0: ഓക്കെ, അപ്പൊ ഈ പാട്ടാണ് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. പിന്നെ അടിപൊളിയല്ലേ.
1: അപ്പൊ തളിയിട്ടെങ്ങനെ എടുത്തു വച്ചു ചോദിക്കാന്ന് വെച്ചു. പിന്നെ ഏത് ചോദിക്കണം ചോദിക്കണോന്നുള്ള ഒരു
0: കൺഫ്യൂഷനിലാണ് ഈ പാട്ടിലെത്തിയത്.
1: ആ പിന്നെ ഞാൻ നൂറുകണക്കിന് പാട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടല്ലോ. ഇത് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു. ഇനി വിളിക്കുമ്പോ അടുത്ത ജാനകിയമ്മയ്ക്ക് എന്റെ
0: സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പാട്ട് എല്ലാവർക്കുമായി നമുക്ക് കേൾക്കാം.
1: എല്ലാവർക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണ് കരുണാസായി റേഡിയോ ആക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ശ്രോതാക്കളെയും എന്റെ അന്വേഷണം അറിയിച്ചിരിക്കണം.
0: ശരി, അപ്പൊ പാട്ട് കേൾക്കാം.
1: പ്രത്യേകം കണ്ണമ്പള്ളി രവിയെയും പ്രത്യേക അന്വേഷണം അറിയിച്ചേക്കണം. ഞാൻ വരാൻ നേരത്തെ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ച് പോയി എടുത്തില്ലായിരുന്നു കോള്. അപ്പൊ അത് കേൾക്കുന്നുണ്ടായിരിക്കും.
0: അപ്പൊ ശരി, നമുക്ക് പാട്ട് കേൾക്കാം. ശരി, ഓക്കെ ഓക്കെ. കരുണാസായിയുടെ സ്ഥിരം ശ്രോതാവ് പ്രിയ ശ്രോതാവ് ഗിരിജമ്മയാണ് വിളിച്ചത്. ഇപ്പൊ പൗടികോണത്തിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പൊ ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി എന്നുള്ള പാട്ടാണ് നമ്മളോട് പാടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. രാഗത്തിൻ്റെയും താളത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും മനോഹര സംഗമത്തിലേക്ക് പോക്കുവയിലേക്ക് ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഞാൻ വിട്ടിയത്തുനിന്ന് രാജേശ്വരിയാണ്.
0: ആ പറയൂ, വിട്ടിയത്തുനിന്ന് രാജേശ്വരി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. ഇന്ന് മഴയില്ല ടീച്ചർ, അല്ലെങ്കിൽ മഴയൊക്കെ ആയിരുന്നു.
0: മഴയും വെള്ളവും ഇല്ലാത്ത അവസ്ഥയിലാണ്.
1: ഓ, ടീച്ചറിന് സുഖമാണോ?
0: ആ സുഖമാണ്.
1: അവിടെ ഒരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നിദ്രതൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയൂടം കിട്ടി. ജാനകിയമ്മ, ജാനകിയമ്മ പാടിയ ആ പാട്ടാണ് വേണ്ടത്.
0: പിന്നെ നമുക്ക് ഏത് പാട്ടാ പാടി തരുന്നേ?
1: ആ സിനിമയിലെ വേറൊരു പാട്ട് ഞാൻ രണ്ടുപേരും പാടാം.
0: ആ പാടിക്കോളൂ.
1: പകൽ കിനാവിൻ സുന്ദരമാകും പാല.

0: എപ്പോഴെന്നറിയില്ല, എന്താണെന്നറിയില്ല, എന്നാണെന്നറിയില്ല. പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ, നോപുരമിട്ടൊരു തിരകൽ കടലിൽ ഗോപുരനടയിൽ വന്നല്ലോ. കാലിൽ തൊട്ടു വിളിക്കുകയായി ജലകേലിക്കായി നിന്നെ. എപ്പോഴെന്നറിയില്ല, എന്നാണെന്നറിയില്ല, എന്നാണെന്നറിയില്ല.
1: ഓക്കെ, അപ്പൊ സാധാരണ പാടാൻ പറയുമ്പോൾ തൊണ്ടവയെന്നാണ് പറയണേ. എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല, തൊണ്ട വയ്യാതിരിക്കുമ്പോ മാത്രമേ അങ്ങനെ പറയാവൂ. അല്ലാത്ത സമയങ്ങളിൽ രണ്ടുപേരെയൊക്കെ പാടണം. എല്ലാരും കേൾക്കട്ടെ നമ്മുടെ ശബ്ദവും, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം.
0: ഞാന് പാട്ട് പാടി ഇടുന്നുണ്ട്, പക്ഷെ അത് അവിടെ കിട്ടുന്നില്ല.
1: പക്ഷെ ഈ പാട്ട് നമുക്ക് ഇതില് വരുന്നില്ല. ഏത് നമ്പറിലേക്കാ ഇടുന്നേ? വാട്സപ്പ് നമ്പറിലേക്കല്ലേ?
0: വാട്സപ്പ് നമ്പറിലേക്കാണ്.
1: പക്ഷെ അത് ഓപ്പൺ ചെയ്യുമ്പോ അത് വരുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല.
0: ഓ, അതിൽ നിന്ന് വേറെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കാ കിട്ടുന്നുണ്ട്.
1: പക്ഷെ അതിലേ പാട്ട് ഇതിലേക്ക് കയറി വരുന്നില്ല. ഞങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോ അതിങ്ങനെ കറയും കറയും നിക്കുന്നതല്ല, അതായത് ഡൗൺലോഡ് ആവുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല. എന്താണെന്നറിയില്ല എന്ന് പാടിയതുപോലെ എന്താണെന്നറിയില്ല. അപ്പോ എല്ലാരെയും അന്വേഷണം അറിയിക്കണം. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ? ഓക്കെ ഓക്കെ. പാട്ട് സ്പെഷ്യലി അഭിലാഷിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ശരി, ഓക്കെ, ശരി.

0: വാക്കുകൾ വസന്തം ചൂടുന്ന ഇടവേളയിൽ ഈ ഒരു സമയത്ത് പാട്ടുകൾ ഹൃദയം നിറയ്ക്കുന്ന നിമിഷത്തിൽ സൗഹൃദം വിരിയുന്ന പോക്കുവയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ വിജയകുമാരിയാണ് മാഡം.
0: വിജയകുമാരി? ആ, വെമ്പന്നൂരിൽ നിന്ന് വിജയകുമാരി. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടല്ലോ.
1: അതെ അതെ, ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ നമ്മുടെ മോഹന സാറിന്റെ ഇതല്ലായിരുന്നോ?
0: ഇന്നലെ ഇന്നലെ ലൈവ് അല്ലല്ലോ, ഇന്നലെ റെക്കോർഡിട്ടല്ലേ.
1: അതാണ് മാഡം.
0: ഓ, ഒരു ദിവസം കഴിഞ്ഞ പ്രോഗ്രാമിന്റെ ലൈവ് അത് റെക്കോർഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പൊ വിളിച്ചോണ്ടിരുന്നാൽ എങ്ങനെ കിട്ടും?
1: ഞാൻ പറഞ്ഞു, അയ്യോ മോനോട് ഞാൻ പറഞ്ഞു, എന്തോ മക്കളെ അപ്പോഴും അറിയില്ലേ അമ്മ, ഇപ്പൊ അവർക്കൊരു ശല്യം പോലെ അമ്മ.
0: അയ്യോ, അങ്ങനെയല്ല, ഇന്നലെ ഇന്നലെ ലൈവ് അല്ല, ഇന്നലെ നേരത്തെ കഴിഞ്ഞ പ്രോഗ്രാമിന്റെ റെക്കോർഡിംഗ് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ കിട്ടും?
1: ഞാൻ ഇന്ന് ഇപ്പൊ വെമ്പന്നൂരല്ല, ഞാൻ ഇന്ന് ഇവിടെ എന്റെ കുടുംബ വീട് കാണിച്ചക്കട പാലത്തിന്റെ അവിടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
0: അരുവിക്കര? അരുവിക്കര എന്നോ?
1: അരുവിക്കര അല്ല മാഡം, നമ്മുടെ ജീവിരാജ സ്കൂളില്ലേ?
0: ആ, ജീവിരാജ സ്കൂളിന്റെ
1: അവിടെ നമ്മുടെ കാണിച്ചക്കട പാലം എന്ന് പറയും.
0: ഓ ഓ,
1: അവിടെ ഇന്നൊരു നമ്മുടെ ഒരു ചിറ്റപ്പന്റെ ആണ്ടായിരുന്നു, അങ്ങനെ അവിടെ വന്നത്. വന്നിട്ട് നമ്മുടെ അനിയത്തിയുടെ വീട്ടിലിരിക്കുന്നു.
0: അവിടെ റേഡിയോ ഒക്കെ ഉണ്ടോ?
1: അവിടെ ഉണ്ട്. അനിയത്തി എപ്പോഴും എന്നെ പോലെ തന്നെ എപ്പോഴും.
0: നിന്റെ അനിയത്തി ഞങ്ങളെ വിളിക്കാറില്ലല്ലോ. അനിയത്തി
1: വിളിക്കാറില്ല മാഡം, ഞാൻ പറഞ്ഞു നീ വിളിക്കേ വിളിക്കുന്നു. അപ്പൊ അവക്ക് ഭയങ്കര മടി.
0: ഒരു ദിവസം വിളിക്കാൻ പറയണം.
1: അതാണ് പക്ഷെ എപ്പോഴും കേൾക്കും എന്നെ പോലെ തന്നെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന്റെ
0: ആരാധിക
1: റേഡിയോ. ആ, ഇരുന്നത് ചെയ്യും, അവള് തുണിയൊക്കെ ഇരുന്ന് തച്ചോണ്ടിരിക്കും. പക്ഷെ അവൾക്ക് വിളിക്കാൻ ഭയങ്കര മടി.
0: ആരാധികയോട് പറയൂ, ആരാധികയോ നമ്മളൊന്ന് വിളിക്കാൻ പറയും.
1: പിന്നെ
0: എന്താണ് ആരാധികയുടെ പേര്?
1: രാധ.
0: രാധാദേവി. എന്താണ് രാധാദേവി അമ്മ ഇങ്ങനെ ഒരു മടി?
1: അവൾക്ക് ഭയങ്കര മടി. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് ഫോൺ ഇപ്പൊ നിന്റെ തരും, നീ മാഡത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് കഴിച്ച് ഓടി
0: ഓടിക്കളഞ്ഞു. എന്താ പറയാ,
1: അവൾക്ക് ഭയങ്കര മടിയാണ്.
0: അപ്പൊ ഒരു നമ്മള് മുഖം കാണുന്നില്ലല്ലോ, ആരും നമ്മുടെ മുഖം കാണുന്നില്ല.
1: അവളോട് പറഞ്ഞു, എടീ നീ വാ ഒരു ദിവസം, നമുക്ക് കരുണാസായിലൊക്കെ
0: പോവാം,
1: നമുക്ക് രണ്ടൂർ കൂടെ പോയിട്ടൊക്കെ വരാം, വരാം ഒരു ദിവസം വരാം നമുക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന അല്ലാതെ അവൾക്ക് വിളിക്കാൻ ഭയങ്കര ഒരു വല്ലാത്ത ഒരു ഇതാണ്.
0: വരാം വരാം വയ്യ.
1: അതാണ്.
0: അപ്പൊ ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞു, കാരണം ഞാൻ രാധാദേവിയെയോ രാധാദേവി എന്നെയോ കാണുന്നില്ല.
1: അതാണ്.
0: ഒരു ശ്രോതാക്കളും നമ്മളെ കാണുന്നില്ല.
1: കാണുന്നില്ല എങ്കിലും
0: അപ്പൊ സ്വതന്ത്രമായി നമുക്ക് സംസാരിക്കാം. എന്തേ,
1: ഇപ്പൊ നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഭയങ്കരമായ ഒരു ബന്ധമില്ലേ?
0: അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ആ, എല്ലാരും നമ്മളെ ബന്ധുക്കളെ പോലെ, നമ്മുടെ സുഹൃത്തുക്കളെ പോലെ എല്ലാവർക്കും ഇഷ്ടം. ഒരു പ്രോഗ്രാമിൽ പറയുന്നത് പോലെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.
1: പിന്നെ അത്രമേൽ ഇഷ്ടം, കാരണം ഇപ്പൊ വിളിക്കുമ്പം കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഓ എന്ന് ദൈവമേ ഇന്ന് കിട്ടിയില്ലല്ല എന്ന് എനിക്ക്. അപ്പൊ അതുപോലെ എത്രയോ പേരാണ് അങ്ങനെ.
0: നമുക്കൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരു തവണ പോലും കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഞാനിങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് അറിയാന്നുള്ളവരൊക്കെ കാണുമ്പോ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എത്ര നാളായിട്ട് വിളിക്കുന്നു, ഞങ്ങൾ കിട്ടുന്നില്ല
1: കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ മാഡത്തിന് ഒരു ലളിത ഗാനം ഒരു രണ്ടു വരി പാടിത്തരാം.
0: ആ, പാടിത്തരും.
1: പാടത്തരും,
2: പാടിക്കോളൂ. കുഴൽ മേലെ ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗ സന്ധ്യ.

0: செய்தா கதையிலே நாயிலே ஓட குழல் ஒழுகி ஒழுகி வரும் ஒரு காபரயுக சந்தேயில்.
1: ഓക്കേ ഓക്കേ, കേട്ടല്ലോ, ഒരുപാട് പഴയ ഒരു ലളിതഗാനമാണ്. എനിക്ക് ഒരു സുജാതയാണ് ആ പാട്ട് പാടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ആണോ?
0: എന്താ മേഡം, എനിക്ക് സ്കൂളില്
1: സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പാട്ടാണ്. ആ അതെ. ഓ, അങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ.
0: പിന്നെ പിന്നെ സ്കൂളില് കലാപരിപാടിയിലൊക്കെ ഞാൻ മേഡത്തോട് പറഞ്ഞിട്ടില്ലേ,
1: പങ്കെടുത്തിട്ടുണ്ട്.
0: ഭയങ്കര താല്പര്യമാണ്.
1: ആ ഒരു ഓർമ്മ ഒന്നുകൂടെ ഒന്ന് പുതുക്കാൻ കഴിയും.
0: എപ്പോഴും അതാണ് മേഡം.
1: അപ്പൊ ഇന്ന് കേൾക്കാനുള്ള പാട്ട് ഏതാ ചോദിച്ചാ?
0: ആലില മഞ്ചലിൽ നീരാടുവാൻ എന്ന് പറഞ്ഞ്.
1: ആലില മഞ്ചലിൽ നീ ആടുമ്പോൾ പാടുന്നു കണ്ണായി. അതാണ് കേൾക്കേണ്ടത്. ശരി. അപ്പൊ രാധാദേവിയോട് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം. ഒന്ന് വിളിക്കാൻ പറയണം എപ്പോഴെങ്കിലും.
0: പറയാം മേഡം.
1: ശരി. ഓക്കെ
0: ശരി. ഓക്കെ, താങ്ക് യു,
1: ബൈ.

ഒരു പാട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഓർമ്മയാകാം, ചിലപ്പോൾ ഹൃദയത്തിൽ വിളങ്ങുന്ന ഒരു നക്ഷത്രമാകാം. അത്തരത്തിലുള്ള അനവധി ഗാനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയഗാനങ്ങൾ, ഓർമ്മകൾ, അനുഭവങ്ങളൊക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷാണ്. കാട്ടാക്കട ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു പാട്ട് കേൾക്കണം. യേശുദാസ് പാടിയ പാട്ടാണ്, ശാഖ നഗരത്തിൽ ശശികാന്തം ചൊരിയും ശാരദ പൗർണമി എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ഒപ്പം ജോലി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരേഷ് ബാലകൃഷ്ണനും സാജുവിനും ചൂണ്ടുപലക വർക്ക്ഷോപ്പ് നടത്തുന്ന സ്റ്റാൻലി മേശരിക്കും സുനിൽ മേസ്തിരിക്കും പേഴുമൂട് വിജയൻ മേസ്തിരിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് സുരേഷ് ആവശ്യപ്പെടുന്നത്. ഒരു പ്രിയ ഗാനമാണ്. നമ്മളുടെ സുരേഷ് കരുണാസേരയുടെ ഒരു പ്രിയ ശ്രോതാവാണ്. പലപ്പോഴും വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്യുന്നത്. ബാലകൃഷ്ണനും നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ്. അവരുടെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സുരേഷ്. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന സുരേഷിന് വേണ്ടിയിട്ടാണ് അടുത്തത് ഒരു പാട്ട് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു പഴയ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ പാട്ടുകളും നമ്മളെ ഓർമ്മകളുടെ വഴികളിലൂടെ നമ്മളെ നയിക്കുന്നു. ഓരോ പാട്ടുകളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് പോക്കുവയിൽ പരിപാടി നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം ഉണ്ട്, പറഞ്ഞോളൂ. എവിടെയായിരുന്നു? ഒരു കോള് വിളിച്ചിട്ട് എങ്ങോട്ട് പോയി? അതൊക്കെ മനസ്സിലായിനു, പക്ഷെ എന്താ ചെയ്യുന്നു.
1: എന്തോ മഴയൊക്കെ അല്ലേ മാഡം, റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് എന്തോ ഡിസ്റ്റർബൻസ് വന്നുപോയി.
0: അവിടെ മഴയാണോ?
1: ആ, ഇവിടെ നല്ല മഴ, കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. കുറവ് വന്ന്.
0: ഓ, ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ചൂടിലൊക്കെ ഇരിക്കുകയാണ് നമ്മള്.
1: അതെ അതെ, ഇവിടെ കർക്കിടക മാസം തുടങ്ങിയതിനോട് വന്നിരുന്നു.
0: കർക്കിടക മാസം വന്നു എന്ന് അറിയിക്കാൻ നമുക്ക് ഒരു കൊച്ചു മഴ ഉണ്ടായിരുന്നു.
1: അതെ, ശരി. ഞങ്ങൾക്ക് ഇന്നലെ മുതലേ നല്ല മഴ കിട്ടി.
0: ആ, പക്ഷെ പിന്നെ അങ്ങോട്ട് ഓടി ഒളിച്ചു.
1: എങ്ങോട്ട് പോയി? പിന്നെ സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായി, മാഡത്തിന്റെ ഫോട്ടോ കണ്ടു ഞാൻ.
0: ആ, ശരി, ഞാനത് അറിഞ്ഞിരിക്കണു.
1: അറിഞ്ഞിരിക്കണം.
0: രഹസ്യമായി വെച്ചിരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം.
1: അതെ അതെ, സന്തോഷമായി ആ ഫോട്ടോ കണ്ട മേടത്തിന്റെ. ഇതാണ് നമ്മുടെ ലേഖ ടീച്ചർ.
0: ഇങ്ങനെ ഒരാളോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി.
1: മനസ്സിലായി. അപ്പൊ ശബ്ദത്തെക്കാളും എനിക്ക് തോന്നുന്നു ഫോട്ടോ കണ്ടപ്പോ പ്രായം കുറവാണ് എന്നുള്ളത്.
0: ആ, അത് ശരി. ശബ്ദത്തിന് കുറച്ച് പക്വത ഒക്കെ ഇരിക്കട്ടെ, നിങ്ങളൊക്കെ ഒരു ബഹുമാനം വരുള്ളൂ.
1: അതെ അതെ, അങ്ങനെ അത് ഇല്ലെങ്കിലും ഉണ്ടാവും. എല്ലാ ശ്രോതാക്കൾക്കും മേടത്തോടെ പ്രത്യേക സ്നേഹവും ബഹുമാനം ഒക്കെ.
0: ബഹുമാനം ഒന്നും വേണ്ട, സ്നേഹം മതി. ബഹുമാനം വന്നാൽ കുറച്ച് ഡിസ്റ്റൻസ് ആയി പോകും.
1: അതെ അതെ, ഇല്ലേ, അങ്ങനെ ഒന്നും വരില്ല.
0: അങ്ങനെ വരില്ല, സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ.
1: അതെ അതെ. പിന്നെ കണ്ണൂര് നമ്മുടെ എന്താ പറയേണ്ടത്, മൊത്തത്തിൽ അറിയാലോ മേഡം, കർക്കട നല്ല സത്യസാന്ദ്രമായ നിമിഷങ്ങളായല്ലോ കണ്ണൂര്.
0: അതെ അതെ, രാമായണ മാസം ആരംഭിച്ചിരിക്കുന്നു. എല്ലായിടത്തും രാമായണത്തിന്റെ ശ്രുതി ഗീതങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു.
1: അതെ അതെ. പിന്നെ നമ്മുടെ കാവില്, നമ്മുടെ കാവിലൊക്കെ നടന്നാല് നമ്മുടെ സന്ധ്യാവേലൊക്കെ ഉണ്ടാവും.
0: സന്ധ്യാവേൽ,
1: സന്ധ്യാവേല എന്ന് പറഞ്ഞാല് വൈകുന്നേരം ആകുമ്പോഴേക്കും ചെണ്ടമുട്ട്. ചെണ്ടമുട്ട് എന്ന് പറഞ്ഞാൽ മേഡം, നമ്മുടെ കാവില് ഇപ്പൊ വെച്ചാല് ഒരു അഞ്ചാറ് തെയ്യം ഉണ്ടെങ്കിൽ ഓരോ തെയ്യം ഇറങ്ങുന്നതിനനുസരിച്ചിട്ടുള്ള മുട്ടായിരിക്കും മുട്ട് വന്നരോ.
0: ഓ ശരി, എന്തൊക്കെയാണ് അവിടുത്തെ ഓരോ സങ്കല്പങ്ങളെ, അടിപൊളിയാണ്.
1: ആ അതെ അതെ, നമ്മുടെ കാവിലെ മണ്ണപ്പനുണ്ട്, പിന്നെ അത് തന്നെ ഗുരു, വെള്ളെടുത്ത് ഭഗവതി, ചാമുണ്ടി, അങ്ങനെ ഗുളികൻ, എല്ലാ തെയ്യവും ഉണ്ട്. അപ്പൊ ഓരോ തെയ്യം ഇറങ്ങുന്നതനുസരിച്ചുള്ള മുട്ട്. അപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇന്ന തെയ്യം ഇറങ്ങുന്നതിന്റെ മുട്ടാ മുട്ടുന്നത്. അങ്ങനെയാണ് ആ ഒരു വൈകുന്നേരകാലങ്ങളുടെ ഒരു മണിക്കൂറോളം ചെണ്ടവും.
0: മൊത്തം ഭക്തിസാന്ദ്രമാണ് അപ്പൊ കണ്ണൂര്.
1: ഭക്തിസാന്ദ്രമായ നിമിഷം തന്നെയാണ്.
0: അതാണ് കർക്കിടക മാസം ആകുമ്പോ അതിന്റെ ഭക്തിസാന്ദ്രത കൂടും.
1: കൂടും കൂടും, കറക്റ്റ് ആണ്. ആ ഒരു മാസം കൂടി ആയതുകൊണ്ട് എനിക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടാണ് മേഡം.

0: കേൾക്കേണ്ടത്.
1: ഏതാ കേൾക്കണ്ടേ?
0: സീതാ കല്യാണ ഒരു പാട്ടില്ലേ, അങ്ങനെ നമ്മുടെ
1: സീതാ കല്യാണ വൈഭോഗമേ എന്ന് പറയുന്ന പാട്ട്.
0: പാട്ട് അതിലടക്കം മേഡം എന്താ പറയാൻ പോയില്ലല്ലോ.
1: ഞാൻ എന്താ പറയാൻ വന്നേ? ഇടയ്ക്കൊക്കെ മറവിയൊക്കെ അങ്ങനെ ബാധിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ അങ്ങനെ എന്താണ്, അമ്പലങ്ങളിലൊക്കെ രാമായണമൊക്കെ വായിക്കും, രാമായണ പിന്നെ പാരായണ മത്സരമൊക്കെ നടക്കും, പിന്നെ രാമായണ ക്യുസ് ഒക്കെ ഇങ്ങനെ സംഘടനകളൊക്കെ ചെയ്യും. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു ക്യുസ് ഒക്കെ ചെയ്തു, രാമായണ ക്യുസ്. നമ്മുടെ ഇൻമേറ്റ്സിന് വേണ്ടിട്ട് ഒരു ക്യുസ് ഒക്കെ വെച്ചു. നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു.
0: നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ ക്ഷേത്രങ്ങളിലെ ആചാര ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ, മത്സരത്തിന്റെ ഓണത്തിനോടനുബന്ധിച്ചിട്ടേ
1: ഇവിടെ. പക്ഷേ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ക്യുസ് മത്സരമൊക്കെ വെക്കും. ഓ, രാമായണ പാരായണ മത്സരമൊക്കെ വെക്കും. അപ്പൊ വളരെ തെറ്റാതെയൊക്കെ ഇങ്ങനെ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം എന്നൊക്കെ പറഞ്ഞ് പറയണം. അത് അത് സംസ്കൃതമാണ്, നമ്മള് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഒക്കെ പറയണം.
0: അപ്പൊ അല്ല, ഇപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ മേഡം പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി.
1: ആ അപ്പോ എന്താണ് ഈ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ, ഇങ്ങനെയൊന്നും അല്ല, ഇത് കവിത പോലെയാണ്. അപ്പൊ ഇങ്ങനെ അത് പറഞ്ഞ് പഠിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിരിച്ച് പിരിച്ചൊക്കെ വായിച്ചൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, പക്ഷെ വായിച്ചു തുടങ്ങിയാൽ ഭയങ്കര രസവുമാണ്. അധ്യാത്മ രാമായണം ക്ലിപ്പായിട്ട് ഇങ്ങനെ രസകരമായി വളരെ എന്താണ് വളരെ സാഹിത്യപരമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ രണ്ട് വാക്കൊക്കെ എടുത്ത് വായിക്കണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്നൊക്കെ പറഞ്ഞ് വായിക്കണം. ആ അപ്പോ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
0: എല്ലാ പിന്നെ വാവിന്റെ എന്നുവെച്ചാൽ നമ്മുടെ രാമായണ മാസം വേണ്ട എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ ഈ പാട്ട് സമർപ്പിക്കുക.
1: ശരി, എല്ലാ ഭക്തരല്ലാത്തവരും ഇത് കേക്കണ്ടെന്നാണോ? ഭക്തരല്ലാത്ത ആൾക്കാരും ഉണ്ട്, അപ്പൊ എല്ലാരും കേൾക്കട്ടെ.
0: എല്ലാവരും കേട്ടോട്ടെ, എല്ലാവരും ഇങ്ങനെ പാട്ട് എടുത്തോട്ടെ.
1: അതെ അതെ, ഭക്തർക്ക് പ്രത്യേക ഡെഡിക്കേഷൻ, അല്ലാത്തവര് കേൾക്കൂ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ശരി, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ലാസ്റ്റ് കോൾ അങ്ങ് കണ്ണൂര് നിന്നായതുകൊണ്ട് നമുക്ക് ഈ കോൾ ഇവിടെ ഇത് ഈ കോള് കൊണ്ട് അവസാനിപ്പിക്കാൻ
0: തോന്നുന്നു.
1: അപ്പൊ എന്തായാലും എല്ലാവരെയും അന്വേഷണം അറിയിക്കുക,
0: എല്ലാവരുടെ അന്വേഷണം പറയുക, എല്ലാവരുടെയും രാമായണ മാസത്തിന്റെ ആശംസകൾ പറഞ്ഞു ഞാൻ പറയാം.
1: ആ ശരി ശരി, ഓക്കെ ഓക്കെ, ബൈ. ഇപ്പോ പോക്കുവെൽ തത്സമയ പരിപാടിയിൽ ഇപ്പോൾ ആനന്ദൻ തിലാനൂരാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ കണ്ണൂര് രാമായണ മാസമായിട്ട് ഒരുപാട് ചടങ്ങുകളും ക്ഷേത്ര ആചാരങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഭക്തിയോട് വളരെയധികം ആദരവ് പുലർത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇപ്പൊ ആനന്ദൻ തിലാനൂർ നമ്മളെ വിളിച്ചത്. നമ്മളിവിടെ രാമായണ മാസം ഒരുപാട് പല രീതികളിൽ ഇവിടെ ആഘോഷിക്കാറുണ്ട്. പാരായണമായിട്ടും ക്യുസ് പ്രോഗ്രാമായിട്ടും ഒക്കെ നമ്മളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഇന്നത്തെ പോക്കുവെൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും നേരം സമയം കടന്നു പോയതറിഞ്ഞില്ല. ഓരോ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും ഒന്നായ സുന്ദര നിമിഷങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സന്തോഷം അറിയിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലെ പ്രകാശവും സങ്കടങ്ങളും സന്തോഷവും വർത്തമാനങ്ങളായി ഇവിടെ പറന്നെത്തുകയുണ്ടായി. ഇന്നിന് നമുക്ക് വിട വാങ്ങാനുള്ള സമയമാകുന്നു. ഈ സായാഹ്നത്തെ യാത്രയാക്കി സന്ധ്യയെ വരവേൽക്കാൻ നമുക്ക് തിരികെ പോകാം. പുതിയ പാട്ടുകളും കഥകളുമായി വീണ്ടും നമുക്ക് അടുത്ത പോക്കുവെൽ ദിവസത്തിൽ ഒരുമിച്ച് ചേരാം. അതുവരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കട്ടെ. ആനന്ദൻ തിലാനൂരായിരുന്നു നമ്മുടെ ലാസ്റ്റ് കോളർ. സീതാ കല്യാണം എന്ന് തുടങ്ങുന്ന രാമായണ മാസത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പാട്ടാണെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്കത് കേൾക്കാം. ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും പിന്നെ അഭിലാഷുമാണ്. അപ്പോൾ സന്തോഷത്തോടെ വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ആരല്ലമ്മേ, വിധിയാ, അത് അനുഭവിക്കണം. വലതി പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ. എങ്ങട്ടാന്നറിയില്ല, പോണം. ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ, ഞാൻ ആരും ഇല്ല ഇവിടെ. അമ്മയ്ക്ക് വരാം, പക്ഷേ ഇപ്പോഴല്ല, ഒരിക്കൽ അമ്മയുടെ വേണം. അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ? അമ്മ സമാധാനിക്കും, ഒക്കെ ശരിയാവും. വേണം, ഇനി ഒട്ടും അയക്കണ്ട.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഒരേ ഒരു താരത്തിൽ ഇന്ന് പാബ്ലോ നെരൂദയെക്കുറിച്ച് കേൾക്കാം. നിങ്ങൾ ചോദിക്കുന്നു, എവിടെ ലൈലാക്കുകൾ? എവിടെ അവീൻ പുഷ്പദലങ്ങളാർന്ന അധ്യാത്മവിദ്യ? എവിടെ പേർത്തും പേർത്തും വാക്കുകൾ ചിതറിത്തെറിപ്പിച്ച് അവയിൽ തുളവീഴ്ത്തുന്ന മഴ? എവിടെ കിളികൾ? ഞാൻ എല്ലാ വർത്തമാനവും പറയാം. പൂവുകളുടെ വീടെന്നായിരുന്നു എൻ്റെ വീടിൻ്റെ പേര്. കാരണം അതിൻ്റെ ഓരോ വിള്ളലിലും ജെറേനിയം പൂക്കൾ പൊട്ടിവിരിഞ്ഞിരുന്നു. ഗദ്യത്തിലൂടെയല്ലാതെ പദ്യരൂപേണ ഈ കവിത വായിക്കുന്ന പക്ഷം അത് ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്ക് ആഴത്തിൽ പതിഞ്ഞിറങ്ങുന്നത് കാണാം. പാബ്ലോ നെരൂദ കവിത എഴുതിയത് കടലാസിലായിരുന്നില്ല, നേരിട്ട് ജനഹൃദയങ്ങളിൽ എഴുതുകയായിരുന്നു. അത്രയ്ക്ക് ജീവിതം പൊടിഞ്ഞു നിൽക്കുന്ന വാക്കുകളായിരുന്നു അവ. ആത്മവിഘടനത്തിൻ്റെ രാഷ്ട്രീയ ധ്വനികൾ കൂടിയായിരുന്നതുകൊണ്ടാവണം അത് ലോകജനതയുടെ ഹൃദയഭിത്തികളിൽ തട്ടി ഇപ്പോഴും പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുന്നത്. അനാദിയായ വിപ്ലവത്തിൻ്റെ ആകാശങ്ങളെ അത് ഭൂമിയിൽ വിരചിച്ചുകൊണ്ടിരിക്കുന്നു.

പ്രപഞ്ചോൽപ്പത്തിയെയും പ്രാണിപരിണാമത്തെയും മനുഷ്യചരിത്രത്തെയും കുറിച്ച് കാവ്യാത്മകമായ ഒരു സമഗ്രദർശനം, ചരാചര പ്രകൃതിയുമായി യോഗാത്മകമെന്നതുപോലെയുള്ള സമ്പൂർണ ലയം, സാമൂഹ്യനീതിയെയും രാഷ്ട്രീയ അനുഷ്ഠാനത്തിൻ്റെ ധാർമ്മികാടിസ്ഥാനങ്ങളെയും കുറിച്ചുള്ള പ്രകാശപൂർണമായ ആകാംക്ഷ, സ്വന്തം ഭാഷയുടെ മൂലകങ്ങൾക്ക് മേലുള്ള അസാമാന്യമായ ആജ്ഞാശക്തി, കവിതയുടെ ഒരു വഴിയും അടച്ചുകളയാത്ത വൈവിധ്യനിർഭരമായ കൽപ്പനാസമൃദ്ധി, തൻ്റെ ദേശത്തോടും ജനതയോടുമുള്ള അക്ലിഷ്ടവും ആത്മാർത്ഥവുമായ ഐക്യം, ഇങ്ങനെ മഹാകാവ്യഭാവനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ജൈത്രയാത്ര നടത്തുന്ന കമനീയതയാണ് പാബ്ലോ നെരൂദയുടെ കവിതകളിൽ ദർശിക്കാനാവുന്നത്. എല്ലാ മനുഷ്യസ്നേഹികൾക്കും കവിയാകാനാവില്ല, എല്ലാ കവികൾക്കും മനുഷ്യസ്നേഹിയാവാനുമാവില്ല. എന്നാൽ ഒരു കവിക്ക്, ശരിക്കും ഒരു കവിക്ക് മനുഷ്യസ്നേഹിയാവാനേ കഴിയൂ. കാരണം അയാളുടെ കവിതയുടെ ഏതംശമെടുത്ത് ആസ്വാദനത്തിൻ്റെ പരീക്ഷണശാലയിൽ പരിശോധിച്ചാലും അവിടെ നിന്നെല്ലാം മനുഷ്യസ്നേഹത്തിൻ്റെ പരിമളം പൊങ്ങുന്നത് കാണാം. അങ്ങനെ ആദ്യമധ്യാന്തം കവിയായിരുന്നു പാബ്ലോ നെരൂദ.

നെരൂദ ആരെക്കുറിച്ചാണ് പാടിയത്? നീ പറയുന്നു എന്നെക്കുറിച്ചാണെന്ന്, ഞാൻ പറയുന്നു നിന്നെക്കുറിച്ചാണെന്ന്. തർക്കത്തിനൊടുവിൽ ആകാശവും ഭൂമിയും അന്തരീക്ഷവും കേൾക്കെ നമ്മൾ ഉറച്ചു വിളിച്ചു പറയുന്നു, നെരൂദ പാടിയത് നമ്മളെക്കുറിച്ചാണെന്ന്. നോക്ക്, ഇപ്പോൾ ഞാനും നീയും ഇല്ലാതാകുന്നു, നമ്മൾ മനുഷ്യരാകുന്നു. നമ്മളിലില്ല ജാതിമതങ്ങൾ, നമ്മളിലില്ല ഭേദങ്ങൾ, നമ്മളിലുള്ളത് സാഹോദര്യം. നമ്മുടെ ചോരയ്ക്കൊരേ നിറം. വാക്കുകൾക്ക് ഒരു മുദ്രാവാക്യത്തിൻ്റെ സ്വരമുണ്ടാകുന്നു. മാനവികതയിലേക്ക് മനുഷ്യനെ വിളിച്ചുണർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് ആകാശത്തെ നടുക്കുവാനാകും, തിരമാലകളെ നിശ്ചലമാക്കാനാകും. അടിമത്തത്തിന് വേണ്ടി ഉദ്ഘോഷിക്കുന്ന ഏതൊച്ചകളെയും അതിന് നിശബ്ദമാക്കാനാകും. നെരൂദ ഒരിടിമുഴക്കം പോലെ ദിഗന്ധങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. നെരൂദ പ്രണയത്തിൻ്റെ വയലേലകളിൽ ആത്മാവിൻ്റെ വിത്തുകൾ നട്ടുപിടിപ്പിക്കുന്നു. നെരൂദ വിപ്ലവത്തിൻ്റെ ഭൂമികകളിൽ മനുഷ്യഗാഥകളുടെ ശംഖുലി മുഴക്കുന്നു.

കഴിയുമെനിക്ക് ഈ അഭിഷപ്ത രാത്രിയിൽ. നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാവിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന ഗായകൻ. രാത്രി വിശാലമാകുന്നു, വിരഹദുഃഖത്തിൻ്റെ വിതുമ്പൽ കേൾക്കുന്നു. പുൽമേട്ടിലിറ്റു വീഴുന്ന മഞ്ഞുകണങ്ങൾ പോൽ കവിത ആത്മാവിൽ വന്ന് തുളുമ്പി നിൽക്കുന്നു. ഒരിലയായി വർത്തിക്കുകയും ഒപ്പം തൻ്റെ വൃക്ഷത്തെ ഒന്നിച്ചു ദർശിക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധിയാണ് നെരൂദയുടെ കവിതയിലെ അന്തർവെളിച്ചം. അത് അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്ന മാനവികതയെ കണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഭൗതികതയെയും അതിഭൗതികതയെയും ഇഹത്തിൻ്റെ തന്നെ ഭിന്നഭാവങ്ങളായി നെരൂദ ദർശിക്കുന്നു. കടൽ അതിൻ്റെ അഗ്നി അടിത്തട്ടിലാണ് സൂക്ഷിക്കുന്നത് എന്നതുപോലെ ഇഹപരങ്ങളെന്ന വ്യത്യാസം കപടമാണെന്ന ദർശനം നെരൂദ കവിതകളിലെ അടിത്തട്ടിൽ ജ്വലിക്കുന്ന അഗ്നിയായിരിക്കുന്നു. അത് പക്ഷേ ആകാശത്തെ പോലും പൊള്ളിക്കുന്നു. ഒറീനോക്കോ നദി നെരൂദ കവിതയിലൂടെ ഒഴുകുന്നത് സച്ചിദാനന്ദൻ മൊഴിമാറ്റുന്നു. ഒറീനോക്കോ, ഞാൻ സമയമേ അറിയാതെ നിന്റെ സമയതീരങ്ങളിൽ കിടക്കട്ടെ. ആദിയിലെന്ന പോലെ ഞാൻ നഗ്നനായി പോകട്ടെ. ജ്ഞാനസ്നാനം ചെയ്യിക്കുന്ന നിന്റെ തമസ്സുകളിലേക്ക് ഞാൻ യാത്രയാവട്ടെ.

കവിയുടെ ശബ്ദം ഇടറുകയും ചിതറുകയും ചെയ്യുന്ന ഒരു നൂറ്റാണ്ടിൽ ജീവിതത്തെയും മരണത്തെയും സമരത്തെയും ചരിത്രത്തെയും പ്രകൃതിയെയും പ്രണയത്തെയും കുറിച്ച് ദൃഢമായ മുഴങ്ങുന്ന ശബ്ദത്തിൽ സംസാരിച്ച കവി നെരൂദ. വിമൂഖവും നിർജീവവുമായ വസ്തുക്കൾക്കെല്ലാം കവി കണ്ണും നാവും നൽകുന്നു. ലോകത്തെ സ്ഫടികമാക്കി മാറ്റി എല്ലാ വസ്തുക്കളെയും അവയുടെ ശരിയായ ക്രമത്തിൽ കാണിച്ചു തരുന്നു. പരലിനും മരത്തിനും കല്ലിനും ചുറ്റുമുള്ള മൗനത്തെ ഭേദിച്ച് പൂർവ്വ മാതൃകകളില്ലാത്ത ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നെരൂദയ്ക്ക് മനുഷ്യാഗമനത്തിന് മുമ്പുള്ള അമേരിക്കയെക്കുറിച്ചും മണ്ണോ ദാരിദ്ര്യമോ ഇല്ലാത്ത കാറ്റ് മിനുക്കിയെടുത്ത വെള്ളാരം കല്ലിൻ്റെ വിശുദ്ധമായ ദീർഘചജ്ജം പോലുള്ള അന്റാർട്ടിക്കയുടെ ശാന്തമായ ഉരസിനെക്കുറിച്ചും എഴുതുവാനാകുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: പാബ്ലോ നെരൂദയുടെ കവിതകൾ പിറവിയെടുത്തത് സാമൂഹ്യവും മതപരവുമായ ആചാരങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിരുന്ന ടിമോക്കോവിൽ വച്ചായിരുന്നു. ആദ്യ പുസ്തകമായ ക്രെപുസ്കുലാരിയോ പ്രസിദ്ധീകരിച്ചതോടെയാണ് നെഫ്തലി റയസ് എന്ന ആൾ പാബ്ലോ നെരൂദയായി മാറുന്നത്. കവിതയുടെ പാഠങ്ങളിലേക്ക് ഒരു കവി കർഷകന്റെ ഇറങ്ങിപ്പുറപ്പെടലായിരുന്നു അത്. മനുഷ്യജീവിതത്തിന്റെ തന്മാത്രകളിലൂടെയായിരുന്നു ആ സഞ്ചാരം. വെളിച്ചത്തിന്റെ മുഖത്ത് നോക്കിയിട്ടില്ലാത്ത കണ്ണുകൾ, കുറ്റബോധത്തിൽ കത്തുന്ന വെള്ളച്ചുഴികൾ, നിരാകൃതമായ അഹന്തയുടെ പൈതൃകങ്ങൾ, ദണ്ഡനത്താൽ കീറിപ്പിളർന്ന ഹൃദയങ്ങൾ നിറഞ്ഞ കുഴികൾ, തീപിടിക്കുന്ന പച്ചമരങ്ങൾ പോലെ വെന്തരിയുന്ന ജീവിതങ്ങൾ, ഉണങ്ങാത്ത മുറിപ്പാടുകൾ, ബൂട്ടുകളുടെ ഇടയിൽ ഞെരിയുന്ന മാനവികത, അങ്ങനെ ഒരു കവിയുടെ അന്തരാത്മാവിനെ വ്രണിതമാക്കുന്ന സർവവും അനുഭവിച്ചുകൊണ്ടുള്ള യാത്രകൾ, ആ യാഥാർത്ഥ്യങ്ങളുടെ തുടിപ്പുകളാണ് നെരൂദയുടെ സറിയലിസ്റ്റ് കാവ്യങ്ങൾ. ലാറ്റിൻ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം സറിയലിസം എന്നത് അവരുടെ യാഥാർത്ഥ്യ ബോധം തന്നെയാണ്. നെരൂദ പറയുന്നു, ഞങ്ങളുടെ നാടുകളിൽ ആരും ഇതുവരെ പേരിടാത്ത പുഴകളും ആരുമറിയാത്ത മരങ്ങളും ആരും വിവരിക്കാത്ത കിളികളുമുണ്ട്. ഞങ്ങൾ അറിയുന്നതെല്ലാം പുതുതാണ്. അതിനാൽ ഞങ്ങൾക്ക് സറിയലിസ്റ്റ് ആവുക എന്നത് നിങ്ങളെക്കാൾ എളുപ്പമാണ്.

പിറാവുകൾ, കുരുവികൾ, തേനീച്ചകൾ, തുമ്പികൾ, പനിനീർപ്പൂക്കൾ, മുന്തിരിപ്പഴങ്ങൾ, മത്സ്യങ്ങൾ, ഉപ്പ്, ഈർപ്പം എന്നിവ നെരൂദ കവിതകളിൽ ആവർത്തിക്കപ്പെടുന്നു. അക്രമാസക്തമായ പ്രതീകങ്ങൾ, രൂപകങ്ങൾ, അത്ഭുതകരമായ പദസമൃദ്ധി എന്നിവയെല്ലാം നെരൂദ കവിതകളുടെ സവിശേഷതയാണ്. സമ്പൂർണമായ ഒരു ആത്മസമർപ്പണം. മഞ്ഞ് പുൽത്തട്ടിൽ ഇറന്നു വീഴുന്നതുപോലെ ആത്മാവിൽ കവിതകൾ വന്നു വീഴുന്നു. നീ നിത്യവും പ്രപഞ്ചത്തിൻ്റെ പ്രകാശവുമൊത്ത് നൃത്തം ചെയ്യുന്നു. നീയൊരു നേർത്ത വിരുന്നുകാരിയായി പൂവിലും ജലത്തിലും വന്നെത്തുന്നു. ഒരു പൂങ്കുല പോലെ എന്നും ഞാൻ കൈകളിൽ ഇറുക്കി പിടിക്കുന്ന വെളുത്ത മുഖം, ഈ ജമന്തി പൂമാലകൾക്കിടയിൽ നിന്നെയും ഞാൻ നിവർത്തിയിടട്ടെ. ഗിരിനിരകളിൽ നിന്നു ഞാൻ നിനക്ക് വേണ്ടി സൗഖ്യം തുളുമ്പുന്ന പൂക്കൾ കൊണ്ടുവരും. നീലശംഖപുഷ്പങ്ങൾ, തവിട്ട് നിറമാർന്ന ഹേസൽ പുഷ്പങ്ങൾ, ചൂരൽക്കൊട്ടകൾ നിറയെ ഉമ്മകൾ, വസന്തം ചെറിമരങ്ങളുമായി ചെയ്യുന്നത് എനിക്ക് നീയുമായി ചെയ്യണം.

1929 കൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പാബ്ലോ നെരൂദ പങ്കെടുത്തു. നെരൂദയുടെ കവിതകൾ ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ പൗരസ്ത്യ ദേശങ്ങളിൽ താൻ തീർത്തും ഏകാകിയായതായി നെരൂദയ്ക്ക് തോന്നി. ആത്മകഥയിൽ നെരൂദ പറയുന്നു, ഞാൻ ഇന്ത്യൻ ജനതയിൽ നിന്ന് അകലെയായിരുന്നു, അവരെ എനിക്കറിയില്ലായിരുന്നു. അതേസമയം ഇംഗ്ലീഷ് ജനതയിൽ നിന്നും അകലെയായിരുന്നു, അവരെ എനിക്കും എന്നെ അവർക്കും മനസ്സിലായില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, തികച്ചും ഒറ്റയ്ക്ക്. സാമ്രാജ്യത്വ നുകത്തിൽ കെട്ടിയിടപ്പെട്ട, പ്രതിരോധമില്ലാത്ത, നിരായുധമായ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയോട് നെരൂദയ്ക്ക് സഹതാപം തന്നെയായിരുന്നു. അങ്ങനെ ഒരു രാജ്യത്തെ അടിമയാക്കി വെച്ചിരുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്നെ ഇംഗ്ലീഷ് സംസ്കാരത്തെ പോലും താൻ വെറുക്കുന്നു എന്ന് പാബ്ലോ നെരൂദ എഴുതി. ഒരു മനുഷ്യസ്നേഹിയായ കവിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനാവൂ. അസാധാരണമായ മനുഷ്യസ്നേഹമാണ് പാബ്ലോ നെരൂദയെ കമ്മ്യൂണിസത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത്. ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നന്ദി പറയുന്ന ഒരു കവിതയിൽ നെരൂദ കുറിക്കുന്നു, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി. ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിലുമുള്ള കരുത്ത് മുഴുവൻ നീ എനിക്ക് നൽകി. ഒരു പുത്തൻ ജന്മത്തിൽ എന്ന പോലെ എന്റെ രാജ്യം നീ എനിക്ക് തിരിച്ചു നൽകി. ഏകാകിയായ മനുഷ്യന് ലഭിക്കാത്ത സ്വാതന്ത്ര്യം നീ എനിക്ക് നൽകി. എന്നിലെ കാരുണ്യമായി പിന്നെ ഒരു അഗ്നിയെപ്പോലെ ഉദ്ദീപ്തമാക്കാൻ നീ എന്നെ പഠിപ്പിച്ചു. ഒരു വൃക്ഷത്തിന് അനിവാര്യമായ ഔന്നത്യം നീ എനിക്ക് തന്നു. മനുഷ്യരുടെ ഏകത്വവും നാനാത്വവും ദർശിക്കുവാൻ നീ എന്നെ പ്രാപ്തമാക്കി. എല്ലാവരുടെയുമായ വിജയത്തിൽ എന്റെ വൈയക്തിക ദുഃഖങ്ങൾക്ക് ചരമമടയാൻ കഴിയുന്നതെങ്ങനെയെന്ന് നീ എനിക്ക് കാട്ടിത്തന്നു. വിശ്രമം തേടാൻ നീ എന്നെ പഠിപ്പിച്ചു. ഒരു പാറമേലെന്ന പോലെ യാഥാർത്ഥ്യത്തിന്മേൽ നിർമ്മാണം നടത്താൻ നീ എന്നെ പ്രേരിപ്പിച്ചു. ലോകത്തിൻ്റെ പ്രസന്നതയും സൗഖ്യത്തിൻ്റെ സാധ്യതയും കണ്ടെത്താൻ നീ എന്നെ പഠിപ്പിച്ചു. നീ എന്നെ അനശ്വരനാക്കി. എന്തെന്നാൽ ഇനിമേൽ ഞാൻ എന്നിൽ തന്നെ ഒടുങ്ങുന്നില്ല. ഒരു മലയാളി എന്ന നിലയിൽ വിക്ടർ ഹ്യൂഗോയും ദസ്തയേവ്സ്കിയും ടോൾസ്റ്റോയും പരിചിതർ. എന്നാൽ അതിലേറെ സുപരിചിതനായിരിക്കാൻ മാത്രം പാബ്ലോ നെരൂദ എനിക്ക് ആരായിരിക്കുന്നു? ചിലി എന്ന മെലിഞ്ഞ ദേശത്തിരുന്ന് കവിത എഴുതിയ പാബ്ലോ നെരൂദ. തീക്ഷ്ണവികാരവും ജീവിതാനന്ദവും നിറഞ്ഞ പ്രണയ കവിതകൾ, പൊള്ളുന്ന വിപ്ലവ കവിതകൾ, സംഘർഷത്തിൻ്റെ നാൾവഴികളായ ദേശകവിതകൾ, സ്വന്തം ജീവിതത്തെ ഉപഹാസത്തോടെയും നിർമ്മമതയോടെയും തിരിഞ്ഞു നോക്കുന്ന ആത്മകഥാപരമായ കവിതകൾ എന്നിങ്ങനെ ഒരു കാവ്യപ്രപഞ്ചം സൃഷ്ടിച്ച പാബ്ലോ നെരൂദ. എന്റെ ദുഃഖങ്ങളെ, മാനവികതയിലേക്ക് ഉയരാനുള്ള എന്റെ ത്വരകളെ, എനിക്കുമേൽ പതിയുന്ന ബൂട്ടുകൾ ചവിട്ടിമാറ്റാൻ ആഹ്വാനം ചെയ്യുന്ന വാക്കുകളെ, എനിക്കുമേൽ പെയ്തിറങ്ങുന്ന കരുതലിന്റെ മഴച്ചാർത്തുകളെ ഹൃദയത്തിൽ നിന്ന് കവിതയായി ചുരത്തുന്ന ഈ മനുഷ്യൻ പാബ്ലോ നെരൂദ എനിക്കെന്നല്ല ലോകത്തിൽ ഒരാൾക്കും ഒരു കാലത്തും അപരിചിതനായിരിക്കുകയില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. ഏകദേശം 1350 ഗ്രാം മാത്രം ഭാരമുള്ള മനുഷ്യ മസ്തിഷ്കം, 86 മുതൽ 100 ബില്യൺ ന്യൂറോണുകൾ. സുഖതമീ രാത്രിയിൽ വന്നിരുന്ന് സയൻസ് പറയുന്നു എന്ന് പറഞ്ഞ് നെറ്റി ചുളിക്കണ്ട. എന്നും സാഹിത്യവും പാട്ടും പോരല്ലോ, വല്ലപ്പോഴുമൊക്കെ നമ്മുടെ തലച്ചോറല്ലേ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കണം. അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും തലച്ചോറിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നത്. പറഞ്ഞു വന്നത് 86 മുതൽ 100 ബില്യൺ ന്യൂറോണുകൾ, അതിൻ്റെ 3-ഓ 4-ഓ ഇരട്ടി ഗ്ലയൽ കോശങ്ങൾ. ഓരോ ന്യൂറോൺ കോശത്തിനും 1-ഓ അതിലധികമോ ആക്സോണുകൾ, 100 മുതൽ 1000-ഓ അതിൽ കൂടുതലോ ഡെൻഡ്രൈറ്റുകൾ, ഏറ്റവും കുറഞ്ഞത് 100,000,000 സിനാപ്സുകളെന്ന സന്ധിബന്ധങ്ങൾ, എല്ലാം കൂടി കുറഞ്ഞത് 100 ട്രില്യണിലേറെ ബന്ധങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടെയും മസ്തിഷ്കത്തിലുള്ളത്. അതെ, പ്രപഞ്ചത്തിലെ ആകാശഗംഗയ്ക്ക് 100 ബില്യൺ നക്ഷത്രങ്ങളേ ഉള്ളൂ, നമുക്ക് 100 ട്രില്യൺ ന്യൂറോണുകൾ ബന്ധങ്ങൾ. അപ്പോൾ ആകാശത്തിലെ അല്ലെങ്കിൽ ആകാശഗംഗയിലെ 100 ബില്യൺ നക്ഷത്രങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ് നാം നമ്മുടെ തലച്ചോറിൽ കൊണ്ടു നടക്കുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിലെ ആക്സോണുകളും ഡെൻഡ്രൈറ്റുകളും ഒന്നുക്ക് പിന്നാലെ ഒന്നായി വെച്ചാൽ അത് 850,000 കിലോമീറ്റർ ആകും. തിരുവനന്തപുരം മുതൽ ലണ്ടൻ വരെ 8,500 കിലോമീറ്ററേ ഉള്ളൂ എന്നുകൂടി ഓർക്കണം. ഹോ, എന്താ അല്ലേ, ഒരു പാട്ട് കേട്ടാലോ.

വെറുക്കാതിരിക്കുക നാം രുഗ്ണരെ, അൻപാൽ പരിചരിക്കാൻ ശ്രമിക്കുക. ധീരസങ്കല്പങ്ങളാൽ പദ്യമാം വാക്കാൽ, ആത്മസ്പർശിയാം ഭാവങ്ങളാൽ, ഹൃദ്യമാം സംഗീതത്താൽ എന്ന് വയലുപ്പള്ളി ശ്രീധരമേനോൻ. എന്തേ തലച്ചോറിനെക്കുറിച്ച് പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത്രയും മതി. ഇനി കുറച്ച് സാഹിത്യമാവാം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന അക്കിത്തം. എന്ത് സുഖമുള്ള വരികൾ അല്ലേ. വെറുക്കാതിരിക്കുക നാം രുഗ്ണരെ, അൻപാൽ പരിചരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വയലുപ്പള്ളി പറയുമ്പോൾ, ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. അക്കിത്തമാണ്. എന്ത് സുഖമുള്ള വരികൾ. ഒരു പാട്ട് കേൾക്കും.

ആകാശം ചോർന്നാണ് മഴയുണ്ടാകുന്നത് എന്നായിരുന്നു വിശ്വാസം. ആ തോന്നൽ തന്നെ ഒരു കവിതയായിരുന്നു എന്ന് ഏറെ കാലം കഴിഞ്ഞാണ് തിരിച്ചറിഞ്ഞത്. ഓർത്തു നോക്കിയാൽ ഓരോ തോന്നലുകളും ഓരോ കവിതകളായിരുന്നു. ഒന്നും കടലാസിലേക്ക് പകർന്നില്ല എന്ന് മാത്രം. അമ്മേ വരൂ വരൂ, രക്കം വെളിയിലേക്ക്, അല്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ. എന്തൊരാഹ്ലാദമാ മുറ്റത്ത് അടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ. ബാലാമണിയമ്മയുടെ കവിതയാണ്. കവിതയുടെ പേര് മഴവെള്ളത്തിൽ. വെറുതെ കേട്ടാൽ തന്നെ കുട്ടിക്കാലത്തിലേക്ക് പോകും അല്ലേ? മഴ അങ്ങനെയാണ്, കവിതയും അങ്ങനെയാണ്. ഒരു പാട്ട് കേട്ടാലോ?

എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. എം ടിയുടെ വാക്കുകൾ, ജീവവായുവിൻ്റെ അത്ര വിലയുള്ള വാക്കുകൾ. രാത്രി അതിങ്ങനെ

മനസ്സിൽ തീനാളമെരിയുമ്പോഴും മടിയിൽ മണിവീണമേട്ടി എന്ന അവസ്ഥ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. മനസ്സെരിയുകയായിരിക്കും, എന്നാലും അഭിനയിച്ച് ജീവിക്കേണ്ടതായി വരും. വീട്ടിൽ അച്ഛനോ അമ്മയോ സുഖമില്ലാതെ കിടക്കുന്നുണ്ടാവും, പക്ഷെ കുട്ടി ക്ലാസ്സിൽ കൂട്ടുകാരോടൊപ്പം സംസാരിക്കും, ചിരിക്കും. മനസ്സിൽ തീനാളമെരിയുകയാണ്. എന്നാലും നമ്മൾ കരുതുന്നത് നമ്മളോടൊപ്പമുള്ള എല്ലാവരും സന്തോഷിക്കുകയാണ് എന്നാണ്. സന്തോഷിക്കുകയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാലും എത്രയോ പേർ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് പുറമേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയോ ആളുകൾ ദുഃഖിതരാണ്, എന്നാലും ചിരിക്കുകയാണ്, ചിരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ. അവർക്ക് പാട്ടായിരിക്കും ചിലപ്പോൾ കൂട്ട്, ചിലപ്പോൾ നല്ല സൗഹൃദങ്ങൾ. എല്ലാം നല്ലതു തന്നെ. അവർക്കൊക്കെ വേണ്ടി ഒരു പാട്ട് കേൾക്കാം.

മനുഷ്യനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് അതിൻ്റെ ഭവിഷ്യത്തുക്കളിൽ വിഷമിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. വേണമെങ്കിൽ പല കാര്യങ്ങളും, അതായത് പല ദുരന്തങ്ങളും മനുഷ്യൻ ഒഴിവാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഭവിഷ്യത്തിനെക്കുറിച്ച് ഓർക്കില്ല. അമിത വേഗതയിൽ ഒരാവശ്യവുമില്ലാതെ വണ്ടി ഓടിക്കുന്ന ചെക്കൻ അപകടം എന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ഓർക്കാറില്ല. അപകടമുണ്ടായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവൻ ചിന്തിക്കും, ആ വളവ് തിരിഞ്ഞപ്പോൾ അല്പം സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ മതിയായിരുന്നെന്ന്. ഓർത്തു നോക്കൂ, മിക്കവാറും അപകടങ്ങൾ കഴിഞ്ഞ് ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ശോ ആ സമയം അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന്. മനുഷ്യനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഭവിഷ്യത്തുക്കൾ ഓർത്ത് ദുഃഖിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. ഒരു പാട്ട് കേട്ടാലോ?

കുടുംബം എന്ന സംവിധാനം ആവശ്യമാണോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. അതായത് കുടുംബം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് വ്യക്തികളാണ്. അമേരിക്കയിലെ പല ലേഡി ഡോക്ടർമാരും വിവാഹം കഴിക്കാറില്ലത്രേ. കുടുംബവും കുട്ടികളും അതുകൊണ്ടുണ്ടാവുന്ന പ്രതിബദ്ധതകളും അവരുടെ ജോലിക്ക് തടസ്സമാവും എന്നതുകൊണ്ടാണ് അവർ അങ്ങനെ തീരുമാനിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞില്ലേ, കുടുംബം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് വ്യക്തികളാണ്. കുടുംബം വേണമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ സുസ്ഥിരമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിൽ സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ടാകണം. അതല്ല, ജോലി മാത്രം മതിയെങ്കിൽ അങ്ങനെയുമാകാം, അതിലും തെറ്റില്ല. ഏതിലായിരിക്കുന്നുവോ അതിൽ പ്രതിബദ്ധതയുണ്ടായിരിക്കണം, അതിൽ സമർപ്പണമുണ്ടായിരിക്കണം എന്ന് മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

അതെ, പറഞ്ഞു വന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്, അതിൻ്റെ നൂലിഴകളിൽ കുരുങ്ങി വിഷമിക്കുന്നത് മനുഷ്യനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നതാണ് പ്രധാനം. ഇനി അഥവാ പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ത്രാണി ഉണ്ടാകണം. പ്രശ്നപരിഹാരം എന്നത് ഒരു വലിയ കാര്യമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് പലപ്പോഴും മനുഷ്യൻ നടന്നു കയറുന്നത്. പരിഹാരങ്ങൾ ഉണ്ടായിരുന്നാലും അത് തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ പലപ്പോഴും മറന്നുപോകും, അല്ലെങ്കിൽ അതിന് തയ്യാറാകില്ല. കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വിശകലനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആത്മവിശകലനം ആവശ്യമാണ്. അതിന് കഴിയാതെ വന്നാൽ സുഹൃത്തുക്കളോടോ വേണ്ടപ്പെട്ടവരോടോ ഒന്ന് മനസ്സ് തുറക്കുന്നത് അതിലേറെ നല്ലതാണ്. വെന്റിലേഷൻ, കാറ്റ് കയറട്ടെ തലച്ചോറിലേക്ക്. ഒരു പാട്ട് കേൾക്കാം.

വിവാഹം എന്നത് സമതുലിതമാണ്. അത് സംവേദനക്ഷമമാണ്. ചിന്തകൾ, വികാരങ്ങൾ എന്നിവ ഏറെക്കുറെയെങ്കിലും തുല്യമായിരിക്കണം. വിദ്യാഭ്യാസത്തിലും ഏറെക്കുറെ സമതുലിതമായിരിക്കണം. അത് ജീവിതത്തിൻ്റെ സുഗമതയ്ക്ക് ഏറെ സഹായിക്കും. സാമ്പത്തികമോ മതപരമോ ജാതീയമോ ആയ തുല്യത വിവാഹത്തിന് ആവശ്യമില്ല. എന്നാൽ വിദ്യാഭ്യാസപരമായ തുല്യത ഏറെക്കുറെയെങ്കിലും ആവശ്യമല്ലേ? അതായത് ഡോക്ടറും ഡോക്ടറും, എഞ്ചിനീയറും എഞ്ചിനീയർ, അങ്ങനെയൊരു സമതുലിതയെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. ഏതാണ്ടൊക്കെ ഒരു തുല്യതയുണ്ടായാൽ നല്ലതാണെന്നേ പറയുന്നുള്ളൂ. വിദ്യാഭ്യാസ സമാനത വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേൾക്കാം.

ചെറിയ ക്ലാസ് മുതലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടം. അതിതീവ്രമായ പ്രണയം എന്ന് തന്നെ പറയാം. പ്രണയം മാത്രമായിരുന്നു മനസ്സിൽ. പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി MBBS കഴിയുന്നു. ആൺകുട്ടിയാവട്ടെ +2 കഴിഞ്ഞ് കഷ്ടിച്ച് ഏതോ വിഷയത്തിൽ ഒരു ഡിപ്ലോമ എടുക്കുന്നു. വിവാഹ അഭ്യർത്ഥനയുമായി ആൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ച ചോദ്യം പ്രസക്തമായി തോന്നി. അത്രയേറെ തീവ്രമായ പ്രണയം നിനക്ക് അവളോടുണ്ടായിരുന്നെങ്കിൽ, നന്നായി പഠിച്ച് നീ നല്ലൊരു ജോലി വാങ്ങിക്കുമായിരുന്നില്ലേ? അങ്ങനെ ഒരു ജോലിയുള്ള ആളായി അഭിമാനത്തോടെയായിരുന്നു നീ വന്നതെങ്കിൽ, ഒരു എതിർപ്പും കൂടാതെ ഞാൻ ഈ വിവാഹം നടത്തി തരുമായിരുന്നല്ലോ. അച്ഛൻ്റെ ആ അഭിപ്രായത്തോട് യോജിക്കാതെ വയ്യ. വിദ്യാഭ്യാസപരമായി ചെറുതായെങ്കിലും ഒരു സമാനത രണ്ടുപേരും തമ്മിൽ വേണ്ടതല്ലേ? വേണം. ഒരു പാട്ട് കേൾക്കാം.

ആർക്കും ആരെയും പ്രണയിക്കാം, അതിലൊരു തെറ്റുമില്ല. പക്ഷെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവുമില്ലാതെ കറങ്ങി നടന്ന്, പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളോട് പ്രണയമാണെന്നും വിവാഹം കഴിക്കാതെ അടങ്ങില്ലെന്നും പറയുന്നതിൽ ഒരു യുക്തികേടുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്. ചെറിയ ക്ലാസ്സിലെ ഒരു പ്രണയം തുടങ്ങി. രണ്ടാളും നന്നായി പഠിച്ചു. ചെക്കൻ ആർമിയിൽ നല്ല ജോലിയിൽ കയറി. വീട്ടുകാരുടെ അനുവാദത്തോടെ ആദ്യം ചെയ്തത്, ആദ്യ ശമ്പളമൊക്കെ വാങ്ങി ലീവിൽ നാട്ടിൽ വന്ന് വീട്ടുകാരുടെ അനുവാദത്തോടെ ആദ്യം ചെയ്തത് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവാഹാലോചന നടത്തി. അവളുടെ വീട്ടുകാർക്ക് എതിർക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. ഒരു പാട്ട് കേൾക്കാം.